പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്താ.

ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി, സന്തോഷിപ്പിച്ച്, അപമാനവും അവഹേളനവും സഹിച്ച്, സ്വയം പീഡിതരായി, മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട്, വിമർശനമേറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരകശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരകശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരകശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ താടക എന്ന കവിത കേൾക്കാം. ആലാപനം ശ്രീനന്ദ രാജീവ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാർ രാമവർമ്മയുടെ കവിത താടക ആലപിക്കുന്നു ശ്രീനന്ദ പീര.

0: രാമവർമ്മയുടെ താടക എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീനന്ദ പി രാജീവ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് സെപ്റ്റംബർ 12, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 12 വർഷത്തിലെ 255 ദിനമാണ്. സെപ്റ്റംബർ 12 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1945 തിരുവിതാംകൂർ രാജ്യത്തെ ബാങ്കായി ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് പ്രവർത്തനമാരംഭിച്ചു. 1959 സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 ചന്ദ്രനിലേക്ക് യാത്രയായി. ആദ്യമായാണ് ഒരു പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നത്. 2011 ന്യൂയോർക്ക് സിറ്റിയിൽ 9x11 മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു. 2013 ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. 2019 തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഫാം വിയറ്റ്നാമിൽ ഉദ്ഘാടനം ചെയ്തു. ഹോ ചിമിൻ സിറ്റിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ടേനിൻ പ്രവിശ്യയിൽ 540 ഹെക്ടർ സ്ഥലത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. 2019 ചൈന 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു. 1979 പുറത്തിറങ്ങിയ സുസുക്കി പ്രക്രിയ എന്നറിയപ്പെടുന്ന അറൈൽ അല്ലെങ്കിൽ വിനൈൽ ബൊറോണിക് ആസിഡും അറൈൽ അല്ലെങ്കിൽ വിനൈൽ ബൊറോണിക് ഹാലൈഡും തമ്മിലുള്ള ഓർഗാനിക് റിയാക്ഷൻ പലേഡിയം കോംപ്ലക്സ് ഉപയോഗിച്ച് നിർവഹിച്ച പ്രബന്ധം പുറത്തിറക്കിയ അക്കിറ സുസുക്കി. 1935 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ശാസ്ത്രജ്ഞ ഇറേൻ ജോലിയോ ക്യൂറി. സാഹിത്യ സൈദ്ധാന്തികനായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ തുടങ്ങിയവരുടെ ജന്മദിനവും. കഥകളി സംഗീതജ്ഞനായിരുന്ന പള്ളം മാധവൻ. ജയ്പൂർ അത്രൌളി ഖരാനയിലെ പ്രസിദ്ധനായ ഹിന്ദുസ്ഥാനി ഗായകൻ മല്ലികാർജുൻ മൻസൂർ. ചലച്ചിത്ര നടി റാണി ചന്ദ്ര. പിന്നണി ഗായികയായ സ്വർണലത തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 12.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7220-9001-8.
6: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
6: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
7: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
8: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
9: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
10: കോക്കനട്ട് മേഡ് മാജിക്.
9: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
10: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
9: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
10: കോക്കനട്ട്.
9: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
10: ഫോൺ 9188

0: 9517780.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: വചനാമൃതം. ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണ്. മഹാത്മാഗാന്ധി.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio കണ്ണൂർ of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet.
1: Phone 9496420880
0: 8111933600.
1: CM Vistara.
0: CM Vistara Nilluni.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 12, ചിങ്ങം 27, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. യുദ്ധങ്ങളും പ്രതിസന്ധികളും തുടരുന്നതിനിടെ ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങുന്ന 18 ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഉഭയകക്ഷി ചർച്ചകളിൽ നിർണായകമാണ്. അതിർത്തി സംഘർഷത്തെ തുടർന്ന് അകന്നുപോയ ഇന്ത്യയും ചൈനയും തമ്മിൽ അസ്വാരസ്യം നിലനിൽക്കെയാണ് മുഖാമുഖം വരുന്നത്. 7 ശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ അതിർത്തി വിഷയങ്ങളും ഇടം പിടിക്കും. അതോടൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി എന്നിവയും ചർച്ചയാകും. പശ്ചിമേഷ്യൻ തീരത്ത് തമ്പടിച്ച അമേരിക്കൻ പടയെ നിഷ്പ്രഭമാക്കി ചെങ്കടലിന്റെ പ്രവേശന കവാടമായ ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ മയോൺ ദ്വീപ് ഹൂതി സേന പിടിച്ചെടുത്തു. പിന്നാലെ തുറമുഖ നഗരമായ മോഖയിലെ വിമാനത്താവളത്തിലേക്ക് സൗദി അറേബ്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. പ്രധാന നഗരമായ മോഖ പിടിച്ചെടുത്ത ഹൂതികൾ യമന്റെ ചെങ്കടൽ തീരം മുഴുവൻ നീന്തി.

ആക്രമണത്തിലാക്കി. മയോൺ ദ്വീപിലേക്ക് ഹൂതി സേന ഇരച്ചു കയറിയതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന വാണിജ്യപാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് കടലെടുക്ക് ഏതു നിമിഷവും ഇറാൻ പിന്തുണയുള്ള സായുധസേനയുടെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത. തിരുവനന്തപുരം, വയനാട്, കാസർകോട് ജില്ലകൾക്ക് പുതിയ കലക്ടർമാർ. ലോട്ടറി ഡയറക്ടർ KS അഞ്ജുവാണ് തിരുവനന്തപുരം കലക്ടർ. ഫിഷറീസ് ഡയറക്ടറായിരുന്ന വി ചെൽസാസിനിയാണ് വയനാട് കലക്ടർ. ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന ശ്രീധന്യ സുരേഷിനെ കാസർകോട് ജില്ലാ കലക്ടറായും നിയമിച്ചു. സംസ്ഥാനത്ത് ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് നേടുന്ന ആദ്യ വ്യക്തിയാണ് ശ്രീധന്യ. വയനാട് ജില്ലയിലെ പൊഴുതനക്കാരിയാണ്. പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ചെയർമാനും അംഗങ്ങളും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരില്ലെന്ന് വ്യക്തമാക്കി PSC സെക്രട്ടറി അന്വേഷണോദ്യോഗസ്ഥ IG അജിതാ ബീഗത്തിന് കത്ത് നൽകി. ചൊവ്വാഴ്ച മുതൽ ചോദ്യം ചെയ്യലിന് എത്താനാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ ദിവസങ്ങളിൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അംഗങ്ങളെ വിളിച്ചു വരുത്തുന്നത് നിയമപരമായി ശരിയല്ലെന്നും കത്തിൽ പറയുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് വരെ കൂടിയ വിലക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി. യൂണിറ്റിന് 12.50 രൂപ വരെ വിലയുള്ള കരാറുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മുതലാണ് വൈദ്യുതി വാങ്ങുന്നത്, അതിനാൽ നിയന്ത്രണം ഉടനെ ഒഴിവാകില്ല. ലോഡ് ഷെഡിങ്ങിൽ പ്രയാസമനുഭവിക്കുന്ന ജനതയ്ക്ക് കൂടുതൽ ഇരുട്ടടി നൽകിക്കൊണ്ട് വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. രാത്രിയിലെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കാൻ ചിട്ടവട്ടങ്ങളുമായി KSEB. ഒരു ഫീഡർ ട്രാൻസ്ഫോമർ 2 തവണ ഓഫാക്കണം. ഓരോ തവണയും 25 മിനിറ്റ് വീതം 50 മിനിറ്റ് നിയന്ത്രണത്തിന്റെ ഭാഗമായി മുടങ്ങും. വൈകുന്നേരം 6:20 മുതൽ 6:45 വരെയാണ് വൈദ്യുതി നിയന്ത്രിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ വിദേശ അക്കൗണ്ടിലേക്ക് 126 കോടി രൂപ അടച്ച RBC പണം സമാഹരിച്ചത് വിവിധ കമ്പനികൾ വഴി. പല പേരിൽ നടത്തിയ വായ്പാ അപേക്ഷകളിൽ പണമെത്തിയത് ഒറ്റ അക്കൗണ്ടിലേക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ കമ്പനികളെന്ന സൂചനയാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. 13 കമ്പനികളുടെ പേരുവിവരം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ 6 എണ്ണത്തിന് GST രജിസ്ട്രേഷനുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ 800,000 ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ച പണിമുടക്കി. ബാങ്ക് യൂണിയനുകളുടെ ഐക്യവേദി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരും ഉദ്യോഗസ്ഥരും രാജ്യവ്യാപകമായി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ പുതുതലമുറയുടെ വ്യക്തിത്വവും സംസ്കാരവുമാണ് പുറത്തുവന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പ്രതിഷേധം വരും തലമുറയുടെ യഥാർത്ഥ ചിത്രമല്ലെന്നും യുവാക്കൾക്കിടയിൽ സ്വഭാവ രൂപീകരണത്തിന്റെ ആവശ്യകത എടുത്തുകാട്ടുന്നതാണിതെന്നും ഗവർണർ പറഞ്ഞു. മാർ ബെസിലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകത്തിലെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ ED നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിത നടപടി മാത്രമാണെന്നും പ്രതിപക്ഷത്തുള്ളവരെ കെണിയിലാക്കാനാണ് ഏജൻസിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി DK ശിവകുമാർ. വ്യാഴാഴ്ച രാത്രി വൈകി ജാർക്കിഹോളിയെ സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബീഹാറിലെ വൈശാലി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് 7 പേർക്ക് പരിക്ക്. കേന്ദ്ര സർക്കാരിന്റെ ബ്രഹ്മപുത്ര പരിയോജന പദ്ധതിയുടെ ഭാഗമായ പാലമാണ് വ്യാഴാഴ്ച തകർന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ വീണ്ടും തട്ടിപ്പ്. പെരുമ്പാവൂർ സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് 1,72,00,000 രൂപ. ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയാണ് അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ ജോലി ചെയ്യുന്ന യുവാവിൽ നിന്ന് ഇത്രയും തുക തട്ടിയെടുത്തത്. നാമനിർദ്ദേശ പത്രികയിൽ ക്രിമിനൽ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം മറച്ചുവെച്ചെന്ന തെരഞ്ഞെടുപ്പ് ഹർജിയിൽ കുട്ടനാട് UDF MLA റെജി ചെറിയാന് ഹൈക്കോടതി സമൻസ് അയച്ചു. ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തിയ ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചു. PM-SHRI നടപ്പിലാക്കാൻ കേരളത്തെ നിർബന്ധിച്ച് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കത്ത്. നിലവിൽ പദ്ധതിയുടെ ഭാഗമാണെന്നും അടിയന്തരമായി തുടർ നടപടികൾ എടുക്കണമെന്നുമാണ് ആവശ്യം. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ SSK ഡയറക്ടറോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി TK അനിൽകുമാർ കത്തയച്ചത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിലെ വിവിധ വേദികളിൽ ആരംഭിക്കും. തൈക്വാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് ഇനങ്ങളിലാണ് മത്സരം. നാളെ പകൽ 1 മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 2,300 കുട്ടികൾ 4 ദിവസങ്ങളിലായി ഗെയിംസ് ഇനങ്ങളിൽ മത്സരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം

0: രൂപപ്പെട്ടെങ്കിലും സംസ്ഥാനത്ത് മഴയെത്തിയില്ല. വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരും. വെള്ളിയാഴ്ച പുനലൂരിൽ 35.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിപ്പിക്കാനും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും രൂപീകരിക്കാനിരുന്ന ദേവസ്വം ട്രിബ്യൂണൽ സർക്കാർ ഉപേക്ഷിച്ചു. പകരം നിലവിലുള്ള കോടതി നടപടികൾ തന്നെ തുടരാനാണ് നിർദ്ദേശം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിൽ 99 പോയിന്റുകൾ നേടി കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാതലത്തിൽ ചാമ്പ്യന്മാരായി. സംസ്ഥാനത്തെ വിവിധ പോലീസ് ജില്ലകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നും ആംഡ് പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുമായി 2000-ത്തോളം കായിക താരങ്ങളാണ് ഇത്തവണ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് വിജയികൾക്കുള്ള ട്രോഫി കണ്ണൂർ സിറ്റി പോലീസ് ടീം ഏറ്റുവാങ്ങി. തലശ്ശേരി കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസറെ വീട്ടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്താറ്റിൽ പഴയ വില്ലേജ് ഓഫീസിന് സമീപം കുനിയിൽ വീട്ടിൽ K രവീന്ദ്രനാണ് മരിച്ചത്. കൺട്രോൾ റൂമിൽ നിന്ന് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റാനുള്ള നടപടിയായിരുന്നു, അതിനിടയിലാണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തിയ സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ അന്നൂർ പുതിയങ്കാവിലെ VM വിപിൻകുമാറാണ് അറസ്റ്റിലായത്. 2010 സർവീസിൽ കയറിയ വിപിൻകുമാർ കൃത്യവിലോപത്തിന് സസ്പെൻഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടി നേരിടുന്നതിനിടെയാണ് മോഷണക്കേസിൽ റിമാൻഡിലായിരിക്കുന്നത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിന്റെ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. വെള്ളിയാഴ്ചത്തെ കണക്കുപ്രകാരം സംഭരണികളിലെല്ലാം കൂടി ശേഷിക്കുന്നത് 63% വെള്ളം മാത്രം. 2025 25% കുറവാണിത്. എൽനിനോ പ്രതിഭാസം ശക്തമാകുന്നത് കടലിലെ മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ടെത്തൽ. സമുദ്ര തീരദേശ പഠനത്തിനായി ISRO വിക്ഷേപിച്ച OceanSat 3 ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച വിവരം വിശകലനം ചെയ്താണ് കണ്ടെത്തൽ. വൈറൽ പനിയെന്ന് പൊതുവെ വിളിക്കുന്ന ഫ്ലൂ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. ഡൽഹിയിൽ മാസങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഇൻഫ്ലുവൻസ വൈറസ് A വിഭാഗത്തിൽപ്പെടുന്ന H1N1, H3N2 ഉൾപ്പെടെയുള്ള വൈറസ് ബാധയാണ് കേരളത്തിൽ പടരുന്നത്. 9908 കേസുകൾ ഈ വർഷം തിരിച്ചറിഞ്ഞു. 105 മരണം റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൂടി ചേർത്താൽ രോഗികളുടെ എണ്ണവും മരണസംഖ്യയും 3 ഇരട്ടിയെങ്കിലുമാകും. കുട്ടികളിലും മുതിർന്നവരിലും ജീവിതശൈലി രോഗമുള്ളവരിലും രോഗം തീവ്രമാകുന്നുണ്ട്. രോഗബാധിതരിലെ ശ്വാസകോശ സ്രവ കണങ്ങളിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് പകരുന്നത്. ഏഷ്യൻ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. 2-ാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ 1-ാം സീഡായ ബെലറൂസിന്റെ ആര്യന സബലെങ്കയും 2-ാം സീഡായ കസാഖ് താരം എലേന റൈബക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. മലേഷ്യയെ 1-3 ഗോളുകൾക്കാണ് സെമിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ക്വാർട്ടറിൽ തോൽവി. നിലവിലെ ചാമ്പ്യന്മാരായ ജപ്പാനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 27-ാം ദിവസം സുഭദ്രാഹരണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു എ ആർ ഭവദാസ്, നിർവേലി.

ഒരു ദിവസം ഹസ്തിനാപുരത്തു നിന്നും ഒരു ദൂതനെത്തി. ധർമ്മപുത്രർ കേശവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. കേശവൻ ഹസ്തിനപുരത്തെത്തി. യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുവാനുള്ള ആലോചനകൾ കേശവനുമായി പങ്കുവച്ചു. അശ്വമേധയാഗത്തിൻ്റെ ഒരുക്കങ്ങൾ ഹസ്തിനപുരിയിൽ ആരംഭിച്ചു. വ്യാസന്റെ നേതൃത്വത്തിൽ കേശവന്റെ മേൽനോട്ടത്തിൽ അശ്വമേധം ആരംഭിച്ചു. നാലു ദിക്കിലേക്കും കുതിരയെ നയിച്ചു പോയിരുന്ന ഭീമനും അർജുനനും നകുലസഹദേവന്മാരും മടങ്ങിയെത്തി. ആരും കുതിരയെ തടയുകയുണ്ടായില്ല. സമ്പാദിച്ച ഭൂമി മുഴുവൻ യാഗാവസാനത്തിൽ വ്യാസന് ദാനം ചെയ്തു. ഭൂമി ദാനമായി സ്വീകരിച്ച വ്യാസൻ കേശവനെയും യുധിഷ്ഠിരനെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഈ ഭൂമി ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു, സ്വന്തമാക്കാനല്ല, പ്രജകളെ ഭരിക്കുവാൻ. രാജ്യഭരണം സഞ്ജയനോടും വിദുരനോടും ആലോചിച്ച് ധൃതിരാഷ്ട്രരുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ധർമ്മജൻ നടത്തി. കനത്ത യുദ്ധത്തിന്റെ മുറിവുകൾ മെല്ലെ ഉണങ്ങുവാൻ തുടങ്ങി. എങ്കിലും മാധവനോട് നടത്തിയ ഗാന്ധാരി ശാപം പലരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. അശ്വമേധയാഗം കഴിഞ്ഞ് കേശവൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. രുക്മിണിയുടെ വിവാഹാനന്തരം പ്രതിജ്ഞ പാലിക്കുവാൻ ഭോജകടത്തിൽ തന്നെയാണ് രുക്മി താമസിച്ചിരുന്നത്. കേശവൻ വരുത്തിയ അസ്വസ്ഥത രുക്മിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. എന്നാൽ കേശവന്റെ പ്രശസ്തി നാൾക്കുനാൾ വളർന്നതോടെ രുക്മിക്ക് ഒരു കാര്യം ബോധ്യമായി, മാധവനെ എതിർത്തു നിൽക്കുവാൻ ആവുകയില്ല. അദ്ദേഹവുമായി ബന്ധുത്വം ഉറപ്പിക്കുന്നതാണ് ബുദ്ധി. ഇങ്ങനെ ചിന്തിച്ച് രുക്മി ഒരു ദിവസം ദ്വാരകയിലെത്തി. ജ്യേഷ്ഠൻ വന്ന വിവരം രുക്മിണിയാണ് ആദ്യം അറിഞ്ഞത്. അവൾ കേശവനോട് വിവരം പറഞ്ഞു. എല്ലാവിധ ആർഭാടങ്ങളോടെയും സ്യാലനെ മാധവൻ ആദരിച്ചു. രുക്മി പറഞ്ഞു, മാധവ, ഞാൻ ഏറെക്കാലം ആഭിചാത്യത്തിൻ്റെ അന്ധകാരത്തിലായിരുന്നു. ജരാസന്ധനുമായുള്ള ബന്ധമാണ് എന്നിൽ തടസ്സമുണ്ടാക്കിയത്. അതുമൂലം സഹോദരിയെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചില്ല. ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യമായി. വിരോധങ്ങൾ മറന്ന് ഒന്നിച്ചു പുലരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പൗത്രി രോജനയ്ക്ക് വിവാഹപ്രായമായി. അവളെ അനിരുദ്ധന് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇനി അറിയുവാനുള്ളത് അവൻ്റെ മനസ്സാണ്. അനിരുദ്ധൻ വിവാഹത്തിന് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കൂടെ രാമകൃഷ്ണന്മാരും ബന്ധുജനങ്ങളും ഭോജകടത്തിൽ തന്നെ താമസിച്ചു. രുക്മി അത്യന്തം സന്തുഷ്ടനായിത്തീർന്നു. ഒരു ദിവസം കൊട്ടാരത്തിൽ സ്നേഹിതനായ കലിംഗനുമൊത്ത് രുക്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കലിംഗന്റെ അഭിപ്രായ പ്രകാരം ബലരാമനെ രുക്മി ചൂതിനു വിളിച്ചു. ചൂതുകളിയുടെ ഒടുവിൽ ബലരാമൻ വിജയിച്ചു. പക്ഷേ ആ വിജയത്തെ രുക്മി അംഗീകരിച്ചില്ല. അദ്ദേഹം തർക്കിച്ചു കൊണ്ടേയിരുന്നു. കലിംഗനും തൻ്റെ സുഹൃത്തുക്കളും രുക്മിയാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ബലഭദ്രൻ കോപം കൊണ്ട് ചുവന്നു. കലഹം മൂത്തപ്പോൾ ബലരാമന്റെ കരത്തിൽ പരിഘമുയർന്നു. ഇടിവിട്ടുന്ന സ്വരത്തിൽ അലറിക്കൊണ്ട് ബലരാമൻ പരിഘം കൊണ്ട് രുക്മിയെ ആഞ്ഞടിച്ചു. ശിരസ്സു ചിതറി അവൻ ഭൂമിയിൽ വീണു, പിടഞ്ഞു മരിച്ചു. രുക്മി മരിച്ച വിവരം കേശവനും രുക്മിണിയും അറിഞ്ഞു. രുക്മിയുടെ ചരമക്രിയകൾ വേദവിധി പ്രകാരം അനുഷ്ഠിച്ചു. രുക്മിയുടെ പൗത്രിയെ അനിരുദ്ധൻ വേളികഴിച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതി വസിക്കുകയായിരുന്നു രുക്മിണി. കലിംഗന്റെ പ്രേരണയിൽ എല്ലാം തകർന്നു. കേശവൻ രുക്മിണി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മാധവന്റെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം സത്യഭാമക്കായിരുന്നു. അതുകൊണ്ട് കേശവന് തന്നോട് അധികം സ്നേഹമുണ്ടെന്ന് സത്യഭാമ ഉറച്ചു വിശ്വസിച്ചു. സൂര്യനെ തപസ് ചെയ്ത് വരനേടിയ സത്രാജ്യത്തിന്റെ പുത്രിയാണ് താൻ. മറ്റാരെക്കാളും ശ്രേഷ്ഠയായ കുലവും മഹിമയും തനിക്കുണ്ട്. മാധവന് തന്നോടായിരിക്കണം പ്രേമത്തികവെന്നും ഭാമ ധരിച്ചു. നരകാസുരനുമായുണ്ടായ യുദ്ധത്തിൽ കേശവനെ രക്ഷിച്ചത് താനാണെന്ന് ഭാമ പലരോടും പറഞ്ഞു. ദേവപുഷ്പമായ പാരിജാതം തൻ്റെ സവിധത്തിലാണെന്ന അറിവും സത്യഭാമയിൽ അഹങ്കാരമുണ്ടാക്കി. സത്യഭാമയുടെ അഹങ്കാരത്തെക്കുറിച്ച് കേശവൻ അറിഞ്ഞു. പക്ഷേ ഒന്നും അറിയുന്നതായി കേശവൻ ഭാവിച്ചില്ല. മാധവന്റെ പ്രിയവാഹനമായ ഗരുഡനും ചില അഹങ്കാര ചിന്തകൾ പൊട്ടിമുളക്കാതിരുന്നില്ല. ഐശ്വര്യം വരുമ്പോൾ അഹങ്കാരമുണരുക സാധാരണമാണ്. ഗരുഡന്റെ ചിന്ത ഇതായിരുന്നു, ലോകരക്ഷകനായ വിഷ്ണുവിൻ്റെ വാഹനമാണ് താൻ, പറവകളുടെ രാജനും താൻ തന്നെയാണ്. ഇത്രയും മഹത്വം ലോകത്തിൽ മറ്റാർക്കുമില്ല. അഹങ്കാരം ആർക്കും നന്നല്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പൂർണ്ണമാകണമെങ്കിൽ അഹം നശിക്കണം. അക്കാലത്ത് ദേവലോകത്തൊരു നൃത്തോത്സവം നടന്നു. ബൃഹസ്പതിയും ഗരുഡനും ദേവസദസ്സിൽ വിശിഷ്ടാതിഥികളായെത്തി. അവിടത്തേക്ക് നാരദ മഹർഷിയും എഴുന്നള്ളി. നാരദരെ കണ്ട് ഗരുഡൻ മാത്രം എഴുന്നേറ്റില്ല. ഗരുഡൻ പറഞ്ഞു, ഏഷണിക്കാരനായ ആ മുനിയെ ആരാണ് ബഹുമാനിക്കുക? ഗരുഡന്റെ നിന്ദാഭാഷണം നാരദനെ അസ്വസ്ഥനാക്കി. നാരദൻ
ഗരുഡനോട് ഒന്നും സംസാരിച്ചില്ല.

0: ഒരു നാൾ ദ്വാരകയിലെത്തി. ഗരുഡന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കേശവനോട് പറഞ്ഞു. സത്യഭാമയുടെ അഹങ്കാരത്തെക്കുറിച്ചും നാരദമുനി അറിഞ്ഞു. പിന്നീട് നാരദർ കദളീവനത്തിൽ ചെന്ന് ഹനുമാനെ കണ്ടു. ഹനുമാൻ ദ്വാരകയിൽ വന്നു, ഗരുഡനുമായി ഏറ്റുമുട്ടി. ഹനുമാന്റെ പ്രഹരമേറ്റ് ഗരുഡൻ ചിറകുടിഞ്ഞു വീണു. അഹങ്കാരമെല്ലാം കളഞ്ഞ് ഗരുഡൻ കേശവന് മനസ്സിൽ ധ്യാനിച്ചു. ഉദ്യാനം തള്ളിത്തകർത്ത് ഒടുവിൽ ഗരുഡനെയും വീഴ്ത്തിയ വാനരൻ സാക്ഷാൽ ഹനുമാനാണെന്ന് ദ്വാരകാവാസികൾ അറിഞ്ഞു. ഉദ്യാനത്തിൽ നാശനഷ്ടമുണ്ടാക്കിയ ഹനുമാനെതിരെ ബലരാമൻ തിരിഞ്ഞു. അവർ തമ്മിൽ രൂക്ഷമായ യുദ്ധമുണ്ടായി. ഹനുമാന് മുന്നിൽ ബലരാമനും തളർന്നു വീണു. രുക്മിണിയും ജാനകി വേഷം ധരിച്ചു. കേശവൻ രാമരൂപം ധരിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ വേഷത്തിൽ കേശവനും സീതയുടെ വേഷത്തിൽ രുക്മിണിയും വരുന്നത് ഹനുമാൻ കണ്ടു. ആനന്ദബാഷ്പധാരയിൽ രാമപാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സീതാസമേതനായി അങ്ങയെ കാണുവാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുക. വീണുകിടക്കുന്ന ബലഭദ്രനെയും ഗരുഡനെയും കേശവൻ ആശ്വസിപ്പിച്ചു.
1: കൃഷ്ണ കഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്,
6: മമ്പറം.
3: നീ കളിക്കല്ലേ?
6: പോന്നില്ല.
7: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
7: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
7: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9499674141.
8: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 9 1 6 BIS HU

0: നടപ്പാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും UN രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കിട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു

0: അദ്ദേഹം വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിന്റെ ഉടമ ബാബു പറമ്പത്തിന് ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMLA ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा. अथ वार्ताः. अष्टादशतमम् ब्रिक्स शिखर सम्मेलनम् अद्य नवदिल्ल्याः भारत मण्डपम् इत्यत्र आरप्स्यते. द्विदिवसीयमिदं भव्यं सम्मेलनं

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക

0: സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ തുടങ്ങുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലെ 5 സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനവും തുടങ്ങി. വിശദവിവരങ്ങൾക്ക് 8606907093 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8606907093. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനൽ രൂപവൽക്കരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി prism.prd.kerala.gov.in എന്ന ലിങ്ക് വഴി സമർപ്പിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾക്ക് 0479720031 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ ഒഴിവുള്ള കമ്മ്യൂണിറ്റി കൗൺസിലർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തും. സോഷ്യൽ വർക്ക്, സൈക്കോളജി, ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദമുള്ള വനിതകൾ സർട്ടിഫിക്കറ്റ് സഹിതം ഈ മാസം 15 രാവിലെ 10 കണ്ണൂർ ജില്ലാ മിഷൻ ഓഫീസിൽ എത്തണം. പ്രായപരിധി 40 വയസ്സ്. കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് കാറ്റഗറി നമ്പർ 218/2025 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട് പരിശോധന പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 17 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസിൽ അഭിമുഖം നടത്തും. കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി താൽക്കാലികാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. 40 വയസ്സിൽ കവിയാത്ത BSc MLT യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണന. അഭിമുഖം ഈ മാസം 14 ഉച്ചയ്ക്ക് 2 ആശുപത്രിയിൽ വച്ച് നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. റവന്യൂ ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ക്വിസ് ഈ മാസം 15 കണ്ണൂർ സയൻസ് പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വിവിധ ഉപജില്ലകളിൽ നിന്നും 1-2 സ്ഥാനം നേടിയ ടീമുകളാണ് പങ്കെടുക്കേണ്ടത്. ഹൈസ്കൂൾ വിഭാഗം ക്വിസ് രാവിലെ 10 തുടങ്ങും. ഹയർ സെക്കൻഡറി വിഭാഗം ശാസ്ത്ര ക്വിസ് രാവിലെ 11:30 തുടങ്ങും. മത്സരം തുടങ്ങുന്നതിന് 1 മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വിശദവിവരങ്ങൾക്ക് 9961221225 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9961221225. വ്യാപാരി വ്യവസായി സമിതി കണ്ണാടിപ്പറമ്പ് ചേലേരി യൂണിറ്റുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കണ്ണാടിപ്പറമ്പ് ദേശസേവ യു പി സ്കൂളിൽ ഇന്ന് രാവിലെ 9 നടക്കും. മയ്യിൽ വളവിൽ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കന്നി സംക്രമ ഉത്സവം ഈ മാസം 14-18 നടക്കും. കാഴ്ച പരിമിതരുടെ അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് നടത്തുന്നു. യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ്, ഇന്നർവീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 19 കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയമാണ് വേദി. 2 വീതമുള്ള 16 ടീമുകൾക്ക് മുൻഗണനാക്രമത്തിൽ പ്രവേശനം നൽകും. 1-2

0: സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് ക്യാഷ് പ്രൈസ് നൽകും. ടീമുകൾ ഈ മാസം 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446-06-8446 അല്ലെങ്കിൽ 9074-27-7431. മറ്റൊരു നമ്പർ 9446-01-2215. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
3: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
4: 9447-371-836.
3: 8078-502-836.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497-2-762-400.
7: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094. 9745-220163. 7511-11-2140.
8: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
9: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
10: എല്ലാവർക്കും നമസ്കാരം.
11: നമസ്കാരം.
10: ജെ ശശികുമാറിന്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും രചിച്ച് ശശികുമാർ തന്നെ സംവിധാനം ചെയ്ത 1967 ചിത്രമാണ് കാവാലം ചുണ്ടൻ. ഭഗവതി പിക്ചേഴ്സിന്റെ ബാനറിലാണ് നിർമ്മാണം. പല കാരണങ്ങളാലും ഒരു മികച്ച ചിത്രമെന്ന ഖ്യാതി കാവാലം ചുണ്ടനുണ്ടെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിൻ്റെ പ്രിന്റുകളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല. സത്യൻ, SP പിള്ള, അടൂർഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ആറന്മുള പൊന്നമ്മ, PJ ആന്റണി, ശാരദ, അടൂർ പങ്കജം, അടൂർ ഭവാനി, പങ്കജവല്ലി എന്നിങ്ങനെ പ്രശസ്തമായൊരു താരനിരയുള്ള സിനിമ. കുട്ടനാട്ടിലെ തേവാരത്ത് തറവാടിൻ്റെ അഭിമാനമാണ് കാവാലം ചുണ്ടൻ എന്ന വഞ്ചി. പുന്നമടക്കായലിൽ നടത്തപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1-ാം സ്ഥാനം ലഭിക്കുന്നത്

ആവാലം ചുണ്ടനാണ്. തറവാട് കാരണവത്തിയായ സരസ്വതി കുഞ്ഞമ്മ എന്ന ആറന്മുള പൊന്നമ്മയുടെ രണ്ട് മക്കളാണ് ചന്ദ്രൻ എന്ന സത്യനും കമല എന്ന നടി രാധയും. കാരണവത്തിയുടെ സഹോദരനായ ശ്രീധരൻ ഉണിയെന്ന കൊട്ടാരക്കരയുടെയും ഭാര്യയായി വേഷമിടുന്ന പങ്കജവല്ലിയുടെയും മകളാണ് ശാരദയെന്ന ശാരദ. കാവാലൻചുണ്ടൻ നിർമ്മിച്ചത്, ഉദ്ദേശിക്കുന്നത് കാവാലൻചുണ്ടൻ ചിത്രത്തിലെ വഞ്ചിയാണ്. അത് നിർമ്മിച്ചത് കുഞ്ഞൻ പണിക്കർ എന്ന എസ് പി പിള്ള. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് കാവാലൻചുണ്ടൻ എത്തുമ്പോഴുള്ള കാണികളുടെ ഹർഷാരവും കുഞ്ഞൻ പണിക്കർ പുഴയോരത്തെ തെങ്ങിൽ നിന്ന് അഭിമാനവും സന്തോഷവും മൂത്ത് വെള്ളത്തിലേക്ക് വീഴുന്ന നർമ്മവുമൊക്കെയാണ് സിനിമയുടെ തുടക്കത്തിൽ നാം കാണുന്നത്. ഈ സന്ദർഭത്തിൽ വിജയാഹ്ലാദ സൂചകമായി നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് പാടുന്ന ഒരു സംഘഗാനം കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇന്നും കൊട്ടിപ്പാടുന്ന വരികളും വഞ്ചിപ്പാട്ടിൻ്റെ ഈണവുമാണ്. യേശുദാസും സംഘവും ആലപിക്കുന്ന ത്രിസിപ്പിക്കുന്ന ഈ പാട്ട് വയലാർ ദേവരാജൻ ടീമിൻ്റെ ഒരു അനശ്വര സംഭാവനയാണ്.

ശ്രീധരനുണ്ണിയുടെ മകൾ ശാരദയെ കാരണവത്തിയുടെ മകൻ ചന്ദ്രൻ വിവാഹം കഴിക്കുന്നതിൽ കരക്കാർക്കും കുടുംബത്തിനും സന്തോഷമേ ഉള്ളൂ. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നുമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കായലിലൂടെ തോണി തുഴഞ്ഞു നീങ്ങുന്ന ചന്ദ്രനു വേണ്ടി യേശുദാസ് ആലപിക്കുന്ന ഒരു പ്രണയഗാനം അതിൻ്റെ ലാളിത്യം കൊണ്ടും വശ്യത കൊണ്ടും മലയാളി മനസ്സുകളെ കീഴടക്കിയതാണ്.

സരസ്വതി കുഞ്ഞമ്മയുടെ മകൾ കമല പരദേശത്ത് നിന്ന് മടങ്ങി വരുന്നു. തറവാട്ടിൽ വിശ്രമിക്കുന്ന കമലത്തിന് ഗർഭകാല ശുശ്രൂഷ നൽകാനുള്ള ബദ്ധപ്പാടിലാണ് എല്ലാവരും. എന്നാൽ തറവാട്ടിലേക്ക് പുതിയൊരു അവകാശി കൂടി വരുന്നു എന്നറിയുന്ന ശ്രീധരനുണ്ണിയും ഭാര്യയും ചേർന്ന് കമലത്തിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. ആ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ശ്രീധരനുണ്ണിയുടെയും കുടിലതന്ത്രങ്ങൾ ബോധ്യപ്പെട്ട ചന്ദ്രൻ ശാരദയെ വിവാഹം ചെയ്യാനുള്ള തീരുമാനം മാറ്റുന്നു. കാവാലം ചുണ്ടൻ്റെ ഉടമസ്ഥാവകാശ സംബന്ധമായ കേസ് കഴിയും വരെ കോടതി വഞ്ചിയെ ചങ്ങലയിൽ ബന്ധിച്ചു വെക്കുന്നു. സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു വഞ്ചി നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ശ്രീധരനുണ്ണി മുന്നോട്ടു പോകുന്നു. കുടുംബത്തെ വഞ്ചിക്കാൻ തയ്യാറല്ല എന്ന് കുഞ്ഞൻ പണിക്കർ പറഞ്ഞപ്പോൾ തോണി നിർമ്മിക്കാൻ താൻ തയ്യാറാണെന്ന് അയാളുടെ മരുമകനായ കുട്ടപ്പ പണിക്കർ എന്ന അടൂർഭാസി സമ്മതിക്കുന്നു. എന്നാൽ ദേശത്തിൻ്റെ ഐക്യം നിലനിർത്താനും സമൂഹം ചേരിതിരിയാതിരിക്കാനുമായി കുഞ്ഞൻ പണിക്കർ തൻ്റെ മരുമകനെ കൊല ചെയ്യുന്നു. പോലീസിന് കീഴടങ്ങുന്നു. എസ് പി പിള്ളയുടെ ഭാവോജ്വലമായ ഒരു റോൾ തന്നെയാണ് കുഞ്ഞൻ പണിക്കർ. അപ്പോഴേക്കും കോടതിയിൽ നിന്നും കാവാലം ചുണ്ടൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ദേവാരത്ത് കുടുംബത്തിലെ ചന്ദ്രന് അനുകൂലമായ വിധി വരുന്നു. അതോടെ എല്ലാം കലങ്ങിത്തെളിയുന്നു. നേരത്തെ ചന്ദ്രൻ ശാരദയുമായി അകന്നു കഴിഞ്ഞിരുന്ന അവസരത്തിൽ ദുഃഖിതനായ ആ നായകൻ്റെ മനോവ്യഥ വ്യക്തമാക്കുന്ന ഒരു യേശുദാസ് ഗാനമുണ്ട്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
3: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനതി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ

0: പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക അലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്കുന്ന ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്കെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോളഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിംഗ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തി ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030 ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24th ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വരജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന

0: ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതയെ തയ്യാർ കറിയ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 lakh കെ അധിക സ്റ്റാർട്ടപ്പ് ഓർ 120 സെ അധിക യൂണിക്കോൺസ് കെ സാത്ത് ഭാരത് ആജ് ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ രഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4ാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1ാം സീഡ് ആര്യന സബ്ലങ്കയും 2ാം സീഡ് എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3ാം കിരീടമാണ് സബ്ലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബ്ലങ്ക എലിന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 12, ചിങ്ങം 27, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ

തുടക്കം. യുദ്ധങ്ങളും പ്രതിസന്ധികളും തുടരുന്നതിനിടെ ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഉഭയകക്ഷി ചർച്ചകളിൽ നിർണായകമാണ്. അതിർത്തി സംഘർഷത്തെ തുടർന്ന് അകന്നുപോയ ഇന്ത്യയും ചൈനയും തമ്മിൽ അസ്വാരസ്യം നിലനിൽക്കെയാണ് മുഖ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
4: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് പോ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല.

0: അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-112140.
4: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
5: ആഴ്ചവൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ആരവല്ലി മലനിരകളുടെ നിർവചനം തയ്യാറാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ഉന്നതാധികാര സമിതിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 30 നവംബർ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടു. പകലും രാത്രിയും ജോലി ചെയ്തിട്ടാണെങ്കിലും അതിനകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിർമ്മാണത്തിലുള്ള 6 വരി ദേശീയപാതക്കരികിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിക്കേണ്ടത് സംസ്ഥാനമാണ്. സർക്കാർ നേരിട്ടോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങണം. ഇതിനായി ചട്ടം രൂപവൽക്കരിക്കണം. സംസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ഡൽഹിക്ക് പുറത്തേക്ക്. ഇക്കുറി അവാർഡ് വിതരണം ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കും. സെപ്റ്റംബർ 22 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിനടുത്ത് സത്യനികേതനിൽ സ്വകാര്യ PG ഹോസ്റ്റൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം 7. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 13 പേരെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചതായി NDRF IG അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നത്. പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിന് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതിനാൽ 7 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇതിൽ 2 അന്താരാഷ്ട്ര സർവീസുകളാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് റൺവേ ഏരിയയുടെ മുഗൾ ഭാഗത്ത് ഡ്രോണുകളുടെ സഞ്ചാരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആൽഗ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി MD യെയും ഡയറക്ടർമാരെയും കോടതി ശിക്ഷിച്ചു. 2 വകുപ്പുകളിൽ 5 വർഷം വീതം തടവിനും 1.35 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B കരുണാകരൻ ശിക്ഷിച്ചത്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ കൂടുതൽ വിശദീകരണവുമായി ISRO. ബഹിരാകാശത്ത് കൂടുതൽ വികസനം കൈവരിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണെന്നും ലക്ഷ്യം വെക്കുന്നത് ഭാവിയിലെ വലിയ ദൗത്യങ്ങളാണെന്നും ISRO വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ, 2035 ഭാരതീയ അന്തരീക്ഷ നിലയം, 2040 മനുഷ്യനെ വഹിച്ചുള്ള ചന്ദ്രയാൻ ദൗത്യം, പുനരുപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ, ഗ്രഹാന്തര ദൗത്യങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കുന്ന സ്പേസ് മിഷൻ 2047 ലക്ഷ്യം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സ്വർണമുഖി രംഗമന്ദിരത്തിൽ അരങ്ങേറ്റവും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ കേരളത്തിൽ നിന്നെത്തുന്ന ചിലർ വൻ തുക ഈടാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി. നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും ചില പുരസ്കാരങ്ങൾ നൽകാനുമാണ് കേരളത്തിൽ നിന്നുള്ള ഇടനിലക്കാർ വൻ തുക ഈടാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്വാലാലംപൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തിരമായി ചെന്നൈയിൽ ഇറക്കി. 186 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റ് അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
7: ആറുമാസം പിന്നിട്ട ഇറാൻ അമേരിക്ക യുദ്ധം ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് വീണ്ടും ആളിക്കത്തുന്നു. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം ആക്രമിച്ചു തകർത്തതിനു പിന്നാലെ ജോർദാനിലെ US സേനാ താവളത്തിനു നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ബുധനാഴ്ച ഹോർമൂസിൽ 10 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇതിൽ 2 US കപ്പലുകളും 8 എണ്ണ ടാങ്കറുകളുമാണ്. കടലിടുക്കിലെ നിരോധിതവും സുരക്ഷിതവുമല്ലാത്ത മേഖല കടക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്ന് IRGC പറഞ്ഞു. ജോർദാനിലെ അൽ അസറാഖിന് സമീപമുള്ള US താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇറാൻ അയച്ച 20 മിസൈലുകളിൽ 18 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ജോർദാൻ അറിയിച്ചു. ജന്തർമന്ദറിലെ CJP സമരത്തിൽ പങ്കെടുത്തതിന് കോളേജ് വിദ്യാർത്ഥിക്ക് നോട്ടീസ് അയച്ച ഗ്രേറ്റർ നോയിഡ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടുമെന്ന് സുപ്രീംകോടതി. ഗൗതം ബുദ്ധ സർവകലാശാല വിദ്യാർത്ഥിയായ അക്ഷത് ത്രിപാഠിയോട് 5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ടും 2 ആൾജാമ്യവും സമർപ്പിക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. ഇക്കാര്യം മുതിർന്ന അഭിഭാഷകൻ ബിശ്വജിത് ഭട്ടാചാര്യ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. CMRL നിന്ന് കൈക്കൂലിപ്പണം കൈപ്പറ്റിയെന്ന ED റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കാൻ നീക്കം. ED നൽകിയ തെളിവുകൾ സർക്കാരിന് അവഗണിക്കാനാവില്ലെന്നും കേസെടുത്തില്ലെങ്കിൽ സർക്കാരിനെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാപ്പു സാക്ഷികളെ സൃഷ്ടിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രതിപക്ഷ

0: നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞിറങ്ങുന്നതിനിടെ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ED പ്രത്യേക കേസെടുത്തു. അന്വേഷണം തടസ്സപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിച്ച പ്രതികളെ സംരക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ED കേസിൽ ചേർത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസ് കേസിലെ 27 പ്രതികളെയും ED കേസിലും ഉൾപ്പെടുത്തി. പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച ശാസ്ത്രജ്ഞൻ പ്രൊഫസർ CNR റാവുവിന് SIR ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. കർണാടകത്തിലെ അന്തിമ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെങ്കിൽ രേഖകളുമായി തെളിവെടുപ്പിന് ഹാജരാകാനാണ് നിർദ്ദേശം. പേരിനൊപ്പമുള്ള പ്രൊഫസർ എന്നതിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്തിൽ 2F വന്നുവെന്നും അതിനാൽ പേരിൽ പൊരുത്തക്കേടുണ്ടെന്നുമാണ് കമ്മീഷന്റെ വാദം. 92 വയസ്സുള്ള ലോകപ്രശസ്ത ശാസ്ത്രജ്ഞന്റെ വോട്ടവകാശമാണ് നിസ്സാര സാങ്കേതിക പിഴവിന്റെ പേരിൽ തടയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ മല്ലേശ്വരം കേന്ദ്രത്തിന് സമീപം നടക്കുന്ന തെളിവെടുപ്പിൽ നേരിട്ടെത്തണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇന്ത്യൻ ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് ISRO ശാസ്ത്രജ്ഞരും ജീവനക്കാരും. 2020 ജൂണിൽ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചതിനു ശേഷം ആദ്യമായാണ് ISRO 9 കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ ആശങ്കയും ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത്. അമിത സ്വകാര്യവൽക്കരണത്തിൽ പുകയുന്ന അമർഷമാണ് 7.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള GSLV വിക്ഷേപണ വിജയത്തിന് പിന്നാലെ പുറത്തുവന്നത്. ISRO കുത്തകയായ വിക്ഷേപണ വാഹനങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിക്ഷേപണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കയുടെ പ്രസ്താവനയിൽ ആശങ്കയുണ്ടെന്ന് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണന് നൽകിയ കത്തിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം നീക്കങ്ങൾ ISRO വെറുമൊരു ഗവേഷണ കേന്ദ്രമാക്കി ചുരുക്കുമെന്നും ഈ നയം ചർച്ച കൂടാതെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു.
1: PSC പരീക്ഷ തട്ടിപ്പിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടെ PSC അംഗങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നു. ചെയർമാൻ ഉൾപ്പെടെയുള്ള 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ PSCയിലെ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ നോട്ടീസ് ചെയർമാനും അംഗങ്ങളും തള്ളി. 3ാംഘട്ട SIR കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ വെട്ടിനീക്കിയത് 13.37 കോടി വോട്ടർമാരെ. പരമാവധി പേർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്ന സ്വന്തം ദൗത്യത്തെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നതെന്ന് വിമർശനം ശക്തമാണ്. വോട്ടർമാരുടെ എണ്ണം 99 കോടിയായിരുന്നത് 87 കോടിയായേക്കും. കേരളത്തിൽ 30 ലക്ഷമാണ് വെട്ടിനീക്കിയ വോട്ടർമാരുടെ എണ്ണം. കണ്ണൂർ റവന്യൂ ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഈ മാസം 15 കണ്ണൂർ സയൻസ് പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ യജ്ഞം സുപഥം നോട്ട് ഡ്രഗ്സ് ജില്ലാതല ലഹരിവിരുദ്ധ സഭ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിമാനങ്ങളിലെയും പൈലറ്റുമാർക്ക് ലഹരിമരുന്ന് പരിശോധന നിർബന്ധമാക്കണമെന്ന് DGCA ഉത്തരവ്. 2027 ജൂലൈയോടെ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. തൊഴിലുറപ്പിന്റെ പുതിയ പതിപ്പായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ മുൻവർഷത്തെ അപേക്ഷിച്ച് 1.55 കോടി തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകൾ മുൻവർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ ഇടിവ്. ഗഗൻയാൻ ദൌത്യത്തിന് ഉപയോഗിക്കുന്ന LVM-3 വിക്ഷേപണ വാഹനത്തിന്റെ CE-20 ക്രയോജനിക് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. കൂടുതൽ ഭാരം വഹിക്കാനാകും വിധം വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി കൂട്ടുന്നതിനാണ് എഞ്ചിൻ പരിഷ്കരിക്കുന്നത്. ജന്തർമന്ദിറിലെ CJP സമരത്തിൽ പങ്കെടുത്ത 14-കാരിയുടെ വസതിക്കുനേരെ ആക്രമണമുണ്ടായത് ഗൌരവ വിഷയമെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിയെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ പുറത്തു വിലസുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. താൻ വഴി PA മുഹമ്മദ് റിയാസ് MLA ഹവാല ഇടപാട് നടത്തിയെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മൊഴിവാങ്ങിയതാണെന്നും മൊഴി റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി വ്യവസായിയും റിയാസിന്റെ സുഹൃത്തുമായ ഹസൻ വാരിസ് ED സത്യവാങ്മൂലം നൽകി. റിയാസിനെതിരെയും ഭാര്യ വീണയ്ക്കെതിരെയും മൊഴി നൽകാൻ ED നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ കേസിൽ കൂട്ടുപ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വാരിസ് പറയുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നികുതി വെട്ടിച്ചതിന് പുറമെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മറച്ചുവെച്ചെന്നും ജി എസ് ടി പ്രത്യേക അന്വേഷണ സംഘം കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ സംശയിക്കുന്നതിനാൽ ഇ ഡി ആർ ബി ഐ ആദായ നികുതി വകുപ്പുകളുടെ പരിശോധനയ്ക്കായി റിപ്പോർട്ട് ചെയ്യണമെന്നും എസ് ഐ ടി ശുപാർശ ചെയ്തു.
2: പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എൽ പി ജി സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയ സമയപരിധി 25 ദിവസമായി ഏകീകരിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക എൽ പി ജി ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ റീഫിൽ ബുക്ക് ചെയ്യാനാകും. മുട്ടിൽ മരം വിൽപ്പന കേസിൽ പ്രതികൾ ഹാജരാകാത്തതിൽ നിലപാട് കടുപ്പിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ അനുമതി നൽകിയിട്ടും റോഗി അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും തിങ്കളാഴ്ച ഹാജരായില്ല. ഹാജരാകാതിരുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ നൽകിയിട്ടുള്ള അനുമതി പുനഃപരിശോധിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വിഷമദ്യം കഴിച്ച് 12 പേർ മരിച്ച സംഭവത്തിൽ 14 പേർ അറസ്റ്റിലായി. ഒളിവിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. സംസ്ഥാനത്ത് അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള മന്ത്രിസഭാ ശുപാർശ പി എസ് സിക്ക് കൈമാറിയില്ല. ഭരണപരമായ നടപടികൾ കാരണം വൈകുന്നെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. പി എസ് സിയുടെ അംഗീകാരം കൂടി ലഭിച്ചാലേ തീരുമാനം നടപ്പാക്കാനാകൂ. ഇനി 14-ന് യോഗം. അതിനു മുൻപ് ശുപാർശ തയ്യാറാക്കി പി എസ് സിയെ അറിയിക്കുമെന്നാണ് വിവരം. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഇടനിലക്കാരന് 25 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 28 കേസുകളിൽ 3 പ്രതികളുള്ള ഒരു കേസിലാണ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ വിധി പറഞ്ഞത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ അഭിമുഖത്തിന്റെ റാങ്ക് പട്ടിക 3 മാസമാകാറായിട്ടും പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീളുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന കേസിൽ പി എ മുഹമ്മദ് റിയാസ് എംഎൽഎയും ഭാര്യ വീണ തൈക്കണ്ടിയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് കേസ്. പാതിരിയാട് കുഴിയിൽ പീഡികയിൽ യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും എതിരെ പിണറായി പോലീസ് കേസെടുത്തു. കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അമൃത് പദ്ധതിയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഗുണഭോക്താക്കളില്ലെന്ന് റിപ്പോർട്ടുകൾ. 7,000 കണക്ഷൻ അനുവദിച്ചതിൽ ഇതുവരെ 4,900 അപേക്ഷകൾ മാത്രം. 2024 മുതൽ തുടങ്ങിയ പട്ടിക ചേർക്കലിൽ ഇനിയും 2,100 കണക്ഷൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം അധ്യക്ഷത വഹിച്ചു. എസ് ബി ഐ മട്ടന്നൂർ ശാഖയിലെ കറൻസി ചെസ്റ്റ് പൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് വി കെ സനോജ് എം എൽ എ ആവശ്യപ്പെട്ടു. 56 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആർ ബി ഐ ചെസ്റ്റ് വഴിയാണ് നഗരത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കറൻസി ലഭ്യത ഉറപ്പാക്കി വരുന്നത്. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ എസ് ആർ ജാനകിരാമൻ ചെന്നൈയിൽ അന്തരിച്ചു. സംഗീതമേഖലയിൽ എസ് ആർ ജെ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു.
3: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: 4.5 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനുള്ള അമേരിക്കൻ നീക്കം നിർണായക ഘട്ടത്തിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി മോസ്കോയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കഷ്ണറും യുക്രൈനിലെത്തി. കീവിൽ വെച്ച് ഇരുവരും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ താൽപര്യപ്പെടുന്നെന്നും എന്നാൽ അതിനൊപ്പം യുക്രൈന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ അംഗീകരിച്ച് ഹൈക്കോടതികളിൽ

0: എട്ട് പുതിയ ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സുപ്രീംകോടതി ജഡ്ജി സന്ദീപ് മേത്ത അഴിമതി ആരോപണം ഉന്നയിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്ക് പകരം സഞ്ജയ് കുമാർ അഗർവാളിന് ചീഫ് ജസ്റ്റിസായി നിയമനം നൽകി. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ എതിർപ്പുണ്ടായിട്ടും അശ്വിനി കുമാർ മിശ്രയെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ദേശീയ പാതയോരത്തെ നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. ദേശീയ പാതയോരത്തെ സുരക്ഷാ പരിധിയിൽ NHAI, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ മുൻകൂർ അനുമതിയില്ലാതെ ലൈസൻസോ വാണിജ്യ അനുമതിയോ നൽകരുതെന്നായിരുന്നു നിർദ്ദേശം. നിലവിലെ ലൈസൻസ് പുതുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല 30 ദിവസത്തിനകം പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ദൂരപരിധി സംബന്ധിച്ച സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് June 20 നിർദ്ദേശമുണ്ടായത്. ഇടക്കാല ഉത്തരവിലെ ചില വ്യവസ്ഥകളിൽ വ്യക്തത തേടിയും സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം വ്യക്തമാക്കിയും സർക്കാർ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ തുടർനിർദ്ദേശങ്ങൾ ലഭിക്കും വരെ June 20 നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ഉത്തരവ്.
1: US നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ ഇറാനിലെ യുദ്ധം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിച്ചിരുന്ന യമൻ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക്. അന്താരാഷ്ട്ര പിന്തുണയുള്ള യമൻ സർക്കാരിൽ നിന്ന് ചെങ്കടൽ തീരത്തെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോക ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ പിടിച്ചെടുത്തു. ഇതോടെ നിർണായക ചരക്കുപാതയായ ബാബ് എൽ മാണ്ടബ് കടലിടുക്കിനുമേൽ ഹൂതികൾക്ക് കൂടുതൽ സ്വാധീനമുറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ വൻ ഭീഷണി ഉയർത്തുന്ന നീക്കമാണ് ഇത്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് നടപടിയെടുക്കാൻ PSC ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് PSC കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങളായ കാർ, ജീപ്പ് എന്നിവയ്ക്ക് 2 മണിക്കൂർ പാർക്കിംഗിന് 50 രൂപയിൽ നിന്ന് 60 രൂപയാക്കി. മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ഈ മാസം 16 ഉച്ചയ്ക്ക് 2:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും മാടായി പാറയിൽ ഇക്കോ പാർക്ക് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണെന്ന് ഹൈക്കോടതി. പാർക്കിന്റെ പ്രവർത്തനം ഇനിയും തുടർന്നാൽ ഉടമകൾക്കും പഞ്ചായത്ത് അധികൃതർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന ഉത്തരവിൽ പറയുന്നു. മാങ്ങാട്ടുപറമ്പിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് നൽകി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണ് കൈമാറിയത്. ഇതു സംബന്ധിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് യോഗത്തെ അറിയിച്ചു. ദേശീയപാതയിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കലക്ടർ അധ്യക്ഷനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി എന്ന പേരിൽ പുതിയ രൂപത്തിൽ നിലവിൽ വന്ന് 2 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് 4 കോടി രൂപ. വൈദഗ്ധ്യമുള്ളതും അർദ്ധവൈദഗ്ധ്യമുള്ളതുമായ ജോലി ചെയ്തവർക്കാണ് വേതന കുടിശ്ശികയുള്ളത്. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം GSAT-1A നിർദ്ദിഷ്ട ഭൗമ സമന്വയ ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. വെള്ളിയാഴ്ച താൽക്കാലിക ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തെ 3 ഘട്ടങ്ങളായി ഉയർത്തിയാണ് തിങ്കളാഴ്ച രാത്രി 8:57 സ്ഥിരം ഭ്രമണപഥത്തിൽ എത്തിച്ചത്.
2: ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നത് പരിഗണനയിൽ. 2024 ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആഭ്യന്തര കലാപം ശക്തമായതോടെയാണ് തീവണ്ടി ഗതാഗതം നിർത്തിവെച്ചത്. വെള്ളിയാഴ്ച രാത്രി തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി തമിഴ്നാട്ടുകാരായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ സുരക്ഷാ ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഇല്ലാതിരുന്നതാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് ഡിണ്ടിഗൽ PSNA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തൽക്ഷണം മരിച്ചത്. കാർ നിശേഷം

0: പ്രതിപക്ഷം തകർന്നു. വ്യവസായും മുൻ എം പിയുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് സിബിഐയുടെ കുരുക്ക്. ആസ്തിമൂല്യം പെരുപ്പിച്ചു കാട്ടി വായ്പയെടുത്തെന്നും LFC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന് 1322 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ആരോപണം. ഇതിൽ SL ഗ്രൂപ്പ് ചെയർമാനും സി ഗ്രൂപ്പ് സ്ഥാപകനും മുൻ രാജ്യസഭാംഗവുമായ സുഭാഷ് ചന്ദ്ര ഉൾപ്പെടെ 4 ആളുടെ പേരിൽ CBI ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായിക രംഗവുമായി ബന്ധമില്ലാത്ത കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് ഗുരുതര വീഴ്ചയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിന്റെ 2ാം റിപ്പോർട്ട്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് റിസുവ ജില്ലയിലെ അപ്പർ തൃശൂലി ജലവൈദ്യുതി പദ്ധതിയുടെ തുരങ്കത്തിൽ കുടുങ്ങിയ ചൈനീസ് പൗരനെ ജീവനോടെ പുറത്തെടുത്തു. പ്രളയമുണ്ടായി 11 ദിവസത്തിന് ശേഷമാണ് അത്ഭുത രക്ഷാപ്രവർത്തനം. ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊടുംഭീകരൻ യാസിറിനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ സ്വദേശിയായ ഇയാൾ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ്. സുരക്ഷാ ഭീഷണി, നിലവിലില്ലാത്തവരുടെ പോലീസ് സുരക്ഷയും വസതിക്കു മുന്നിൽ ഏർപ്പെടുത്തിയ കാവലും പിൻവലിക്കാൻ നീക്കം. സംസ്ഥാനത്ത് പോലീസ് കാവലുള്ള എല്ലാ നേതാക്കളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും നിലവിൽ സുരക്ഷാ ഭീഷണിയുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. 1 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അറസ്റ്റിൽ. ഏറ്റുമാനൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് 4ാം വർഷ ബിടെക് വിദ്യാർത്ഥി ചങ്ങനാശ്ശേരി സ്വദേശിയെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബീഹാറിൽ കനത്ത മഴയെ തുടർന്ന് ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. 11 ജില്ലയിൽ പ്രളയക്കെടുതിയുണ്ടായി. 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കണ്ണൂരിൽ നിന്ന് മാറ്റിയത് ജില്ലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയെന്ന് റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായുള്ള വേദി മാറ്റത്തിൽ പ്രതിഷേധവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിനപ്പുറം അവരുടെ പെരുമാറ്റത്തിലും ദൈനംദിന ജീവിതത്തിലും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയിൽ ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്ന് സജീവ് ജോസഫ് MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം തിരികെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന രീതി മറ്റ് വിമാനത്താവളങ്ങളിൽ ഉണ്ടെങ്കിലും പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് കണ്ണൂരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കുറ്റാരോപിതർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1ാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. ശ്രീലങ്കയിലെ നെഗോംബോ ജയിലിൽ ജൂലൈയിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ട മലയാളി S. ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പ്രത്യേക പോലീസ് സുരക്ഷയിൽ സംസ്കരിച്ചു. September 2 സംസ്കാര ചടങ്ങ്. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ്സുടമകൾ സമർപ്പിച്ച ഹർജി ദേശീയ കോമ്പറ്റീഷൻ കമ്മീഷൻ തള്ളി. CCI ചെയർപേഴ്സൺ രവനീത് കൗർ, അംഗങ്ങളായ ശ്വേത കക്കഡ്, ദീപക് അനുരാഗ് എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് വിധി. സർക്കാരും KSRTCയും നിയമം ലംഘിച്ചുവെന്നും യാത്രക്കാർ കുറഞ്ഞതുമൂലം വലിയ നഷ്ടമുണ്ടായെന്നും കാട്ടി 2 സ്വകാര്യ ബസ്സുടമകളാണ് കമ്മീഷനെ സമീപിച്ചത്. ഡൽഹി മുൻ ചീഫ് സെക്രട്ടറി രാകേഷ് മെഹ്ത നോയിഡയിലെ വസതിയിൽ ജീവനൊടുക്കിയ നിലയിൽ. 1975 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ മെഹ്ത ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീഫ് സെക്രട്ടറിയായിരുന്നു. നോയിഡ സെക്ടർ 82 വസതിയിൽ ഞായറാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാതിരിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്ന് കാണിച്ച് ബന്ധുക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പരോൾ നീട്ടിവെക്കുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമായി കാണാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ജി ഗിരീഷ് ഹർജി തള്ളിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവെച്ച കുവൈത്ത് ദമാം സർവീസുകൾ പുനരാരംഭിച്ചില്ല. മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം വീണ്ടും തുടങ്ങിയെങ്കിലും കുവൈത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകളില്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്ന് കണക്ഷൻ സർവീസുകളെ ആശ്രയിക്കുകയാണ് യാത്രക്കാർ. മുന്നറിയിപ്പില്ലാത്ത വൈദ്യുതി നിയന്ത്രണം അർദ്ധരാത്രി വരെ നീണ്ടതോടെ ദുരിതത്തിലായി ജനം. വൈകിട്ട് 6 മണി മുതൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് KSEB. പീക്ക് സമയത്ത് വൈദ്യുതി ലഭ്യതയിൽ 900 MW കുറവുണ്ട്. ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റയുടെ ബാംഗ്ലൂരുവിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം യന്ത്രത്തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. ഞായറാഴ്ച രാവിലെ 8:20 ബാംഗ്ലൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 270 യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടത്. കാലാവസ്ഥാ വ്യതിയാന പഠനരംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൃഷ്ണ അച്യുതറാവു അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ഡൽഹിയിലെ IIT സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് സയൻസസിലെ പ്രൊഫസറായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമക്കേട് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത വനിതാ VEO MR റാണിലക്ഷ്മിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് സസ്പെൻഡ് ചെയ്തത്. റാണിലക്ഷ്മിക്കെതിരെയുള്ള അന്വേഷണം വിപുലപ്പെടുത്തി. സീതത്തോട്, അരുവാപ്പുലം, തണ്ണിത്തോട് പഞ്ചായത്തുകളിൽ നിന്നാണ് ലൈഫ് ഭവന പദ്ധതി വിഹിതത്തിന്റെ അടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്തത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: കോഴിക്കോട് സാമൂതിരി രാജാവായ PK കേരളവർമ്മ അന്തരിച്ചു. തിരുവണ്ണൂർ പുതിയ കോവിലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. 2025 ജൂലൈയിലാണ് അദ്ദേഹം സാമൂതിരിയായി സ്ഥാനമേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് റീജിയണൽ മാനേജർ, തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ ചെറിയ അനുജൻ രാജ പുതിയ സാമൂതിരിയായി. 2025 പിണറായി സർക്കാർ അവതരിപ്പിച്ച ശബരിമല വികസന അതോറിറ്റി എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ. ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്ക് മാത്രമുള്ള അധികാരം കൈയാളാൻ സംസ്ഥാന സർക്കാരിനും വഴിയൊരുക്കാനാണ് അതോറിറ്റി. ദേവസ്വം വകുപ്പ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ തയ്യാറാക്കി എന്നതല്ലാതെ അന്ന് നിയമമാക്കാനായിട്ടില്ല. കൊടും ചൂടിനിടെ വൈദ്യുതി നിയന്ത്രണം കൂടിയായപ്പോൾ ജനജീവിതം ദുസ്സഹം. രാത്രി ചിലയിടങ്ങളിൽ 1 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. അത് മുന്നറിയിപ്പില്ലാതെ എത്ര ദിവസം നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB ഉത്തരമില്ല. ദേശീയപാത നിർമ്മാണ മേഖലകളിലെ റോഡ് സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാൻ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് രൂപം നൽകി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കലക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ മേഖലകൾ പരിശോധിക്കും. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഗ്രാമസഭകളുടെ സമ്മതപത്രം വേണമെന്ന നിബന്ധനയില്ലെന്ന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടി നടപടിയെടുത്തയാളെ പേഴ്സണൽ സ്റ്റാഫാക്കാനുള്ള രമ്യ ഹരിദാസ് MLA നീക്കത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തന്റെ ഓഫീസിനെ സംശയത്തിലാക്കാനുള്ള MLA ശ്രമത്തിനെതിരെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. US സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കാവുന്ന പുതിയ മുന്നറിയിപ്പുമായി വിദേശകാര്യ വകുപ്പ്. EB-1 എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് വിഭാഗത്തിൽ ഇന്ത്യക്കുള്ള വിസ വിഹിതം ഉയർന്ന ആവശ്യകത കാരണം അമേരിക്കൻ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 30 സെപ്റ്റംബർ മുൻപ് തന്നെ തീർന്നേക്കാമെന്നാണ് അറിയിപ്പ്. സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിനിലൂടെയാണ് വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 1200022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രണവം അഡ്സിന്റെ

0: മോഹൻലാൽ സെബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലെ മറ്റൊരു പ്രധാന ചിത്രമാണ് കമ്മലദണ്ഡം.
1: ആനന്ദ നടനം ആടിനാനന്ദ നടനം
0: മോഹൻലാൽ നിർമ്മാതാവായ പ്രണവ മാർട്സ് പുറത്തിറക്കിയ സംഗീത പ്രാധാന്യമുള്ള മൂന്നാമത്തെ ചിത്രമാണ് കമ്മലദണ്ഡം. ഹിസൈനസ് അബ്ദുള്ളയും ഭരതവും ഏറ്റുവാങ്ങിയ പ്രേക്ഷകൻ സംഗീത പ്രാധാന്യമുള്ള ഈ കുടുംബ ചിത്രത്തെയും നെഞ്ചോടു ചേർത്തു.

കുടുംബ ചിത്ര സംവിധായകനായ സി ബി മലയിൽ അണിയിച്ചൊരുക്കിയ ഒരു ചലച്ചിത്ര കാവ്യമായിരുന്നു കമലദളം. മോഹൻലാൽ, നെടുമിടുവേണു, പാർവതി, മുരളി, വിനീത്, തിക്കുറിശി, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. കേരള കലാമന്ദിരത്തിലെ നൃത്താധ്യാപകനായ നന്ദഗോപനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കലാമന്ദിരത്തിൽ തിരിച്ചെത്തുന്ന നന്ദഗോപൻ മദ്യപാനിയാണെങ്കിലും ജ്ഞാനമുള്ള കലാകാരനാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ലതാരാജു, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയ 9 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ആനന്ദ നടനം ആടിനാൾ, കൈതപ്രത്തിന്റെ വരികൾക്ക് ബിലഹരി രാഗത്തിൽ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്

കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ മാസ്മരിക സംഗീതം ലഭിച്ച മറ്റൊരു ഗാനം പ്രേമോദാരനായി അണയൂ നാഥ എന്നാരംഭിക്കുന്നു. യേശുദാസും ചിത്രയുമാണ് ഈ ഗാനം ആലപിച്ചത്.

സംഗീത സാന്ദ്രമായ മറ്റൊരു ഗാനം സായന്തനം ചന്ദ്രികാലോലമായി എന്നാരംഭിക്കുന്നു. രവീന്ദ്രൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കൈതപ്രത്തിൻ്റെ മറ്റൊരു സൃഷ്ടി. ആലാപനം.

സിനിമയുടെ ക്ലൈമാക്സ് ആകുന്ന ഒരു ഗാനമുണ്ട് കമലതിലത്തിൽ. സീതാരാമായണം വേദിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് നന്ദഗോപന് ആ അപകടം സംഭവിക്കുന്നത്. സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി എന്നാരംഭിക്കുന്ന ഗാനം, ഗാനത്തിലൂടെ ആസ്വദിക്കുന്ന കഥയുടെ പിരിമുറുക്കം, യേശുദാസ് ആലപിച്ച ഈ ഗാനം

0: കമലദളം എന്ന സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനതരംഗമാണ് ഇതുവരെ കേട്ടത്.
1: ഗാനതരംഗം കേൾക്കാം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീതരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 12, ചിങ്ങം 27, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. യുദ്ധങ്ങളും പ്രതിസന്ധികളും തുടരുന്നതിനിടെ ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഉഭയകക്ഷി ചർച്ചകളിൽ നിർണായകമാണ്. അതിർത്തി സംഘർഷത്തെ തുടർന്ന് അകന്നുപോയ ഇന്ത്യയും ചൈനയും തമ്മിൽ അസ്വാരസ്യം നിലനിൽക്കെയാണ് മുഖാമുഖം വരുന്നത്. 7 വർഷത്തിനു ശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ അതിർത്തി വിഷയങ്ങളും ഇടം പിടിക്കും. അതോടൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി എന്നിവയും ചർച്ചയാകും. പശ്ചിമേഷ്യൻ തീരത്ത് തമ്പടിച്ച അമേരിക്കൻ പടയെ നിഷ്പ്രഭമാക്കി ചെങ്കടലിന്റെ പ്രവേശന കവാടമായ ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ മയോൺ ദ്വീപ് ഹൂതി സേന പിടിച്ചെടുത്തു. പിന്നാലെ തുറമുഖ നഗരമായ മോഖയിലെ വിമാനത്താവളത്തിലേക്ക് സൗദി അറേബ്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. പ്രധാന നഗരമായ മോഖ പിടിച്ചെടുത്ത ഹൂതികൾ യമന്റെ ചെങ്കടൽ തീരം മുഴുവൻ നിയന്ത്രണത്തിലാക്കി. മയോൺ ദ്വീപിലേക്ക് ഹൂതി സേന ഇരച്ചു കയറിയതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന വാണിജ്യ പാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് കടലെടുക്ക് ഏതു നിമിഷവും ഇറാൻ പിന്തുണയുള്ള സായുധ സേനയുടെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത. തിരുവനന്തപുരം, വയനാട്, കാസർകോട് ജില്ലകൾക്ക് പുതിയ കലക്ടർമാർ. ലോട്ടറി ഡയറക്ടർ KS അഞ്ജുവാണ് തിരുവനന്തപുരം കലക്ടർ. ഫിഷറീസ് ഡയറക്ടറായിരുന്ന വി ചെൽസാസിനിയാണ് വയനാട് കലക്ടർ. ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന ശ്രീധന്യ സുരേഷിനെ കാസർകോട് ജില്ലാ കലക്ടറായും നിയമിച്ചു. സംസ്ഥാനത്ത് ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് നേടുന്ന ആദ്യ വ്യക്തിയാണ് ശ്രീധന്യ. വയനാട് ജില്ലയിലെ പൊഴുതനക്കാരിയാണ്. പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ചെയർമാനും അംഗങ്ങളും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരില്ലെന്ന് വ്യക്തമാക്കി PSC സെക്രട്ടറി അന്വേഷണോദ്യോഗസ്ഥ IG അജിതാ ബീഗത്തിന് കത്ത് നൽകി. ചൊവ്വാഴ്ച മുതൽ ചോദ്യം ചെയ്യലിന് എത്താനാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ ദിവസങ്ങളിൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അംഗങ്ങളെ വിളിച്ചു വരുത്തുന്നത് നിയമപരമായി ശരിയല്ലെന്നും കത്തിൽ പറയുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് വരെ കൂടിയ വിലക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി. യൂണിറ്റിന് 12.50 രൂപ വരെ വിലയുള്ള കരാറുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മുതലാണ് വൈദ്യുതി വാങ്ങുന്നത്, അതിനാൽ നിയന്ത്രണം ഉടനെ ഒഴിവാകില്ല. ലോഡ് ഷെഡിങ്ങിൽ പ്രയാസമനുഭവിക്കുന്ന ജനതയ്ക്ക് കൂടുതൽ ഇരുട്ടടി നൽകിക്കൊണ്ട് വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. രാത്രിയിലെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കാൻ ചിട്ടവട്ടങ്ങളുമായി KSEB. ഒരു ഫീഡർ ട്രാൻസ്ഫോമർ 2 തവണ ഓഫാക്കണം. ഓരോ തവണയും 25 മിനിറ്റ് വീതം 50 മിനിറ്റ് നിയന്ത്രണത്തിന്റെ ഭാഗമായി മുടങ്ങും. വൈകുന്നേരം 6:20 മുതൽ 6:45 വരെയാണ് വൈദ്യുതി നിയന്ത്രിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ വിദേശ അക്കൗണ്ടിലേക്ക് 126 കോടി രൂപ അടച്ച RBC പണം സമാഹരിച്ചത് വിവിധ കമ്പനികൾ വഴി. പല പേരിൽ നടത്തിയ വായ്പാ അപേക്ഷകളിൽ പണമെത്തിയത് ഒറ്റ അക്കൗണ്ടിലേക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ കമ്പനികളെന്ന സൂചനയാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. 13 കമ്പനികളുടെ പേരുവിവരം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ 6 എണ്ണത്തിന് GST രജിസ്ട്രേഷനുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ 800,000 ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ച പണിമുടക്കി. ബാങ്ക് യൂണിയനുകളുടെ ഐക്യവേദി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരും ഉദ്യോഗസ്ഥരും രാജ്യവ്യാപകമായി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ പുതുതലമുറയുടെ വ്യക്തിത്വവും സംസ്കാരവുമാണ് പുറത്തുവന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പ്രതിഷേധം വരും തലമുറയുടെ യഥാർത്ഥ ചിത്രമല്ലെന്നും യുവാക്കൾക്കിടയിൽ സ്വഭാവ രൂപീകരണത്തിന്റെ ആവശ്യകത എടുത്തുകാട്ടുന്നതാണിതെന്നും ഗവർണർ പറഞ്ഞു. മാർ ബെസിലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകത്തിലെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെയും ബന്ധുക്കളുടെയും വീട്

0: ിൽ ഇഡി നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിത നടപടി മാത്രമാണെന്നും പ്രതിപക്ഷത്തുള്ളവരെ കെണിയിലാക്കാനാണ് ഏജൻസിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. വ്യാഴാഴ്ച രാത്രി വൈകി ജാർക്കിഹോളിയെ സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബീഹാറിലെ വൈശാലി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് 7 പേർക്ക് പരിക്ക്. കേന്ദ്ര സർക്കാരിന്റെ ബ്രഹ്മപുത്ര പരിയോജന പദ്ധതിയുടെ ഭാഗമായ പാലമാണ് വ്യാഴാഴ്ച തകർന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ വീണ്ടും തട്ടിപ്പ്. പെരുമ്പാവൂർ സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് 1,72,00,000 രൂപ. ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയാണ് അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ ജോലി ചെയ്യുന്ന യുവാവിൽ നിന്ന് ഇത്രയും തുക തട്ടിയെടുത്തത്. നാമനിർദ്ദേശ പത്രികയിൽ ക്രിമിനൽ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം മറച്ചുവെച്ചെന്ന തെരഞ്ഞെടുപ്പ് ഹർജിയിൽ കുട്ടനാട് UDF MLA റെജി ചെറിയാന് ഹൈക്കോടതി സമൻസ് അയച്ചു. ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തിയ ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചു. PM-SHRI നടപ്പിലാക്കാൻ കേരളത്തെ നിർബന്ധിച്ച് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കത്ത്. നിലവിൽ പദ്ധതിയുടെ ഭാഗമാണെന്നും അടിയന്തരമായി തുടർ നടപടികൾ എടുക്കണമെന്നുമാണ് ആവശ്യം. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ SSK ഡയറക്ടറോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി TK അനിൽകുമാർ കത്തയച്ചത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് Group 1 മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിലെ വിവിധ വേദികളിൽ ആരംഭിക്കും. തൈക്വാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് ഇനങ്ങളിലാണ് മത്സരം. നാളെ പകൽ 1 മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 2,300 കുട്ടികൾ 4 ദിവസങ്ങളിലായി ഗെയിംസ് ഇനങ്ങളിൽ മത്സരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെങ്കിലും സംസ്ഥാനത്ത് മഴയെത്തിയില്ല. വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരും. വെള്ളിയാഴ്ച പുനലൂരിൽ 35.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിപ്പിക്കാനും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും രൂപീകരിക്കാനിരുന്ന ദേവസ്വം ട്രിബ്യൂണൽ സർക്കാർ ഉപേക്ഷിച്ചു. പകരം നിലവിലുള്ള കോടതി നടപടികൾ തന്നെ തുടരാനാണ് നിർദ്ദേശം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിൽ 99 പോയിന്റുകൾ നേടി കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാതലത്തിൽ ചാമ്പ്യന്മാരായി. സംസ്ഥാനത്തെ വിവിധ പോലീസ് ജില്ലകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നും ആംഡ് പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുമായി 2,000 കായിക താരങ്ങളാണ് ഇത്തവണ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് വിജയികൾക്കുള്ള ട്രോഫി കണ്ണൂർ സിറ്റി പോലീസ് ടീം ഏറ്റുവാങ്ങി. തലശ്ശേരി കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസറെ വീട്ടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്താറ്റിൽ പഴയ വില്ലേജ് ഓഫീസിന് സമീപം കുനിയിൽ വീട്ടിൽ K രവീന്ദ്രനാണ് മരിച്ചത്. കൺട്രോൾ റൂമിൽ നിന്ന് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റാനുള്ള നടപടിയായിരുന്നു. അതിനിടയിലാണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തിയ സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ അന്നൂർ പുതിയങ്കാവിലെ VM വിപിൻകുമാറാണ് അറസ്റ്റിലായത്. 2010 സർവീസിൽ കയറിയ വിപിൻകുമാർ കൃത്യവിലോപത്തിന് സസ്പെൻഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടി നേരിടുന്നതിനിടെയാണ് മോഷണക്കേസിൽ റിമാൻഡിലായിരിക്കുന്നത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിന്റെ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. വെള്ളിയാഴ്ചത്തെ കണക്കുപ്രകാരം സംഭരണികളിലെല്ലാം കൂടി ശേഷിക്കുന്നത് 63% വെള്ളം മാത്രം. 2025 25% കുറവാണിത്. എൽനിനോ പ്രതിഭാസം ശക്തമാകുന്നത് കടലിലെ മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ടെത്തൽ. സമുദ്ര തീരദേശ പഠനത്തിനായി ISRO വിക്ഷേപിച്ച OceanSat-3 ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച വിവരം വിശകലനം ചെയ്താണ് കണ്ടെത്തൽ. വൈറൽ പനിയെന്ന് പൊതുവെ വിളിക്കുന്ന ഫ്ലൂ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. ഡൽഹിയിൽ മാസങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഇൻഫ്ലുവൻസ വൈറസ് A വിഭാഗത്തിൽപ്പെടുന്ന H1N1, H3N2 ഉൾപ്പെടെയുള്ള വൈറസ് ബാധയാണ് കേരളത്തിൽ പടരുന്നത്. 9,908 കേസുകൾ ഈ വർഷം തിരിച്ചറിഞ്ഞു. 105 മരണം റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൂടി ചേർത്താൽ രോഗികളുടെ എണ്ണവും മരണസംഖ്യയും 3 ഇരട്ടിയെങ്കിലുമാകും. കുട്ടികളിലും മുതിർന്നവരിലും ജീവിതശൈലി രോഗമുള്ളവരിലും രോഗം തീവ്രമാകുന്നുണ്ട്. രോഗബാധിതരിലെ ശ്വാസകോശ സ്രവ കണങ്ങളിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് പകരുന്നത്. ഏഷ്യൻ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. 2nd semiയിൽ ശ്രീലങ്ക പാകിസ്ഥാനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ 1st സീഡായ ബെലറൂസിന്റെ ആര്യന സബലങ്കിയും 2nd സീഡായ കസാഖ് താരം എലേന റൈബക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. മലേഷ്യയെ 1-3 സെമിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ക്വാർട്ടറിൽ തോൽവി. നിലവിലെ ചാമ്പ്യന്മാരായ ജപ്പാനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
4: 9447-371-836,
1: 8078-502-836.
5: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിലൂടെ നമുക്ക് ബാബുരാജ് എന്ന അഭിനേതാവിന്റെ അഭിനയ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു
7: നോക്കാം.
8: എന്തിനാണിക്കണോ
9: നിങ്ങൾക്ക്? നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണതേ. എനിക്കറിഞ്ഞാവുള്ളതല്ല. ആ ഓട്ടത്തിനിടയിൽ എന്റെ കാലിന്റെ കാഫ് ടൈറ്റ് ആയി മച്ചാനെ. അറിയോ എന്താടാ, നിനക്ക് എന്റെ കാലിന്റെ കാഫിന്റെ കാര്യം പറയുമ്പോ ഒരു പുച്ഛം. ബൈ ഭർത്ത,
7: നാളെ പെണ്ണാണല്ലോ ഉള്ളതാണ്.
8: അത് സീനൊന്നുമില്ല ബൈ.
7: പക്ഷെ നീ പേടിക്കണ്ട, നീ ചത്ത് മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോ ഞാനും എന്റെ ഹസും കൂടി നിന്നെ വന്ന് കണ്ട് നിന്റെ ബോഡി നോക്കി രണ്ട് കരച്ചിലും കരഞ്ഞിട്ടേ പോവുള്ളൂ.
9: എങ്ങാട്ട് അണിമൂണിന്? ഈ റേഞ്ചിലാണ് അടിയെങ്കിൽ മച്ചു. ഇവക്കടെ കല്യാണം കഴിയുമ്പോഴേക്കും സെബാസ്റ്റ്യൻ സീൻ ഷൂസിട്ട് ഫോട്ടോയും അതിലേക്ക്.
1: പ്രധാനമായും വില്ലൻ റോളുകളാണ് ബാബുരാജ് കൈകാര്യം ചെയ്യുന്നത്. മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 7 ഇദ്ദേഹം അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ചലച്ചിത്ര നടിയായ വാണി വിശ്വനാഥാണ് ഭാര്യ.
10: ജോഷി സാറിന്റെ പടങ്ങളിൽ അതിന് മുമ്പ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രജയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, കാരണം നമ്മൾ സാധാരണ ഒരു കൈൻഡ് ഓഫ് വേഷം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും പോലീസിന്റെ കളയുന്ന കഥയെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എസ് ഐ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സുബൈറിന് ഡ്രസ്സ് വരുന്നു, സിയുടെ ഡ്രസ്സ്. അപ്പൊ ഞാൻ വിളിച്ചു അതിനേലും താഴെ ആയിരിക്കും ഞാൻ എന്നൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു കോസ്റ്റ്യൂമാണ്, സ്റ്റാറും മറ്റേ ഇതൊക്കെ ഉള്ളവരും. അപ്പൊ നോക്കുമ്പോൾ എനിക്കാണ് ആ കോസ്റ്റ്യൂം, ഡി ഐ ജി അങ്ങനെ വരുന്നു. ഓക്കെ അതൊക്കെ ഇട്ടു. പിന്നെ അതിട്ട് തല്ലുള്ളതാണെന്ന് ഇരിക്കും. അതിന് സ്ക്രിപ്റ്റ് വന്നു. സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അനീഫിക്ക വെച്ചിട്ട് എൻ്റെ എല്ലാവരും വായിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നടാ എന്നാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ജോസഫ് മടച്ചേരി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 4 പേജ് ഡയലോഗ്, എൻ്റെ കിളി അപ്പം തന്നെ പോയി. ഞാൻ ദൈവം ഞാൻ വിറക്കല ഇത്. അങ്ങനെ ഞാനിത് പറഞ്ഞു. അപ്പം തന്നെ രഞ്ജി പണിക്കരേട്ടൻ വന്നു, ആടാ ആ പെർഫെക്റ്റ്, നീ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞു നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒക്കെ സുഖമായിട്ട് വരണം, നീ പറഞ്ഞു. അതാണ് ഞാൻ നല്ല പറഞ്ഞത്, മീറ്റർ അല്ല കറക്റ്റ് മീറ്ററാ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അതിനകത്ത് ആ സീനിനകത്ത് ഞാൻ ഐശ്വര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പല്ലിശ്ശേരി ചേട്ടടുത്ത് ഡയലോഗ് പറഞ്ഞ അടി, അത് അന്ന് സ്റ്റഡി ക്യാം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. സ്റ്റഡി ക്യാമിലാണ് ഈ ഷോട്ട്. ഒരു ടേക്ക്, രണ്ട് ടേക്ക്, മൂന്ന് ടേക്ക്, നാല് ടേക്ക്, അഞ്ച് ടേക്ക്, ആറ്, ഞാൻ എപ്പോഴത്തെങ്കിലൊക്കെ കൊണ്ടുവന്ന് തെറ്റിക്കും. ഒരു 11 ടേക്കായിട്ട് വന്നപ്പോൾ ഫിലിം അന്നത്തെ പോലെ ഇതല്ല, 11 ടേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ബ്രേക്കായി. ബ്രേക്കായി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഇതിലേക്ക് പോയി. അപ്പോൾ ഈ ലാലേട്ടം വന്നോട് വെയിറ്റ് ചെയ്യാണ് ആ കാറിലുള്ള സംഭവം. എനിക്ക് വൈകിട്ടൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥ, കാരണം ഇത്രയും വലിയൊരു വേഷം കിട്ടിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റണല്ലോ നീ എന്താ. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ, എന്നിട്ട് ഞാൻ ആ ഡയലോഗ് ഫുള്ളിരുന്ന് പഠിക്കുകയാണ്. എന്തോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് ഇനി ഒന്നും കൂടി ജോഷി സാർ വന്ന് പറഞ്ഞാലോ എന്നോ. ഞാൻ ഫുള്ളിരുന്ന് പഠിച്ച കാലത്ത് ഒന്നും കൂടി അതൊക്കെ പറഞ്ഞു നോക്കി നടന്ന് കറക്റ്റ് ഇതുപോലെ ചെന്ന് കാലത്ത് ചെന്നപ്പോൾ തന്നെ ലാലട്ടം പറയാത്ത പേര് എടാ നമുക്കൊന്നും എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി സാർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ, കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അനീഫക്കാണല്ലോ എൻ്റെ സിനിമ, അനീഫക്കയുടെ പടത്തിൽ ആദ്യം കേട്ടോ. അനീഫ കാലത്തിൻ്റെ എടാ ഇന്നും നീ കളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അനീഫക്ക ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോകും, കാരണം ഇതിൻ്റെ എന്താണ് എവിടെ എത്തുമെന്ന് അറിയില്ല. അതാണ് പ്രജ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എനിക്ക് അതിനകത്ത് കടപ്പാടുള്ള ജോഷി സാറോടും രഞ്ജി പണിക്കരേട്ടനോടും ആണ് എൻ്റെ ഇതുള്ളത്. ഇവർ തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസറും. പിന്നെ അതിനുശേഷം ഞാൻ അതിന് ഡബ്ബിങ്ങിന് വേണ്ടി, അപ്പോൾ എനിക്ക് ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് രഞ്ജി പറഞ്ഞു നീ അങ്ങോട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആനിച്ചേട്ടൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആനി പെരുമ്പാവരാണ്. അപ്പോൾ അവിടുത്തെ കുക്ക് പോയി. അപ്പോൾ ജോഷി സാറിന് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം വേണം. അപ്പോൾ ഞാൻ കയറി ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ജോഷി സാർ ആ ഇത് കൊള്ളാലോ, ഇത് ഡിഫറെൻ്റ് ആരാ. അപ്പോൾ ബാബുരാജാണ് കുക്ക് ചെയ്തത്, അന്ന് അവനോട് പിടിച്ച് ചേർത്ത് അവനെ ഡബ്ബിങ്ങിൽ ലാസ്റ്റിലേക്ക് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുക്കം, അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ ഒരു ഡബ് ചെയ്യും, രഞ്ജി പണിക്കരേട്ടനെ ഇരിക്കണേ പറയാനായിട്ട്. അങ്ങനെയാണ് അതിനകത്താണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശമ്പളം, ആദ്യമായിട്ട് ശമ്പളം എനിക്കെന്തോ പറഞ്ഞ ശമ്പളത്തിൻ്റെ ഇരട്ടി പൈസയാണ് എനിക്ക് തന്നത് പടത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് തെറ്റാണോ ചെക്ക് എന്ന് പറഞ്ഞു. അല്ലടാ അതിരുന്നോട്ടെ. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുടെ സിനിമയാണത്.
11: എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ പി ജെ ജേക്കബിൻ്റെയും കാർമലിൻ്റെയും മകനായി 1970 മാർച്ച് 5 ജനനം. ബാബുരാജ് ജേക്കബ് എന്നതാണ് മുഴുവൻ പേര്. ആലുവ UC കോളേജ്, എറണാകുളം മഹാരാജാസ് ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി.
10: ഇന്നത്തെ പോലെ അന്ന് ഈ ഇന്നിപ്പോൾ സിനിമ കുറച്ചുകൂടി ജനകീയമായി. ഞാൻ ആദ്യം പടം ചെയ്യുന്നത് 1998 വാണി തന്നെ അഭിനയിച്ച പടമൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം മാറി. ഞാൻ 94 ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഏറ്റവും വലിയ ഓട്ടം നമ്മൾ ഈ ഫിലിമിന് വേണ്ടിയുള്ള ഓട്ടമാണ്. കാരണം 50 ക്യാൻ 60 ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് 100 ക്യാൻ ഫിലിമാവും. അത് ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലത്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാൻ ഈ ക്ലൈമാക്സിൻ്റെ സമയത്തായിരിക്കും ഈ സാധനം തീരുന്നത്. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്തുള്ളൊരു ഓട്ടം ഉണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക്, അവിടെ നിന്നൊരു ക്യാൻ കടം വാങ്ങിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഇന്നിപ്പോൾ ആ സമയത്ത് എത്രയോ റീടേക്കുകളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അന്നത്തെ ഡയറക്ടർമാരെ നമ്മൾ സ്തുതിക്കണം. പ്രത്യേകിച്ച് IV ശശി സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത്രയും മൾട്ടി സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു മോണിറ്ററോ ഒരു സ്പോട്ട് എഡിറ്ററോ ഈവൻ അദ്ദേഹത്തിന് കാണാൻ പോലും പറ്റില്ല. ഈ ക്യാമറമാൻ ഓക്കെ എന്ന് പറഞ്ഞതിൽ വിശ്വസിച്ചിട്ടാണ് അന്ന് സിനിമ പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് ആർക്കും സിനിമ ചെയ്യാം. കാരണം ഷോർട്ട് എഡിറ്റർ അടുത്തുണ്ട്, ഇങ്ങനൊരു ഷോർട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് എടുക്കുകയാണ്. അന്ന് പഠിക്കണമായിരുന്നു ഒരു ഡയറക്ഷൻ എന്താണെന്നൊക്കെ പഠിക്കണമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആർക്കും ചെയ്യാം.
11: ബാലനടനായാണ് ബാബുരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിൽ 1993 റിലീസ് ചെയ്ത ഭീഷ്മാചാര്യ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. ഗോഡ്ഫാദർ എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റീമേക്കായ ഹൽചൽ എന്ന ഹിന്ദി ചിത്രത്തിലും ബാബുരാജ് വില്ലനായി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തോടൊപ്പം തന്നെ 4 മലയാളം ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും ഇദ്ദേഹം നിർമ്മിച്ചു. 2011 പുറത്തിറങ്ങിയ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ കുക്ക് ബാബു എന്ന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഒരുപക്ഷെ ഇതുവരെയുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു കഥാപാത്രം. വില്ല

0: പരിവേഷത്തിൽ നിന്ന് ഹാസ്യകഥാപാത്രത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റമായിരുന്നു കുക്ക് ബാബു. പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച നാട്ടിൻപുറത്തെ നിഷ്കളങ്കത കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഇത്.
1: ഇല്ല സാറേ.
2: സാറേ ചോറെടുക്കട്ടെ? സാറ് പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ ചെമ്പല്ലിക്കറി.
1: ഇതിന് ഉപ്പില്ലല്ലോ.
2: ഉണ്ടല്ലോ.
1: എന്താ സാറേ ഇത്?
2: നിന്റെ ഈ അച്ഛനെ ഞാൻ കഴിക്കണമെന്ന്.
1: എന്തെങ്കിലും വെട്ടിക്കൂട്ടി തന്ന വിഴുങ്ങിക്കോളും വിചാരിച്ചോ നീ? മാസം മാസം ശമ്പളം എണ്ണി തരുന്നുണ്ടല്ലോ. വായു വെച്ച് കഴിക്കാമെന്ന് വല്ല ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വാ. ചെല്ല്.
3: സാറെനിക്ക് പണിയറിയില്ല എന്ന് മാത്രം പറയരുതട്ട.
1: പറഞ്ഞ നീ എന്നെ എന്താ തല്ലുവോ? തല്ലടാ തല്ലടാ.
2: കള്ളു കുടിച്ച വയറ്റിൽ കിടക്കണം.
1: വയറ്റിലോ വഴിയിലോ കിടക്കും, നീ ആണോ പട്ടി ചോദിക്കാൻ? അതെ, വേലക്കാരനെ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. നീ എന്നെ ഉദ്ദേശിക്കാൻ വരണ്ട. ഇവിടെ എനിക്ക് ഒരുത്തരും വേണ്ട. കാളിദാസം 14-ാമത്തെ വയസ്സ് പോലും ഒറ്റക്ക. ഇനി അങ്ങനെ തന്നെ മതി, ഒരുത്തരും വേണ്ട.
2: ജയ് ഹനുമാൻ ഹരേ. സാലഡിൽ ഇനി അധിക കാലം സവാളയൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അല്ല സാറ് എന്താ ഇത്രക്ക് സെന്റി അടിച്ചിരിക്കണേ?
1: ഈ ദേവ് ചേച്ചിയുടെ മോൾ അശ്വതിക്കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോ മാക്സിമം ഒരു 20 വയസ്സ്. ഞാൻ ഒരു വയസ്സനായിരുന്നു.
2: ഓ, അതിനിപ്പോ എന്താ? നമ്മളെ സൽമാൻ ഉഷിതി കെട്ടിയത് എത്രയോ പ്രായം കുറഞ്ഞ പത്മലക്ഷ്മിയാ, അറിയോ? അതെ, സാറ് നോക്കിക്കോ, ആ ചേച്ചി വിളിക്കും.
4: ബാബു എത്ര നാളായി ഇവിടെ?
2: 5 ഇയേഴ്സ്.
4: വീടോ?
2: കൊട്ടാരക്കര. കൊട്ടാരക്കര.
4: ഇവിടെ എങ്ങനെ എത്തി?
2: ഞാൻ നമ്മുടെ SBI മെനോ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം.
4: ഓ,
1: ഹായ് പച്ച.
4: എന്നിട്ട്?
2: ആ, ഈ മെനോ സാറിന്റെ മോളെ കാളിദാസൻ സാറ് പെണ്ണുകളാമെന്ന്.
4: ആര്? ഇങ്ങേരോ?
2: ആ, നമ്മുടെ കാളിദാസൻ സാറ് തന്നെ. ബാലകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു കൂടെ.
1: നമ്മളാണോ ഉണ്ണിയപ്പുണ്ടാക്കിയത്?
2: അതെ.
1: ഇയാള് കൊട്ടാരക്കരക്കാരന? പോരുന്നോ എന്റെ കൂടെ?
2: സാർ ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിനെ ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല.
1: തന തിന്നെ താനാ തിന്നെ തിന്നു

0: വണ്ടിയിൽ കുറച്ച് കാച്ചിരിപ്പുണ്ട്, എടുത്തു വെച്ചു. നിന്റെ മുഖം തട കടന്നൊരു കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്ന. നീ മൂപ്പന് കഴിക്കാനായിട്ട് നീ എടുത്തു വെക്ക. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ. എന്താടാ കണ്ണറിഞ്ഞിരിക്കുന്നത്?
1: ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെ കണ്ണരിയും.
0: എടാ ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല.
1: അപ്പൊ പിന്നെ ഇതെന്തുട്ടാ?
0: എന്താ പ്രശ്നം?
1: എത്ര ദിവസമായി സാറ് പോയിട്ട്. മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ.
0: എടാ ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ.
1: ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നാ അത് ഞാൻ ഉണ്ടാക്കി തരാം.
0: വിദ്യാലും പൊളിച്ചു സൂപ്പർ. വിനായക കറക്റ്റാ, ഒട്ടും മുമ്പോട്ടുമല്ല പുറകോട്ടുമല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടല്ലേ.
1: അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞല്ലേ സാറേ.
0: എന്റെ കൊണ്ട് ചില സീക്രട്ട്, നല്ല കാടൻ മാറ്റി കൊണ്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ തരാ കേട്ടാ.
1: അല്ല സാറ് പറഞ്ഞ ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്. അയ്യോ,
2: 2009 ബ്ലാക്ക് ഡാലിയ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാബുരാജ് ഒരു സംവിധായകൻ എന്ന നിലയിലും അരങ്ങേറ്റം കുറിച്ചു. സുരേഷ് ഗോപിയാണ് ഈ

0: ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
1: വിവേകിന്റെ അമ്മ?
2: അതെ, എന്താ സർ?
1: വിവേക് ഇല്ലേ ഇവിടെ? ഒന്ന് വിളിച്ചേ.
3: മോനെ,
1: ഈ KL7B3016 തന്റെ കാറല്ലേ?
4: അതെ.
1: തന്റെ കാർ ഇപ്പൊ എവിടെയുണ്ട്?
5: എടോ, പുഴയിൽ നിന്ന് ആ കാർ ഞങ്ങൾക്ക് കിട്ടി. എന്താ, പോലീസ് അത് കണ്ടുപിടിക്കില്ല എന്താ വിചാരിച്ചോ?
1: അതെ, കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താ ഉണ്ടായെന്ന് വേം പറഞ്ഞേ.
4: സാർ, എനിക്കൊന്നും അറിയില്ല. എന്റെ കാർ മോഷണം പോയതാണ്.
1: എപ്പോ, എവിടെ വെച്ച്?
4: കോളേജിൽ നിന്ന് നേരെ വന്ന് പോർച്ചിലിട്ടതാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കാണാനില്ല. ഞാനത് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിരുന്നു അന്ന് തന്നെ.
1: ഏത് പോലീസ് സ്റ്റേഷനിൽ?
4: ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനില്ല, സൗത്ത് സ്റ്റേഷൻ.
1: എന്തോ കാണുന്ന വിളിച്ചു വെച്ച്.
4: ആ,
1: എത്ര മണിക്ക് ഇൻഫോം ചെയ്തു?
4: വെളുപ്പിന് ഒരു 3 മണിയായി.
1: അപ്പോ തന്നെ കാലത്ത് ഉറക്കമെണീറ്റപ്പോഴാണ് കാണണ്ടായെന്ന് പറഞ്ഞത്?
4: അല്ല സാർ, ഞാൻ വെളുപ്പിനെ ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് നോക്കിയപ്പോ കണ്ടില്ല.
1: അപ്പോ ഇത് ആരുടെ കാറാ?
4: അത്
1: തന്റെ അല്ലേ?
4: അതെ, ഞാനിപ്പോ വാങ്ങിയതാണ് സാർ.
1: റെഡി ക്യാഷ്? താനിങ് വന്നേ. ഉപയോഗിച്ചിരുന്ന കാർ മോഷണം പോയി എന്ന് താൻ കരുതുന്നു. ശരിയായിരിക്കാം, പരാതി നൽകി. എന്തായടോ,
4: കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സാർ.
1: അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് റെഡി ക്യാഷ് കൊടുത്ത് ഇതുപോലൊരു പുതിയ മോഡൽ കാർ വാങ്ങുകയും ചെയ്തു. വെരി ഗുഡ്. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം.
0: പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മനുഷ്യമൃഗം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ബാബുരാജാണ്. അതുപോലെ നിർമ്മാണം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ വാണി വിശ്വനാഥും.
6: ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ ഒരു മനുഷ്യന് എത്രത്തോളം ദുരവസ്ഥ വരുമോ അത് കണ്ടിട്ട് വന്നതാണ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ. എനിക്ക് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ എല്ലാം സിനിമകളുടെ ഇത് മാറി. ഇപ്പം ഞാൻ മനുഷ്യമൃഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിനകത്തെ സബ്ജക്റ്റ് അതാണ്. ആഷികബു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടാ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ടാണ് ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം അത് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു ഒരു ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞത്. കാരണം അത് നമ്മൾ കുറേ മുമ്പേ ചിന്തിച്ചു എന്നൊക്കെ പറയും. ഇന്നൊക്കെ ഈസിയാണ് ആ സംഭവം. ഇപ്പം അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിനകത്ത് തിയേറ്ററിലൊക്കെ ചില സീൻസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തലതാത്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വലുതായിട്ട് സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ അതിനേക്കാളും വളരെ പരസ്യമായിട്ട് നമ്മൾ പറയുന്നു. എനിക്ക് അതിൻ്റെ സെൻസറിന് 22 കട്ടായിരുന്നു. 22 കട്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല, അന്ന് സെൻസറിന് ഇതും കൂടി എടുത്ത് മദ്രാസിൽ ഓടണം. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവരോട് തർക്കിച്ചിട്ടും, കാരണം അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആൾക്കാരത് കാണുമ്പോൾ അതാണ് ആ സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ നമ്മുടെ സിറ്റിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു എല്ലാത്തിലും ഒരു ഒരു സ്ത്രീകൾക്കല്ലേ കഥകളും അധികം പറയാനുള്ളൂ.
0: ബാബുരാജ് അവതരിപ്പിച്ചതിൽ വെച്ച് വേറിട്ട് നിൽക്കുന്നൊരു കഥാപാത്രമാണ് മനുഷ്യമൃഗത്തിലെ ജോണി. തീർത്തും വില്ലൻ പരിവേഷമുള്ള ഒരു കഥാപാത്രമല്ല ഇത്. സിനിമ കാണുന്നവർക്ക് ഈ കഥാപാത്രത്തിനോട് അത്രയധികം താല്പര്യം തോന്നില്ല. മനുഷ്യന്റെ എല്ലാവിധ ദുർചാബല്യങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ജോണി. എന്നാൽ ഏറ്റവും ഒടുവിൽ സിനിമയുടെ അവസാന ഭാഗത്താണ് ജോണി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ അവസ്ഥ പ്രേക്ഷകന് മനസ്സിലാവുന്നത്. വളരെ മനോഹരമായ രീതിയിൽ, ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചു.
1: ഓ, എന്ത് തോന്നി, ഇതൊന്നും പതിവുള്ളല്ലോ.
7: നിനക്കതിന് ഇവിടുത്തെ കട്ടൻ ചായ പറ്റില്ലല്ലോ. ചായക്കടയിലെ സറായത്തോണ്ടല്ലേ കുടിച്ചാ പറ്റൂ.
8: അപ്പം വിളിക്കണ്ട്, പോട്ടെ.
1: കുറച്ച് മിഠായ. മോള് കാലത്ത് എന്ത് കഴിച്ചു?
8: ഒന്നും കഴിച്ചില്ല.
7: നോക്കണ്ട, അരി അടുപ്പത്തിരിക്ക, നനഞ്ഞ വിറക, കത്താൻ കുറച്ച് പാടാ. ഊതി ഊതി മനുഷ്യ ചാവാറായി.
1: കാലത്തെ ചായക്കടയിൽ നിന്ന് മിണുങ്ങാൻ നോക്ക്.
7: ഓ, എനിക്ക് മാത്രം മിണുങ്ങാ പോരാ, എല്ലാവർക്കും മിണുങ്ങണമല്ലോ. ഒരു ദിവസം 3.5 മതി കുടുംബത്തേക്ക്
1: ചെലവുകാരൊക്കെ പഠിക്കാൻ പോണ്ടേ?
8: പക്ഷെ അമ്മ പറഞ്ഞപ്പോ വേണ്ടെന്ന്.
1: അമ്മ അങ്ങനെയൊക്കെ പറയും. അപ്പൻ മോക്ക് നല്ലൊരു സ്കൂൾ കണ്ടുപിടിച്ചു, നല്ല വെള്ളമെടുപ്പും നീല പാവാടയൊക്കെ ഇട്ട് പോകുന്ന വലിയ സ്കൂൾ. പോണ്ടേ മോക്ക്?
8: എന്നാ അപ്പ എനിക്ക് പോവാൻ പറ്റാ?
1: ഉടനെ പോവാട്ടാ.
8: സ്കൂളിൽ പോകുമ്പോ എനിക്ക് പുതിയ ബാഗ് മേടിച്ചോട്ടപ്പാ.
1: അതിനെന്താ മോളെ?
9: ജീന വന്ന് കുളിക്കാൻ നോക്ക്, വെള്ളം ചൂടാറു.
7: കോഴിക്കറി കൂട്ടിയ കാലം മറന്നു. കഴിഞ്ഞ 50 പേരുന്നാളിന് കൂട്ടിയതാ.

0: അതിനെ വാർത്തരച്ചു വെച്ചാലോ?
1: ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സോഫിയോട് പറഞ്ഞില്ലല്ലേ? അല്ല, ഒരു അനക്കൂല്ലേ അവക്കെന്താ ഈയിടെയായിട്ട് എന്നോട് ഒരു അടുപ്പക്കുറവ്?
0: നീ എന്തൊരു ദുഷ്ടത്തരാ ജോണി പറയുന്നത്. ആ കൊച്ചു സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ?
1: അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിനല്ലേ നിങ്ങളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം തള്ളേ.
0: ഇനിയിപ്പൊ അവള് സമ്മതിച്ചാ തരാം. ലിസി സമ്മതിക്കൂ, അവള് വല്ല കടുങ്കയും ചെയ്യും.
1: ആര് ലിസിയ? അവളൊരു ചുക്കും ചെയ്യില്ല. കൂടി വന്ന അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കും. അതെ, ഞാൻ അതിന് സോഫിയെ വേറെ വീടെടുത്ത് മാറ്റി താമസിപ്പിച്ചോളാം. ഈ നാട്ടിലല്ല, കുറച്ചകലെ.
0: എന്നാലും കിളിന്ത് പെണ്ണല്ലേടാ, ഒന്ന് പാകായിട്ട് പോരേ.
1: പോരാ,
0: എന്നാ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം.
1: നിങ്ങളിങ്ങനെ പറഞ്ഞോക്കട്ടെ എന്ന് പറയാൻ തുടങ്ങിട്ട് മാസം 3 കഴിഞ്ഞു. ചിരിക്കണ്ട, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞ നിസാര കാര്യം. അവക്ക് വേണ്ട സ്ത്രീധനം, പൊന്ന്, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് നടക്കുമോ? പറ. ഇനി ഇതൊക്കെ ശരിയായെന്നിരിക്കട്ടെ. കെട്ടണ ചെറുക്കനെ കൊണ്ടുള്ള കഷ്ടപ്പാട് വേറെ. ശരിയല്ലേ?
0: നീ പറഞ്ഞത് ശരിയാ ജോണി. എന്തായാലും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നടക്കുകയാണേ നടക്കട്ടെ. വെള്ളം കൂടിയെന്നാ
1: തോന്നുന്നു. പറഞ്ഞ കാര്യൊന്നും മറക്കണ്ട.
0: മറന്നിട്ടൊന്നും ഇല്ലട ജോലി. നീ പറഞ്ഞതൊക്കെ ശരിയാ. സോഫിയോട് ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഉപദേശിച്ചു നോക്കട്ടെ. നടക്കുകയാണേ നിന്റെ ഭാഗ്യം.
1: ആ, നടന്നില്ലെങ്കിൽ പിന്നെ അതെ നിങ്ങൾ ഇവിടെ നടക്കേണ്ടി വരും. ഞാൻ വേറെ പണി നോക്കേ. ഇന്ന് മാഷയോട് എത്തുമെന്ന് എനിക്ക് 100% ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷെ അവസാനത്തെ ബസ്സിൽ കാണാണ്ടായപ്പോ ചെറുതായിട്ടൊന്നും ഞാൻ സംശയിച്ചു.
2: അല്ല, എനിക്കറിയാലോ ഒരു കാര്യവും ഇല്ലാതെ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറയില്ല.
1: ഒരു തുള്ളി കഴിക്കാൻ കിടന്നുറങ്ങാം. നമ്മളിപ്പോ ഒരു വെയിലത്ത് പാറമടയിൽ കരിങ്കല്ലും കയറ്റി വളയം പിടിക്കുമ്പോഴത്തെ ക്ഷീണം ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? ഇതൊക്കെയല്ലേ ആകെയുള്ളൊരു സന്തോഷം മാഷ.
2: ഇതല്ലാതെ എന്തായാലും നീ കണ്ടുപിടിച്ച പുതിയ സ്ഥലം കൊള്ളാം. ഇഷ്ടം പോലെ പണിയിട്ട് അല്ലേ?
1: കഷ്ടപ്പെടാൻ തയ്യാറാണോ? ജോലിക്കൊരു ക്ഷാമില്ല.
2: പുനലൂർ നീ താമസിച്ചിരുന്ന സ്ഥലത്ത് പണി കൂടിയത് കൊണ്ടല്ലേ രാത്രിക്ക് രാത്രി അവിടെ ആ പോലീസുകാര് നിന്റെ മോളുടെ കരച്ചില് കണ്ടിട്ട് അത്ര നിന്നെ വെറുതെ വിട്ടത്.
1: അയാൾ അക്കാര് ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്നാൽ എനിക്കൊരു ചുക്കൂല്ല. പിന്നെ മാഷന്റെ മോളെ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ, അവള് വലുതായി. കാണിച്ചാര മോളെ. ജീനാ, ജീനാ കണ്ട എന്റെ മോളെ എങ്ങനെയുണ്ട്?
2: ആളൊരു സുന്ദരിയ. മോളെ എത്രയാ പഠിക്കുന്നത്?
3: ഇപ്പൊ പഠിക്കുന്നില്ല.
2: അതെന്താണോ?
1: ഇവിടെ ഇപ്പൊ പള്ളിവക സ്കൂളിൽ ചേർക്കണം, പഠിക്കാൻ മിടിക്കുക.
2: അത് പിന്നെ അവളുടെ തള്ളി പഠിക്കാൻ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. നല്ല പഠിപ്പില്ലേ?
1: പഠിപ്പിലൊക്കെ എന്തിരിക്കണ എന്റെ മാഷ.
2: അത് ശരിയാ. നമ്മുടെ ഈ ഒറ്റപ്പോഴും ഇനി പേരിട്ട് കൊല്ലം കഴിയാൻ നിന്നെ കബായപ്പനാകാ.
1: ഞാനിപ്പോ മാഷിനെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാന, സോഫിയുടെ കാര്യം.
2: എന്തേ? എന്തായി?
1: തള്ളയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളൂ.
2: അല്ല പിന്നെ നിന്റെ കൂടെ ഞാനുണ്ട്. തള്ളയ്ക്കുള്ളതിനേക്കാളും ഉത്തരവാദിത്തം സോഫിയുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ അവളെ ആരാ? അപ്പന്റെ ചേട്ടൻ, വെല്ലപ്പൻ.
1: ഏതായാലും മാഷ് പെരുന്നാള് കഴിഞ്ഞു പോയാ മതി.
2: മതി, എനിക്കൊരു തിരക്കൂല്ല.
1: പെണ്ണല്ലാതെ ഇത്രയും പാത്രങ്ങളൊക്കെ മോള് ഒറ്റയ്ക്ക് കഴുകുക. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി.
4: എല്ലാരും പള്ളി പോയിരിക്കാം കാലത്തെ കുർബാനയ്ക്ക്.
1: ഓ, പറയും പോലെ ഇന്ന് പെരുന്നാളിന് കൊടി കയറുന്ന ദിവസമാണല്ലോ അല്ലേ. മോളെന്താ പോഞ്ഞ?
4: എനിക്ക് നല്ല സുഖമില്ല.
1: എന്തു പറ്റി? അതെ, തള്ളയോട് ഞാനൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു.
4: എന്ത് കാര്യം?
1: ഒന്നും പറഞ്ഞില്ലേ? എനിക്കൊരു 10-15 വയസ്സ് കൂടുതലാണെന്ന് വെച്ചാ വേറെ യാതൊരു കുഴപ്പമില്ല. മോളെ ഞാൻ രാജകുമാരിയെ പോലെ വഴി. സത്യം
5: തള്ളയ്ക്കും നിന്റെ വല്യപ്പനും ഇഷ്ടമാണ്, അതുറപ്പിക്കാനാ ഞാൻ അങ്ങേരുന്നല്ലേ വിളിച്ചു വരുത്തിയത്. നീ എന്തൊന്നും മിണ്ടാത്തേ. ഈ നാട്ടിൽ വേണ്ട, വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ അടിപൊളി ഒരു വീട്,
6: കൂട്ടിനായി ഈ തള്ളയുണ്ട്.
5: ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കിയെന്നില്ലെങ്കിൽ ആരുണ്ടാവാ സഹായിക്കാൻ?
2: എന്താ മണവാളിനും മണവാട്ടിയും കൂടിയ രഹസ്യം പറിച്ചിട്ട്?
5: അല്ല, ഞാൻ മാഷ് വന്നത് ഉറപ്പിക്കാനാന്ന് പറയായിരുന്നു.

0: ആ കാലമാടം വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേ തിന്നോ, വേഗം വേറെ മുണങ്ങി കിടക്കാൻ നോക്കടി. കൊറച്ച് വേ മുണുങ്ങ്. അതെ, അവൻ എന്ത് കൊണച്ചം പറഞ്ഞാലും മോൾ ഒന്നും മിണ്ടണ്ട.
1: നിന്റെ തന്തയും തള്ളയും നിന്നെ കാണാൻ വന്നതിന്റെ അഹങ്കാരം അറിഞ്ഞല്ലേ നിനക്കെന്ന്? സഹായിച്ചത് മതിയായില്ല അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിൽ നിന്ന് ആരെയും കൂടി കെട്ടിയെടുപ്പിക്കരുതെന്ന്? മനസ്സിലായോ? മിണ്ടാതിരുന്നോണ കൊന്നുകളഞ്ഞ നോട്ടം കണ്ട അവളുടെ. എന്താടി എന്താടി നോക്കി പഠിക്കണം? ഞാനീ സോഫിയോട് സംസാരിച്ചത് കുറ്റമായി പോയി അല്ലേ?
2: എന്റെ ശരീരം നൊന്താ ആരാന്നൊന്നും നോക്കില്ല, ഞാൻ അരിഞ്ഞു കളയും.
1: നീ വാക്കത്തി എടുത്തല്ലേ?
2: ഇനി എന്റെ കൺമുമ്പിൽ വെച്ചും നിനക്കത് ചെയ്യണമല്ലേ? ഒരുപാടായി നിന്നെ ഞാൻ സഹിക്കുന്നു, ഇനി ഇത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കും.
3: ഒരുപാട് ചിത്രങ്ങളിൽ ബാബുരാജ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കൂതാശ എന്ന സിനിമയിലെ മെത്രാൻജോയ് എന്ന കഥാപാത്രം വളരെ മികവുറ്റതാണ്. ഈ കഥാപാത്രത്തെ അത്രത്തോളം മനോഹരമാക്കിയ ബാബുരാജിന്റെ അഭിനയം നിരൂപക പ്രശംസ നേടിയതാണ്.
4: എന്റെ പേര് കല്ലൂക്കാരൻ ജോയ്. ഞാനും നല്ലവനായിരുന്നു സാർ. 15 വയസ്സുവരെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയുടെ കഥ കേട്ട് അപ്പൂപ്പന്റെ കൂടെ വൈദികനാകാൻ ആഗ്രഹിച്ച് ദൈവകാര്യങ്ങൾ മാത്രം പഠിച്ചു വളർന്നവൻ. പിന്നീട് പെറ്റമ്മയെ തേടിയുള്ള യാത്ര കൊച്ചിയിലെത്തിച്ചു. വിശന്ന് വലഞ്ഞ് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ കേട്ടു അകലെ ഒരു സ്ത്രീയുടെ കരച്ചിൽ. അമ്മയെ തേടിയുള്ള യാത്ര അറിയാതെ എന്നോട് എത്തിച്ചു. കണ്ടത് ഭോഗിച്ചതിന് പൈസ ചോദിച്ചൊരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന രണ്ടുപേർ. സഹിച്ചില്ല സാർ. സ്റ്റേഷൻ 1 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് എനിക്ക് പുതുക്കി നൽകിയ മേൽവിലാസം ഗുണ്ടാജോയി. വെലസി സാർ, വെലസി, നന്നായി വെലസി. 1 കേസിലും പിടിക്കപ്പെട്ടില്ല. അപ്പോ പങ്കാളികൾ നൽകി പുതിയ പേര് മെത്രാൻ ജോയി. പലരും ചെയ്യാൻ മടിച്ച പല പണികളും ചെയ്തു, കേരളത്തിനകത്തും പുറത്തുമല്ല. അതിനിടയിൽ സിനിമാ കഥ പോലെ ഒരു പ്രേമം, വിവാഹം. പക്ഷേ സ്ത്രീകൾ എനിക്ക് വഴിയില്ല സാർ. എൻ്റെ ജീവിതത്തിൽ ആദ്യം അമ്മ, പിന്നെ ഭാര്യ.
3: ആയിരത്തി 1997 പുറത്തിറങ്ങിയ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്, 1998 പുറത്തിറങ്ങിയ കുളിർക്കാറ്റ്, 2000 ദി ഗ്യാങ്, 2011 മനുഷ്യമൃഗം, ഈ ചിത്രങ്ങളുടെ എല്ലാം കഥ ബാബുരാജിൻ്റെതാണ്. അതുപോലെ 2021 ബ്ലാക്ക് കോഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ഗ്രാൻഡ് ഫാദർ, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, മനുഷ്യമൃഗം, സോൾട്ട് ആൻഡ് പെപ്പർ, പോക്കിരി രാജ, പ്രമാണി, ഡാഡി കൂൾ, ബ്ലാക്ക് ഡാലിയ, 2020, ആയുധം, നസ്രാണി, ഇന്ദ്രജിത്ത്, നാദിയെ കൊല്ലപ്പെട്ട രാത്രി, സൂര്യൻ, മിഷൻ 90 ഡേയ്സ്, അതിശയൻ, ഛോട്ടാ മുംബൈ, പ്രണയകാലം, പോത്തൻവാവ, ദി ഡോൺ, ചെസ്, ചിന്താമണി കൊലക്കേസ്, തുറുപ്പുഗുലാൻ, കിലുക്കം കിലുകിലുക്കം, രാജമാണിക്യം, ലോകനാഥൻ IAS. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ബാബുരാജ് അഭിനയിച്ച ചിത്രങ്ങളുടെ നിര.
5: ലക്ഷ്മി, ഞങ്ങളിവിടെ കുളത്തിലുണ്ട്.
6: കാലത്ത് ഇവിടെ എല്ലാവരും കൂടെ കുളിക്കാ.
7: ഹായ്
5: ലക്ഷ്മി.
6: ടാ, ഞാൻ കോടതി പോയി ഇറങ്ങിയതാ.
7: ഞായറാഴ്ച അല്ലേ?
6: അത് ഞാൻ മറന്നു.
8: വെറുതെ അല്ലേ അവനെ ഞായറാഴ്ച വക്കീലിൽ നിന്ന് വിളിക്കുന്നത്.
5: ഞാനും ഏതായാലും ഒന്ന് കുളിച്ചേക്കാം.
6: എന്റെ അമ്മാവ ഇവരിതുവരെ ചെയ്ത ബിസിനസ് പോലെ അല്ല ഈ വാഴകൃഷി. ഈ വാഴ വാഴ എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിലൊക്കെ കൊല മാത്രമേ ഉള്ളൂ. എന്നാൽ വാഴകൃഷി അടിമുടി ലാഭ. ഉദാഹരണത്തിന്

0: ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഔഷധം ഈ ഭൂലോകത്തുണ്ടോ? പിന്നെ പിണ്ടിത്തോരൻ, പിണ്ടിക്കറി, പിണ്ടി ജ്യൂസ്, പിണ്ടി പെരുന്നാള്.
1: അമ്മാമേ, എവിടെ മലയാളി ഉണ്ടോ അവിടെ ഒരു സദ്യ ഉണ്ട്, എവിടെ സദ്യ ഉണ്ടോ അവിടെ ഒരു വാഴലയുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വാഴല കയറ്റുമതി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ അമ്മാമയ്ക്ക് എന്ത് മനസ്സിലായി?
2: ഒന്നും മനസ്സിലായിട്ടില്ല.
1: എന്റെ അമ്മാമേ, ആദ്യം വേണ്ട ചങ്കൂറ്റ ഈ ലക്ഷ്മി ഇന്ന് ഒരു കേസ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അവൻ കോടതി പോയിരുന്നുണ്ടോ?
0: അതെ,
1: അതാണ് ചങ്കൂറ്റ.
2: എന്റെ ബാലകൃഷ്ണ ചങ്കൂറ്റ
1: എന്ത് രസാടാ വാഴ ഇങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുന്ന കാണാൻ.
0: അപ്പൊ കൊലച്ചു കഴിഞ്ഞാലോ? എന്തായാലും കണ്ണു കിട്ടാതിരിക്കാൻ ഒരു കോലം വെക്കണം.
1: നിനക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും?
0: ഏ, എനിക്ക് കോടതി പോണം.
1: എന്നാ പിന്നെ കോലം വെക്കും.
0: ആ,
1: ഈ വാഴലയിലൊക്കെ ഉണ്ണാൻ എന്താ ഒരു രുചി.
0: അതെ അതെ,
1: ഞാൻ മോഹസ്തുതി പറയല്ല, ലക്ഷ്മിയെ പോലെ ഇത്രയും ബിസിനസ് മൈൻഡ് ഉള്ള ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല.
0: കേട്ടോ മാവാ, തൊട്ടടുത്തിരുത്തി കൊണ്ട് പറയല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ് മാന് ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. അല്ലേടാ
1: ലക്ഷ്മി, നിന്റെ ബുദ്ധിയും എന്റെ പ്രയത്നവും കൂടെ ആയപ്പോ നമ്മുടെ ഭാരതത്തോട്ടം ഫലഭൂഷ്ടായത് കണ്ടില്ലേ? ഇപ്പൊ ആ തോട്ടം കണ്ട അപ്പും അമഞ്ഞിട്ടും.
3: ശക്തമായ കാറ്റ്, വൻ കൃഷിനാശം. പൊള്ളാച്ചിയിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിൽ മലയാളികളുടെ അടക്കം ഒട്ടനവധി പേരുടെ കൃഷി നശിച്ചു.
0: നല്ല പരിചയമുള്ള സ്ഥലമല്ലേ
1: ലക്ഷ്മി? നമ്മുടെ തോട്ടല്ലേ?
0: ആ, ഇപ്പൊ അപ്പു അമഞ്ഞ
2: ഇത്ര പുളിശ്ശേരി പുളിശ്ശേരി തീർന്നു.
0: എന്നാ വേണ്ട,
2: നിർത്തിയോ
1: തൽക്കാലം?
2: ആ, എങ്കിൽ ഇതോടെ നിർത്തിക്കോണം ഈ കൂട്ടുകെട്ട്. നീ ഇവനെയൊക്കെ 10 വയസ്സിന് മൂത്തമല്ലേ, തലമുടി നരച്ചു തുടങ്ങിയല്ലോ, അതിന്റെ പകുതി വേണമെങ്കിലും കാണിക്കണ്ടേ? ഒന്നിലും നീ ഒരു മജിസ്ട്രേറ്റിന്റെ മോനല്ലേ
1: ലക്ഷ്മി?
2: നീ മിണ്ടി പോരുന്നത്, ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു, ഇനി ഇത്തരം പുതിയ പദ്ധതികളുമായിട്ട് എന്റെ 7 അയലോക്കത്ത് വന്നു പോരുന്നു. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട,
0: വയറ് നിറഞ്ഞില്ല
1: ലക്ഷ്മി. നരച്ചിട്ട് പോ,
0: പുളിശ്ശേരി തീർന്നു. ആയിക്കോട്ടെ,
4: ചതിച്ചത് വാഴയല്ല ബാലകൃഷ്ണ, കാറ്റാ. ഭാഗ്യം ഇപ്പോ കാറ്റിന്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
1: നീ എന്തീ പറഞ്ഞു വരുന്നത്?
4: നമുക്ക് അവിടെ ഒരു വിൻമിൽ സ്ഥാപിച്ചാലോ?
1: വിൻമില്ല,
4: എടാ വിൻമില്ല്, കാറ്റാടിയന്ത്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലത്ത് ഒരു വിൻമിൽ സ്ഥാപിച്ചാൽ എത്ര മെഗാവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്കറിയോ?
1: കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി ചുക്കും ചുണ്ടാൻ പോരില്ല.
4: അറിയില്ലല്ലോ.
1: ഇല്ല,
4: വേണ്ട. പട്ടാല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല.
4: ഹെഡ് ഓഫീസ് മുംബൈയിലാണ്, ഒരു ബ്രാഞ്ച് കൊച്ചിയിലുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, റിയൽ എസ്റ്റേറ്റ്, വിൻഡ്മില്ല്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഓട്ടോമൊബൈൽസ് എന്നു വേണ്ട 100 കണക്കിന് ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വലിയ കമ്പനിയാ. അതിന്റെ MD ഒരു രാജ്കുമാർ പട്ടാല, എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്താ. വളരെ അടുത്ത ബന്ധാ.
1: പുതിയൊരു ബിസിനസ് അത് വേണോ?
4: വേണം, നമുക്ക് ഇന്ന് തന്നെ പോയി മുട്ടാം.
1: ഈ പട്ടാല ഹിന്ദിക്കാരനല്ലേ?
4: അതെ.
1: എന്റെ ഹിന്ദി അത്ര പോരാ.
4: എന്നാ നീ ഇംഗ്ലീഷിൽ പറഞ്ഞോ?
1: അത് പിന്നെ അറിയാത്തോണ്ട് കുഴപ്പമില്ല.
4: ആർക്ക്?
1: എനിക്ക്.
4: എടാ, അയാള് മലയാളം നല്ല സുന്ദരമായിട്ട് പറയും. വർഷങ്ങളായിട്ട് കേരളമായിട്ടുള്ള ബന്ധം അറിയോ?
1: ആണോ?
4: ആ,
1: ഞാൻ എന്നെ കുറിച്ച് എന്തൊക്കെ നുണയാണ് അയാളോട് പറയേണ്ടത്?
4: ഒന്നും പറയണ്ട, നിന്റെ ജാതകവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നീ അധികം സംസാരിച്ച് കൊളവാക്കല്ലേ ബാലകൃഷ്ണ.
1: ഇല്ല.
4: പട്ടാല സാറിനെ ഒന്ന് കാണാൻ വന്നതാ.
5: യാ,
4: മിസ്റ്റർ രാജ്കുമാർ പട്ടാല.
5: അന്തര് ഹേ, ആപ്കാ നാം?
4: മേ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ ഹൂ, ഇത് ബാലകൃഷ്ണൻ ഹേ.
5: ആയി,
4: താങ്ക് യു.
5: പപ്പാജി, അന്തര് ബൈഠേ.
4: ആ, നിനക്കന്തര ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത ഋഷിസംഗിന്റെ മുഖഭാവം. പട്ടാലയുടെ മോളാണത്, തട്ടികളയും.
1: എന്തു സുന്ദരിയടാ. രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് 20 ദിവസമായി, ഇതൊന്ന് ചെറുതായിട്ട് അനങ്ങിയത് പോലുമില്ലല്ലോടാ.
0: എടാ, ഈ കാറ്റിൽ മറ്റു വിൻമില്ലൊക്കെ അനങ്ങുന്നുണ്ടല്ലോ, ഇനിയിപ്പോ കാറ്റിന്റെ ശക്തി പോരാഞ്ഞിട്ടായിരിക്കോ നമ്മുടെ ഈ സാധനം കറങ്ങാത്തെ?
1: എന്റെ തല കറങ്ങാ.
6: ഒരുപാട് ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ ബാബുരാജ് അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരാനും ഉണ്ട്. ഈ അതുല്യ കലാകാരനിൽ നിന്നും വേറിട്ട ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ അശ്വിനി.
7: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
8: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ.

0: ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ബിജുട്ട, നീ എങ്ങോട്ടാ?
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281488 1555 8281483 5554 717 3810.
6: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിലെ വളയത്തിലേക്കുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കിടയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വേണുവേട്ടനാണ്. വേണുവേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വളയത്തിൽ നമ്മൾ ആരായുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. വേണുവേട്ടൻ, ഇത് വളയം എന്ന പ്രോഗ്രാമാണ്, റേഡിയോ മലബാറിലെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ.
1: എൻ്റെ പേര് വേണു, ഞാൻ കൈനിയാണ്, ഓട്ടോ ടാക്സി എടുക്കുന്നു.
0: ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. എത്ര വർഷമായി ഈ വാഹനം നിങ്ങളെ കൂടെ വന്നിട്ട്?
1: ഇത് വന്നിട്ട് 13 വർഷമായി.
0: ഈ വണ്ടി തന്നെ? അതിനു മുമ്പേ
1: ബസ്സിലായിരുന്നു.
0: ബസ്സിൽ ഡ്രൈവറായിരുന്നു?
1: ബസ്സിൽ. എല്ലാ പണിയെടുക്കും, കണ്ടക്ടറിൻ്റെ എല്ലാ പണിയെടുക്കും.
0: എല്ലാ പണിയെടുക്കും. ഏത് റൂട്ടിലായിരുന്നു?
1: വടകരയായിരുന്നു.
0: വടകര കോഴിക്കോടാ?
1: അല്ല, വടകര തലശ്ശേരി.
0: വടകര തലശ്ശേരി. എത്ര വർഷം ഡ്രൈവറായിട്ട് ഈ ബസ്സിൽ പണിയെടുത്തു?
1: ഡ്രൈവറായിട്ട് കുറച്ചേ ഉള്ളൂ, 2-3 വർഷം. പിന്നെ ക്ലീനർ ആയിട്ടായിരുന്നു. 25 കൊല്ലം ബസ്സിൽ പണിയെടുത്തു.
0: അപ്പോ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ്?
1: സ്കൂള് 8 വരെ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞോണ്ട വണ്ടി മേഖലയിലേക്ക് ഇറങ്ങിയത്.
0: അപ്പോ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങി?
1: ചെറുപ്പത്തിൽ തന്നെ പ്രാരാബ്ദം കൊണ്ട് പഠിപ്പ് നിർത്തി വണ്ടിയിലേക്ക് ഇറങ്ങിയത്.
0: എവിടെയാ പഠിച്ചത്?
1: ചാവശ്ശേരി.
0: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഇപ്പോൾ അത് ഭാര്യയും 2 മക്കളും, ഭാര്യ എൻ്റെ അമ്മയും, ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞു.
0: മകൻ്റെ കല്യാണം കഴിഞ്ഞു?
1: ഓശ്ശേരി.
0: അവൻ്റെ ഇന്ന്?
1: അവൻ മെഡിക്കൽ റെപ്പാണ്. പ്രളയം വെൽഡിങ്.
0: വെൽഡിങ്. രണ്ടാം കുട്ടി?
1: രണ്ടാം കുട്ടി.
0: ശരി. ഈ ഓട്ടോയിലുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെ? ഷറാണോ?
1: ഓ, പ്രശ്നമില്ലാതെ പോകുന്നു.
0: വണ്ടി മേഖലയിൽ തൃപ്തനാണ്?
1: തൃപ്തനാണ്.
0: ആദ്യം കുറേ കാലം ക്ലീനറായി ജോലി ചെയ്തു.
1: അതെ.
0: ഏത് ബസ്സിലാണ് പണിയെടുത്തെന്ന് പറഞ്ഞു?
1: ക്ലീനറായിട്ട് ഇതിലെ കൊടുത്തിട്ടായിരുന്നു.
0: ഏത്?
1: പണ്ടൊരു ശ്രീനാരായണ ഉണ്ടായിരുന്നു, വടകര തലശ്ശേരി കൂട്ടുപുഴ. അതിൽ തുടങ്ങിയതാണ് യാത്ര.
0: ശരി. എത്ര വയസ്സ്?
1: പിന്നെ ഇപ്പൊ ലാസ്റ്റ് നിർത്തിയത് ശിവനന്ദന, ശിവപ്രിയ 2 ബസ്സുണ്ട്, അതിലാണ് നിർത്തിയത്.
0: 13 വർഷം മുമ്പേ ബസ്സിലെ പണി മതിയാക്കി.
1: അതെ.
0: ഓട്ടോയിലേക്ക് ഇറങ്ങി. ഈ ബസ്സിലെ പണി മതിയാക്കാനുള്ള കാരണം എന്താ?
1: ബസ്സിലെ പണി മതിയാക്കാന്ന് വെച്ചാൽ കുറച്ച് മക്കളെല്ലാം ഒന്ന് വലുതായി, അപ്പൊ പിന്നെ ഇനി ഓടി പിടിച്ച് വയന്ന് വയ്യാന്ന് വെച്ചാൽ അങ്ങനെ.
0: ഈ പ്രൈവറ്റ് ബസ്സില് മത്സരം ആണല്ലോ അല്ലേ?
1: മത്സരമാണ്, അതാണ് മെയിൻ ആയിട്ട്. എന്താന്ന് വെച്ചാല് 5 മണിക്ക് രാവിലെ പോകണം, 12 മണി വരെ ഓടണം. ഇതിന്റെ ഇടക്ക് ജനങ്ങളുമായിട്ടുള്ള വർത്താനം, നമ്മളെ തൊഴിലാളികൾ തമ്മിലുള്ള വർത്താനം, ഇതെല്ലാം അങ്ങനെ കഴിഞ്ഞ് ഇത്രയും കൊല്ലം അതെല്ലാം സഹിച്ചെടുത്തു. മക്കളൊന്നും ലെവലായപ്പോ പിന്നെ ഇനി അതൊന്നും വേണ്ട, വീട്ടിലിരുന്ന് സമാധാനത്തില്.
0: സമാധാനത്തിൽ ജോലി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്.
1: ഇപ്പൊ വണ്ടി വീട്ടിൽ തന്നെയാണ് വെക്കുന്നത്, ടൗണിലൊന്നും പോല, ഫോൺ മണി മാത്രം,
0: അത്രേ ഉള്ളൂ. ബാക്കി സമയം മുഴുവൻ വീട്ടിൽ തന്നെ?
1: വീട്ടിൽ തന്നെ ഉണ്ടാവും.
0: എങ്ങനെയാ ആ സമയത്തൊക്കെ വീട്ടിലെന്താ ചെയ്യാ?
1: വീട്ടിലങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഇരിക്കും.
0: കൃഷിയോ അങ്ങനെ
1: എന്തെങ്കിലും? ചെടി വരുവാനുണ്ട്, കൃഷിക്ക് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ആകെ ഒരു 10 സെന്റേ ഉള്ളൂ, അതിലൊരു വീട് ആയിട്ട്. അങ്ങനെ
0: അങ്ങനെ നാട്ടിലെ കൂട്ടായ്മകളിലൊക്കെ ഭാഗമാണോ?
1: നാട്ടിലെല്ലാം പോകും, എല്ലാരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും പങ്കെടുക്കും. അങ്ങനെ ഇന്ന പരിപാടി ഇന്ന ഇതൊന്നുമില്ല.
0: അങ്ങനെ നാട്ടില് വലിയൊരു സൗഹൃദ വലയുണ്ട്, അതുകൊണ്ടാണല്ലോ ഫോണില് പണി വരുന്നത്.
1: അതെ അതെ, തീർച്ചയായും.
0: ഈ 13 വർഷം മുമ്പേയും ഇപ്പോ ഉള്ള അവസ്ഥയിൽ എന്താ വ്യത്യാസം ഉണ്ടായത്? പ്രധാനമായിട്ട്
1: പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് പോകുമ്പോഴുള്ള പോലെ അല്ല, ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട്, ഒരു ടെൻഷൻ ഇല്ല. വേറെ അങ്ങനെ
0: അല്ല, ബസ്സിലെ പണി എന്ന് പറയുന്നത് ശരിക്കും ഒരു യുദ്ധമാണ് അല്ലേ?
1: യുദ്ധം, അതാ പറഞ്ഞു. ഇപ്പൊ സമാധാനം ഉണ്ട്, ആ സമയത്ത് സമാധാനം ഇല്ല, ഇപ്പൊ സമാധാനം ഉണ്ട്, ഒരു ടെൻഷൻ ഇല്ല, ഫുൾ റിലാക്സ് ആണ്.
0: ഈ 13 വർഷം മുമ്പേ നിങ്ങൾ ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ സമയവും ഇന്നത്തെ ഈ ഒരു സമയം തമ്മിൽ 13 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല, എന്നാൽ കൂടിയും നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ
1: ഉണ്ടായിട്ടുണ്ടാവും.
0: അതില് അന്നും ഇന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാ കുറച്ചുകൂടി നന്നായി തോന്നുന്നത്?
1: അത് അന്നത്തെ തന്നെയായിരുന്നു.
0: അന്നായിരുന്നു പണി കൂടുതൽ എന്നാണോ?
1: അന്നേ തന്നെ.
0: വരുമാനവും?
1: വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഏത് വീട്ടിലാ വണ്ടി ഇല്ലാതെ, എല്ലാ വീട്ടിലും വണ്ടിയാണ്, അതുകൊണ്ട് പണിയൊക്കെ കുറവ് തന്നെ.
0: എന്നാലും പാട്ടൊക്കെ കേൾക്കും. വണ്ടിയിൽ
1: പാട്ട്
0: കേൾക്കും. സിനിമയൊക്കെ കാണാൻ പോകും?
1: സിനിമ കുറവാണ്.
0: സിനിമ കുറവാണ്. നാട്ടിലെ കലാപരിപാടികൾ, സ്റ്റേജ് ഉത്സവം,
1: ഓ അങ്ങനത്തെ
0: അതിനൊക്കെ പോകും. നമ്മള് ഈ പരിപാടിയുടെ ഭാഗമായി ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പാടണ്ട, നമുക്ക് കേൾക്കാം. നിങ്ങൾ പറയുന്ന പാട്ടായിരിക്കും റേഡിയോയിൽ ശ്രോതാക്കളോടൊപ്പം കേൾക്കാൻ കഴിയുക. ആ പാട്ട് നമ്മൾ കേൾപ്പിക്കും.
1: നമുക്ക് പാട്ട് ഇഷ്ടം വെച്ചാൽ പഴയ പടത്തിലെ പാട്ടുകളാണ്.
0: പഴയ പാട്ടുകളോടാണ് ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ് പറയുന്നത്.
1: കാരണം എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇപ്പത്തെ പാട്ടൊന്നും ഒരു അർത്ഥമില്ലാത്തൊരു പാട്ടാണ്. പാട്ടാണോ എന്ന് വെച്ചാൽ അതേന്ന് പറയാം, അത്രേ ഉള്ളൂ.
0: ഒരു കാലത്ത് പെട്ടെന്ന് കടന്നു വന്ന ഒരു പൂക്കുറ്റി പോലെ അത് കടന്നു പോവാണല്ലേ.
1: അതെ അതെ അതെ. പണ്ടത്തെ പാട്ട് അങ്ങനെയല്ല, എപ്പോഴും മനസ്സിലിങ്ങനെ തളം കെട്ടിയിരിക്കുന്ന ഒരു പാട്ടാണ് അതെല്ലാം. എൻ്റെ വണ്ടിയിലും എപ്പോഴും പഴയ പാട്ടേ ഉണ്ടാവും. ഇപ്പോഴത്തെ ചെറിയ പിള്ളേരും വണ്ടി വിളിച്ചു പോയാലും അയ്യേ എന്താ വേണോട്ടെ ഈ പാട്ട് വെച്ചിന് എന്നെല്ലാം ചോദിക്കും. എൻ്റെ വണ്ടിയിൽ ഇത്രയും പാട്ട്.
0: പഴയ പ്രേം നസീറിൻ്റെ കാലത്തെ സിനിമയിലെ പാട്ടുകളൊക്കെ ആയിരിക്കും.
1: എൻ്റെ പ്രേം നസീറിൻ്റെ അങ്ങനെയുള്ള പാട്ടുകളാണ്.
0: ആരോടാ കൂടുതൽ ഇഷ്ടം? നടന്മാർ, നടീ നടന്മാരിൽ?
1: നടീ നടന്മാരിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മോഹൻലാല്, സുരേഷ് ഗോപി, മമ്മൂട്ടി,
0: എല്ലാരും ഇഷ്ടം തന്നെ.
1: തിയേറ്ററിൽ
0: പോയി സിനിമയൊക്കെ കാണുമോ?
1: സിനിമ കുറവാണ്,
0: ഒന്നുമില്ല. അപ്പൊ ഈ പറയുന്ന കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു പാട്ട്, ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുമല്ലോ.
1: പാട്ട് കുറച്ച് കേൾക്കാൻ മാത്രമേ ഉള്ളൂ താല്പര്യം.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റുന്ന, ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്.
1: ഏതായാലും എനിക്കൊരു പഴയ പാട്ട്.
0: അപ്പോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കൊരു പഴയ സിനിമ,
1: അതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് അതിന്ന് പാട്ട് എന്ന് പറയില്ല, പിന്നെ പാട്ട് പാടൽ ഇല്ല.
0: ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ നേരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്, സമയം കിട്ടുമ്പോ സ്റ്റുഡിയോയിലേക്കൊക്കെ വരിക.
1: ഓക്കെ.
0: കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ കുറിച്ച് വിവരങ്ങൾ അറിയിക്കുക. കൂടുതൽ യാത്രകൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൂടിയുള്ളതാവട്ടെ.
1: തീർച്ചയായും.
0: അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: റേഡിയോ മലബാറിൻ്റെ വളയവണ്ടി പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ തോലമ്പ്രയിലെത്തിയിരിക്കുകയാണ്. തോലമ്പ്രയിലെ ഓട്ടോ ഡ്രൈവറുടെ വിശേഷമാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത്, അന്വേഷിക്കാൻ പോകുന്നത്. മുന്നിലൊരു ഓട്ടോ ഉണ്ട്.
1: ഓട്ടോയുടെ പേര്
0: ആലിലക്കണ്ണൻ എന്നാണ്. ഓട്ടോ ഡ്രൈവർ ഒരു ചന്ദനക്കുറിയൊക്കെ വെച്ച് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, നമ്മൾ റേഡിയോ മലബാറിൽ വളയം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. വളയം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർമാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്തുവോ?
2: എൻ്റെ പേര് സുധീഷ്, സ്ഥലം തോലമ്പ്ര, ഓട്ടോ ഡ്രൈവറാണ്.
0: എത്ര വർഷമായി ഈ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങി?
2: 15 വർഷത്തിനുമേലെ.
0: 15 വർഷത്തിലധികമായി. പഠിച്ചതൊക്കെ എവിടെയാ?
2: പഠിച്ചത് മാലൂർ ഹൈസ്കൂൾ.
0: ഈ വിദ്യാഭ്യാസത്തിന് ശേഷം ഓട്ടോയിലേക്ക് എത്തുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
2: ടാപ്പിംഗ്.
0: ടാപ്പിംഗ് ആയിരുന്നു, പിന്നെ അതിൽ നിന്ന് മാറി ഓട്ടോ ഡ്രൈവറായി. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതാ കൂടുതൽ സന്തോഷം തരുന്നത്?
2: സന്തോഷം തരുന്നത് ടാപ്പിംഗ് ആണ്.
0: പിന്നെന്താ അതിൽ നിന്ന് മാറിയത്?
2: ഇപ്പോ അതുണ്ട്, അതിനുശേഷമാണ്.
0: അങ്ങനെ, അതായത് രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വണ്ടി
2: എടുക്കുന്നത്.
0: ഓക്കെ, എത്ര മണിയാവും രാത്രി? രാത്രി വണ്ടിയെ

0: ഓട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഉറങ്ങാൻ സമയം?
1: ഉറങ്ങാൻ സമയം 10 മണി.
0: രാവിലെ ടാപ്പിംഗിന് എത്ര മണിക്ക് പോകണം?
1: ടാപ്പിംഗ് 4 മണിക്ക് പോകും.
0: അപ്പോൾ ഉറങ്ങാനുള്ള സമയം വളരെ കുറവാണല്ലേ.
1: ഉച്ച ടൈമിന്
0: ഉച്ചക്ക് പോകും.
1: ആ ഉച്ച ഭക്ഷണം കഴിച്ച് ഒരമണിക്കൂർ.
0: അത് ശരി. ആ ഹാ ഹാ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മേൻ്റെ അമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്, മാമനുണ്ട്.
0: ഒരു വ്യത്യസ്ത കുടുംബമാണല്ലോ. അവരെയൊക്കെ പേരൊന്ന് പറയോ.
1: അമ്മേൻ്റെ പേര് ശാന്ത, മൂത്തമ്മയുടെ പേര് സരോജിനി, മാമൻ്റെ പേര് മോഹനൻ, അമ്മമ്മയുടെ പേര് നാരായണി.
0: ഓട്ടോയും അതുപോലെ തന്നെ ടാപ്പിങ്ങും? ടാപ്പിംഗ് സ്വന്തമാണോ?
1: അല്ലല്ല, പുറത്തില്ലാളെ.
0: അപ്പോൾ അത് കഴിഞ്ഞ് ടാപ്പിംഗ് കഴിഞ്ഞ് ഓട്ടോയിലേക്ക് വരും. ഓട്ടോയിൽ രാത്രി ഇപ്പോൾ സ്റ്റാൻഡിലെ പണിയാണോ കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ പുതിയതായി ഫോണിൽ വിളിച്ച്?
1: സ്റ്റാൻഡ് പണിയില്ല, ഫോൺ പണിയുള്ളൂ.
0: സ്റ്റാൻഡിൽ വെക്കുന്ന വെറുതെയാ? പക്ഷേ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും അല്ലേ
1: സ്റ്റാൻഡിൽ.
0: അപ്പോൾ എവിടെയാ ഇതിന്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ എവിടെ നിന്നാ ചെയ്യാം? വണ്ടിയുടെ റിപ്പയറൊക്കെ?
1: വണ്ടിയുടെ പേരാവൂർ.
0: പേരാവൂർ കൊണ്ടുപോകണം. അപ്പോൾ തോലമ്പ്രയിൽ നിന്ന് പേരാവൂരേക്ക് പോകണം. ഈ ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യാം? പാട്ടുകൾക്കോ അല്ല സിനിമ കാണുമോ?
1: പാട്ടുകൾക്കല്ലേ.
0: വണ്ടിയിൽ പാട്ട് കേട്ടിരിക്കും. ഇഷ്ടപ്പെട്ട ഗായകനാരാ?
1: ശ്രീകുമാറാണ്.
0: ഗായിക?
1: ചിത്ര.
0: ചിത്ര. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
1: അല്ലക്കണ്ണൻ.
0: ആലില കണ്ണ എന്നുള്ള പാട്ട് തന്നെയാണ്. ഈ ആലില കണ്ണൻ എന്ന് പേരിടാനുള്ള കാരണം?
1: എന്റെ പെട്ടെന്ന് മനസ്സിൽ കൃഷ്ണനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
0: ആ
1: ഓ, അതുകൊണ്ട് ആലില കണ്ണൻ.
0: കൃഷ്ണഭക്തനാണ്. അമ്പലത്തിൽ പോവാം?
1: തീർച്ചയായും.
0: അടുത്തേത് അമ്പലം ഉള്ളത്?
1: നമ്മുടെ സിനിമ ക്ഷേത്രമുണ്ട് തോലമ്പ്ര.
0: തോലമ്പ്ര എല്ലാ ദിവസവും പോവോ?
1: എല്ലാ ദിവസവും ഇല്ല, ടാപ്പിങ്ങിലുണ്ട്, അങ്ങനെ പോക്ക് നടക്കും. ബാക്കി ഒഴിവ് ദിവസങ്ങളിൽ
0: ഉത്സവത്തിനൊക്കെ പോവാം.
1: ഓ, പോകുന്നുണ്ട്.
0: കലാപരിപാടികളൊക്കെ, സ്റ്റേജ് പരിപാടികളൊക്കെ കാണുമോ?
1: ആ
0: അതെല്ലാം ആസ്വദിക്കുന്ന ഇഷ്ടമാണ്. നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ?
1: എല്ലാവരും
0: ഒരുമിച്ച് പോകും. തിയേറ്ററിൽ പോയി സിനിമ കാണലുണ്ട്?
1: തിയേറ്ററിൽ സിനിമ കാണലുണ്ട്.
0: ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ?
1: അവസാനം കണ്ടത് തമിഴ് പടമാണ്,
0: വിജയുടെ തമിഴ് പടമാണ് അവസാനം കണ്ടത്. ഓക്കെ. മലയാളത്തിലല്ലാതെ മറ്റു ഭാഷയിൽ ഏറ്റവും താല്പര്യം വിജയോടാണോ?
1: വിജയോടാണ്. വിജയ് അല്ലു അർജുൻ.
0: അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പാട്ട് ആലില കണ്ണ എന്നുള്ള പാട്ട് റേഡിയോ മലബാറിൽ നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് റേഡിയോ മലബാറിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്.

0: വളയത്തിൻ്റെ വണ്ടി ഇപ്പോൾ ഉരുവച്ചാലിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കാലം ബസ്സിൽ ജീവനക്കാരനായിരുന്ന ഒരു സുഹൃത്തിനെയാണ് ഇപ്പോൾ വളയത്തിൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തും.
1: എൻ്റെ പേര് ഷാജി എന്നാണ്. വീട് പഴശ്ശിയിലാണ്. പഴശ്ശി തറക്കളത്തോടിന് സൈഡിൽ, വയലിൻ്റെ സൈഡിലാണ് വീട്. കുറേ കാലം ബസ്സിലേനു, ബസ്സിൽ കണ്ടക്ടറായിരുന്നു. കണ്ണൂർ കോഴിക്കോട് ബസ്സേനു പോയെ. ഇപ്പോൾ പിന്നെ ബസ്സെല്ലാം വിട്ട് ഉരുവച്ചാൽ ഓട്ടോട്ട് എടുക്കുന്നു.
0: ഷാജിയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും.
1: ഭാര്യയുടെ പേര് ശ്രീന പി കെ, മക്കള് ദേവനന്ദ പി കെ, ദേവസാന്ദ്ര പി കെ.
0: കണ്ണൂർ കോഴിക്കോട് റൂട്ടില് ബസ്സിൽ കണ്ടക്ടറായിരുന്നു എന്ന് പറഞ്ഞു. എത്ര കാലം ആ റൂട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു?
1: 20 വർഷം.
0: 20 വർഷക്കാലം കണ്ടക്ടറായിരുന്നു.
1: 20 വർഷം പോരാ, 23 വർഷം കണ്ടക്ടറായിരുന്നു.
0: ഒരേ റൂട്ടില്?
1: ഒരേ റൂട്ടില്.
0: ഓ, ഒരുപാട് ആളുകൾ പരിചയക്കാരുണ്ടാവുമല്ലോ
1: അല്ലേ?
0: ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറിയിട്ടും അതേപോലെ തന്നെ ഇങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറും കിട്ടിയിട്ടില്ല.
0: സുഖകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ജോലിയിൽ?
1: ജോലി സുഖമായിരുന്നു. പക്ഷേ പിന്നെ ബസ്സിന്റെ പണി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. രാവിലെ 4:30 പോകണം, രാത്രി 11 മണിക്ക് അല്ലെ വരിക. പക്ഷേ ബസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും നോക്കൂല.
0: ബസ് കണ്ണൂരാണോ?
1: അല്ല, ബസ് തലശ്ശേരി. അല്ല, ബസ് ഹോൾട്ട് തലശ്ശേരി എച്ചി ഞാൻ വീട്ടിലേക്ക്.
0: എത്ര മണിക്ക് ഹോൾട്ടാവും?
1: ബസ് 6 മണിക്ക് ഹോൾട്ടാകുന്ന ബസ്സുണ്ട്, 7:30 ഹോൾട്ടാകുന്ന ബസ്സുണ്ട്, 9 മണിക്ക് ഹോൾട്ടാകുന്ന ബസ്സുണ്ട്.
0: 9 മണിക്കെല്ലാം തലശ്ശേരി ഹോൾട്ടായി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത്
1: ഭയങ്കര പാടായിരിക്കും. ഭയങ്കര കഷ്ടപ്പാടാണ്. വീട്ടിലെത്തുമ്പോൾ തന്നെ മഴയെല്ലാം ആണെങ്കിൽ എല്ലാണ്ട് ലേറ്റ് ആവും. രാവിലെ അതുപോലെ തന്നെ പോകണം. പിന്നെ തലശ്ശേരി കൊട്ടിയൊരു ബസ്സിലുണ്ടായിരുന്നു, നമ്മുടെ കമ്പനിക്ക് കൊട്ടിയൊരു ബസ്സുണ്ടായിരുന്നു. അത് ഒരു ബസ് രാവിലെ 5:30 എടുക്കണ്ടേ. അതെല്ലാം പോകാനെല്ലാം ഭയങ്കര പാടാണ്. എന്നാലും ഡ്യൂട്ടി തുടങ്ങിയാൽ സുഖം.
0: ഇപ്പോൾ കണ്ടക്ടർ ജോലി ഉപേക്ഷിച്ച് ഓട്ടോ ഡ്രൈവറായി മാറിയിട്ടുണ്ട്. എത്ര വർഷമായി ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്?
1: 5 വർഷമായി.
0: 5 വർഷമായി. ആ ഒരു ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താ?
1: ബസ്സിലെ പണി പിന്നെ

0: ആയി ബസ്സില് ചെറുപ്പക്കാരുടെ മേഖലയാണ് ബസ്
1: ഡ്രൈവർമാർ അങ്ങനെ പറയുന്നത് കേൾക്കാം, പക്ഷെ കണ്ടക്ടർ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടോ?
0: കണ്ടക്ടറും പ്രയാസം തന്നെയാണ്, ഉത്തരവാദിത്തം ബസ്സിന്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് കണ്ടക്ടറാണ്. ഡ്രൈവർക്കും ക്ലീനർക്കും ഓട്ടിപ്പോവാ, ക്ലീനർ വണ്ടി നോക്കുവാനും വേറെ ബസ്സിന്റെ എല്ലാ കാര്യങ്ങളും മുതലാളി കണ്ടക്ടറെ ഏൽപ്പിക്കുക. അപ്പൊ കണ്ടക്ടറാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്തം,
1: തുടങ്ങി തിരിച്ചെത്തുന്നവരെയുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും.
0: അപ്പോ പിന്നെ ബസ് തുടങ്ങി എത്തുന്നവരെ ടെൻഷനായിരിക്കും, പുതിയ ഡ്രൈവർ കയറുമ്പോൾ. കണ്ണൂർ കോഴിക്കോട് പറഞ്ഞാൽ എന്നും ചൊറയില്ലാന്ന്, ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് പിന്നെ മതി, ഇനി നാട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്ന നാട്ടുകാരെ ആരും പരിചയമില്ലായിരുന്നു. ഇപ്പൊ ഈ ഓട്ടോ എടുക്കാൻ തുടങ്ങിയ നാട്ടുകാരെ പരിചയപ്പെടാൻ തുടങ്ങി.
1: അതൊരു വാസ്തവമാണ്,
0: നാട്ടിൽ ആരും അറിയില്ലായിരുന്നു.
1: നാട്ടിൽ വല്ലപ്പോഴും മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ ലൈനിൽ ബസ്സിലാണ്.
0: കോഴിക്കോട് ബസ്സിലാകുമ്പോ ഇവിടെ ആരും അറിയില്ല, നാട്ടിൽ അത്രയും ബന്ധങ്ങളില്ല. ഇപ്പൊ ഓട്ടോ ആയാലെ നാട്ടില് പണ്ടത്തെ സുഹൃത്തുക്കളിൽ ഒന്നും കൂടി ഉഷാറായി.
1: അതുപോലെ കുടുംബത്തിൽ ചെലവഴിക്കാൻ സമയമുണ്ട്,
0: കുടുംബത്തിൽ സമയമായി, രാത്രി ഉറങ്ങാൻ സമയമായി, കുറേ നേട്ടങ്ങൾ.
1: ഇപ്പോ ഇപ്പോഴത്തെ ജോലി ഹാപ്പിയാണ്?
0: ഹാപ്പിയാണ്.
1: സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
0: സിനിമ ആണ് ഏറ്റവും വലിയ വീക്ക്നെസ്.
1: കാണാൻ പോകാറുണ്ട്.
0: ഓ,
1: ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ?
0: അത് ചോദിക്കരുത്, അത് ഇപ്പം കുറെ ആയിട്ട് പിന്നെ ടിവിയിലല്ലാണ്ട് പിന്നെ തിയേറ്ററിൽ പോയി കാണലില്ല. സ്കൂളിൽ കോളേജ് പഠിക്കുന്ന കാലത്തന്നെ സിനിമ തന്നെയാണ്.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചതായിരിക്കും പറയാം.
0: ഇപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറയാ,
1: ഇപ്പൊ ആവശ്യപ്പെടുന്ന പാട്ട് അതായിരിക്കും നമ്മള് റേഡിയോയിൽ ശ്രോതാക്കളോടൊപ്പം കേൾക്കുക.
0: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാല് മറ്റേ നമ്മുടെ കാലഘട്ടത്തിലെ പാട്ടല്ലേ ഇഷ്ടപ്പെടും, ഇപ്പോഴത്തെ പാട്ടൊന്നും പാടല്ലല്ലോ. നമ്മള് 90 കാലഘട്ടത്തിലാണ് കോളേജ്, 95 വരെ കോളേജിലായിരുന്നു ആ സമയത്തുള്ള. അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പാട്ടുകൾ ഇറങ്ങിയത് 80-90 കാലത്ത്. പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പാട്ട് ഇഷ്ടപ്പെട്ട പഴയ പാട്ടുകളെല്ലാം ഇഷ്ടം തന്നെയാണ്. എന്നിട്ട് മിന്നാമിനിങ്ങിന്ന് നുറുങ്ങു വേട്ടം എന്ന് പറഞ്ഞ പാട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്.
1: നമുക്കിപ്പോ ഈ പാട്ടൊന്ന് കേൾക്കാം. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: എന്റെ കുടുംബത്തിന് വേണ്ടി.
1: കുടുംബത്തിന് വേണ്ടി. ശരി, അപ്പോ പാട്ട് കേട്ടോ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ് കോക്കനട്ട്. ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം. കോക്കനട്ട്, പരിയാരം, പോസ്റ്റ് കോളാരി, മട്ടന്നൂർ.
2: ഫോൺ 9188951780.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030, 9496-974-141.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916-BIS-HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12-0022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

വിളക്ക് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്തമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ ചു

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656 12002. Sri Resh Jewelry, Mattanur.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ ഈ ജന്മത്തിൽ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: ഏവർക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഷിബിന പ്രകാശ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ലാസ്റ്റ് ബസ്.
1: ഇല്ല, ഇന്നുമില്ല, ഇനി വരില്ല. പ്രതീക്ഷയുടെ തിരുനാളം പോലെ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ആ റൂട്ടിലെ 8 മണിക്കുള്ള അവസാന ബസ്സും പോയി കഴിഞ്ഞപ്പോൾ അവൾ ആരോടുമില്ലാതെ പിറുപിറുത്തു. ഇന്നെങ്കിലും വരുമായിരിക്കുമെന്ന തോന്നലോടെ അവളുടെ കണ്ണുകൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 4 വർഷമായി. തന്നെ അമ്മമ്മയുടെ വീട്ടിലാക്കി അമ്മ വേഗം തിരിച്ചെത്താമെന്നും പറഞ്ഞ് മുറ്റത്തെ പടികളിറങ്ങുമ്പോൾ നിറമിഴികളോടെ അവളെ നോക്കി കൈവീശിയത് ആ കുഞ്ഞുകണ്ണിൽ അപ്പോൾ തെളിഞ്ഞു വന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ പലപ്പോഴും അവൾ സ്വയം ചോദിച്ചു, എന്തിനായിരുന്നു എന്നെ തനിച്ചാക്കി അമ്മ പോയത്? അമ്മക്ക് എന്നോട് സ്നേഹമില്ലേ? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമെന്താ? മനസ്സിലെ ചോദ്യത്തിൻ്റെ മറുപടി പോലെ അവൾ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നു. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടല്ലോ. മുടിയാണെങ്കിൽ മുട്ടറ്റം വരെയുണ്ട്. ശരീരം പാൽവെണ്ണ കളറും. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എന്തേ അമ്മ ഈ അകൽച്ച കാട്ടുന്നത്? അമ്മ അനിയൻകുട്ടനെ മാത്രം ഒപ്പം നിർത്തുന്നതും തന്നെ മാറ്റി നിർത്തപ്പെടുന്നതും എന്തിനായിരുന്നു? അതോർത്തപ്പോൾ അവൾക്ക് കരച്ചൽ വന്നു. അഴിച്ചിട്ട മുടി മടഞ്ഞുകൊണ്ട് അവൾ അമ്മമ്മയുടെ അടുത്തേക്ക് നടന്നു. ആ വരവ് കണ്ട മാധവിയമ്മ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അടുത്തു വെച്ചിരുന്ന കുപ്പിയിൽ നിന്നും ഇത്തിരി തൈലം കയ്യിലും നീട്ടിവെച്ച കാലിലും പുരട്ടി അവളുടെ നേരെ കണ്ണു പായിച്ചു. എന്താ വണ്ണേ, നിനക്ക് ഉറക്കോ ഇല്ലേ? അത് അമ്മമ്മേ ഇന്നും വന്നില്ലാലോ. ആര്? അമ്മ. പതിഞ്ഞ സ്വരത്തോടെ അത് പറഞ്ഞപ്പോൾ മിഴികളിലൂറിയ നനവ് ആ വൃദ്ധ കാണാതിരിക്കാൻ അവൾ തല താഴ്ത്തിയിരുന്നു. ആട്ടെ, അമ്മ വരുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ കുട്ടിയെ? ഇല്ല, ഞാൻ വെറുതെ, അവൾ പറഞ്ഞു നിർത്തി. അറിയാം മോളെ നിൻ്റെ വിഷമവും സങ്കടമൊക്കെയും. ഞാൻ എന്താ എൻ്റെ കുട്ടിയോട് പറയേണ്ടത്? എൻ്റെ മക്കൾക്ക് പെറ്റതൊള്ള

അവരോടൊപ്പം കഴിയാനൊരു യോഗമില്ലാന്ന് കരുതിയാൽ മതി. തന്തയെന്ന് പറയുന്ന ആ വഷളൻ്റെ തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ടാവൂല. അതിനെൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കൂല. പെറ്റ വയറോളാവൂല. എന്നാലും ഈ അമ്മമ്മയുടെ കണ്ണടയുന്നതുവരെ മോളെ അവോളം സ്നേഹിക്കാനും പാട്ടുപാടിത്തരാനും എൻ്റെ കുട്ടിക്ക് ഞാനില്ലേ. എൻ്റെ മോളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. ഇത്തിരി കൂടി മുതിരുമ്പോൾ ഒക്കെ എൻ്റെ കുട്ടിക്ക് മനസ്സിലാകും. വളർന്നു വരുന്ന ആ കൊച്ചു സുന്ദരിയെ മാറോട് ചേർത്ത് പിടിച്ച് മാധവമ്മ അത് പറയുമ്പോൾ കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ നീരിൻ്റെ ചൂട് അവളുടെ ഉള്ളം വല്ലാതെ നീറിപ്പൊള്ളിച്ചിരുന്നു.

ഷിബിന പ്രകാശ് എഴുതി അവതരിപ്പിച്ച ലാസ്റ്റ് ബസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്. ഇന്ദിര എസ് പിള്ളാവള്ളിക്കുന്നം എഴുതിയ മാറുന്ന കേരളം, അവതരിപ്പിക്കുന്നത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ.

റബ്ബർ ശിഖരത്തിൽ നൃത്തം കണ്ട് കണ്ണീർ പൊഴിക്കുവാൻ വിട്ടുപോയി. മഴയാഞ്ഞു പെയ്താൽ കുളിച്ചു വന്ന കരിമ്പനയക്ഷി പോൽ റബ്ബർ മരം കേരവൃക്ഷത്തെ തുടച്ചു മാറ്റാൻ എവിടെയും എവിടെയും റബ്ബറല്ലോ. മഴയാഞ്ഞു പെയ്താൽ കുളിച്ചു വന്ന കരിമ്പനയക്ഷി പോൽ

പുരുഷന്മാർ അധികവും പറന്നുയർന്നു. അന്യനാട്ടിൽ അഭയമായി പണമെന്ന ദൂർത്തെ പുൽകുവാനായി അവിടെയും ഇവിടെയും ചൊല്ലിയിടുന്നു വെൽക്കം.

പാശ്ചാത്യനാടിൻ്റെ ചായ എന്നോ മാവേലി മന്നൻ തിരിച്ചു വന്നാൽ തിരിച്ചറിഞ്ഞിടില്ല നിന്നെയൊട്ടും. മാവേലി മന്നൻ തിരി

0: ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ മാറുന്ന കേരളം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ. സർഗജാലകത്തിൽ ഇനി അനിത കെ കാര എഴുതി അവതരിപ്പിക്കുന്ന കഥ കൃഷ്ണകിരീടം.
1: അച്ചമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ഉണ്ണിയെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു, എൻ്റെ ഉണ്ണിക്കുട്ടന് എന്ത് കഥയാണ് അച്ചമ്മ പറഞ്ഞു തരേണ്ടത്? മുഴുവനും പറഞ്ഞു തീർന്നില്ലേ? ഉണ്ണി അച്ചമ്മയെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, തീരുകയോ? അച്ചമ്മയുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ടല്ലോ. എനിക്കറിയാം അച്ചമ്മേ, പ്ലീസ് ഒരു കഥ. അവൻ്റെ അപേക്ഷ കണ്ട് അച്ചമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ഉണ്ണി ഞാനൊരു ഓണത്തിൻ്റെ കഥ പറയാം. വേണ്ട അച്ചമ്മേ, ഓണത്തിൻ്റെ കഥ എനിക്കറിയാം, വേറെ എന്തെങ്കിലും പറഞ്ഞുതാ. അവൻ ചിണുങ്ങി. ഓണത്തിൻ്റെ കഥയല്ല ഉണ്ണി, ഓണത്തെക്കുറിച്ചുള്ള ഒരോർമ്മ ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ കുട്ടിക്കാലത്ത് നടന്നത്. ആ അത് മതി അച്ചമ്മേ. ഉണ്ണി കഥ കേൾക്കാനിരുന്നു. മനസ്സു നിറയെ ആഹ്ലാദം പകർന്ന് വീണ്ടും ഒരു ഓണക്കാലം വന്നണഞ്ഞു. അതെ, ഓണം നമുക്ക് ഓരോരുത്തർക്കും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ദേശീയോത്സവം. മുൻ തലമുറ നമുക്ക് പകർന്നു നൽകിയ ഓണക്കാലം, സന്തോഷത്തോടെ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കുചേരുന്ന പൊന്നോണം. ലോകത്തിലെവിടെ മലയാളിയുണ്ടോ അവിടെ ഓണവുമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് പതിവില്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഹൈ സ്പീഡിലാണ് നടത്തം. അഥവാ ബാലുവിൻ്റെ മുമ്പിലെങ്ങാനും പെട്ടുപോയെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചവൻ ദേഷ്യം തീർത്താലോ എന്ന പേടി കൊണ്ടാണ് നടത്തത്തിന് അത്രയും വേഗം കൂടിയത്. അതെന്തിനാ അച്ചമ്മേ ബാലുവിനെ പേടിക്കുന്നത്? ഉണ്ണി, ഞാൻ കഥയിലേക്ക് വരാം, നീ ശ്രദ്ധിക്ക്. ഉണ്ണി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അച്ചമ്മയെ കേൾക്കാനിരുന്നു. വിശാലമായ പുരയിടത്തിൻ്റെ അതിരിൽ നിൽക്കുന്ന പേഗോടയാണ് പ്രശ്നത്തിൻ്റെ കാരണം. കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഉണ്ണിക്കറിയില്ലേ? അറിയാം അച്ചമ്മേ, നമ്മുടെ പറമ്പിലും ഉണ്ടാവാറില്ലേ അത് ഓണക്കാലത്ത്? ആ അത് തന്നെ. ആ പൂക്കളാണ് അന്നത്തെ ഞങ്ങളുടെ ഓണപ്പൂക്കളം വർണ്ണമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത്. തിങ്കളാഴ്ച അന്നാണ് സ്കൂളിലെ പൂക്കള മത്സരം. എല്ലാവരും പരമാവധി പൂക്കൾ കൊണ്ടുവരണം എന്ന് ക്ലാസ് ടീച്ചർ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ പറമ്പിലുള്ള പേഗോട നാളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ? അമ്മ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കെന്ത് പ്രശ്നം? സമാധാനത്തോടെ നാളെ പൂക്കളും എടുത്ത് അഭിമാനത്തോടെ ടീച്ചറെ ഏൽപ്പിച്ച് ഞെളിഞ്ഞിരിക്കുന്നതൊന്നും സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. എന്നിട്ടോ

ഉണ്ണി ചോദിച്ചു, നീ കേൾക്ക്. വാഴയില കുമ്പിളുമായി പേകോട ചെടിയുടെ അടുത്തെത്തിയ ഞാൻ ഞെട്ടിപ്പോയി. ചെടി ഒടിച്ചിട്ടിരിക്കുന്നു, പൂക്കൾ ആരോ പറിച്ചെടുത്തിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, അനിയത്തിയാവില്ല, അവൾ എണീറ്റതുപോലുമില്ല. മാത്രമല്ല ചെറിയ കുട്ടികൾ പൂക്കൾ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, അത് വേറാരുമായിരിക്കില്ല, പാലു തന്നെയായിരിക്കും. എപ്പോഴും കൂട്ടത്തിൽ തന്നെ നടക്കുന്നവനെങ്കിലും ഗുരുത്തക്കേട് നന്നായി തന്നെ അവൻ്റെ കയ്യിലുണ്ട്. അതിന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലും മേടിക്കാറുണ്ട്. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാലും ഇത്രയും കടുപ്പം അവൻ എന്നോട് ചെയ്യാമോ? ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മേ, ബാലു ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വെച്ച പൂക്കൾ മുഴുവൻ പറിച്ചു കൊണ്ടുപോയി. ഒരിത്തിരി പോലും എനിക്ക് വെച്ചില്ല. ഇനി ഞാനെന്താ കൊണ്ടുപോവുക? അതിന് അമ്മ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ആരായാലെന്ത്, ഒരു സ്കൂളിൽ തന്നെയല്ലേ നിങ്ങൾ? പോരാത്തതിന് നിനക്ക് പറിച്ചെടുക്കാനുള്ള ജോലിയും കുറഞ്ഞു കിട്ടിയില്ലേ? ഇനി വേഗം കുളിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. എന്നിട്ട് അമ്മയുടെ വക ഒരു ഉപദേശവും, ഇനി പൂപ്പറിച്ചെന്ന് ചെക്കൻ്റെ അച്ഛനോടൊന്നും പോയി പറഞ്ഞേക്കണ്ട. പിള്ളേരെ തല്ലാൻ ഒരു കാരണം നോക്കി നിൽക്കുന്നവനാണ്, അറിയാമല്ലോ. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. എത്ര നിസ്സാരമായാണ് അമ്മ പറയുന്നത്. ഞാൻ അമ്മ പോകുന്നതും നോക്കി നിന്നു. പറയുന്നത് കേട്ടില്ലേ, ഇത് പറയേണ്ട എന്ന്. തല്ലുകിട്ടും പോലും. തല്ലുകിട്ടിയാൽ പോരാ, അവനെ തല്ലിക്കൊല്ലണം. അരിശം കൊണ്ട് ഞാൻ പല്ലുകടിച്ചു. ഉള്ള പൂക്കൾ കൊണ്ട് മുറ്റത്ത് പൂക്കളമിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ എങ്ങനെ പൂവില്ലാതെ ക്ലാസ്സിൽ ചെല്ലും? കുട്ടികൾ കളിയാക്കില്ലേ? എല്ലാവരും കൊണ്ടുവരും, ഞാൻ മാത്രം ഇല്ലാതെ ചെന്നാൽ? എനിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് അവനെ വലിച്ചിട്ടടിക്കാൻ തോന്നി. അവനല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യില്ല. അവൻ്റെ അച്ഛനോട് പറഞ്ഞാലോ? ദേഷ്യം കൊണ്ട് എനിക്ക് അങ്ങനെ വരെ തോന്നിപ്പോയി. അവൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖം ഒരിക്കൽ പോലും കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ഒരു കാരണം കിട്ടുകയേ വേണ്ടു. പിന്നെ അന്നത്തെ കാര്യം പറയേണ്ട. ദേഷ്യം മുഴുവൻ അവനോടും അവൻ്റെ അമ്മയോടും തീർക്കും. ഉപദേശവും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും കിട്ടും വായിലുള്ളത് മുഴുവൻ. ഒരു വല്ലാത്ത സ്വഭാവമാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവന് തല്ലുകിട്ടുമ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. വേണ്ട, കാണാൻ വയ്യ. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റി. മനസ്സിൽ വേറെ ഒരു ചിന്തയുദിച്ചു. വേഗം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കടയിൽ നിന്ന് എത്തിക്കാണില്ല, വരാറാവുന്നതേയുള്ളൂ. അച്ഛൻ്റെ ബേക്കറിക്കടയിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി സഹായിക്കാൻ നിൽക്കണം, അതാണ് അവൻ്റെ നിർദ്ദേശം. ഞാൻ മെല്ലെ അകത്തേക്ക് കയറി. അനിയൻ കിടന്നുറങ്ങുന്നു. ഭാഗ്യവാൻ, സ്കൂളിലൊന്നും പോവേണ്ടല്ലോ. അവർക്ക് നേരത്തെ ഓണാവധി നൽകിയിരുന്നു. വേറെ ആരുമില്ല. അവൻ്റെ അമ്മ അടുക്കളയിലായിരിക്കും. സഹായത്തിന് അടുത്ത വീട്ടിലെ ഭാമിനി ചേച്ചിയും ഉണ്ടാവും. ഒട്ടും സമയം കളയാനില്ല. ഞാൻ അവൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മേശയ്ക്കരികിലേക്ക് ചെന്നു. എൻ്റെ ഹൃദയം പടപടാന്ന് മിടിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പൂക്കൾ വൃത്തിയായി അടർത്തി രണ്ട് കുമ്പിളിൽ വെച്ചിട്ടുണ്ട്. ഒന്നും ചിന്തിച്ചില്ല. ആരും കാണാതെ ഒരു കുമ്പിൾ പൂവെടുത്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. അവനെങ്ങാനും വന്നെങ്കിലെന്നോർത്ത് പേടിയുണ്ടായിരുന്നു. ഭാഗ്യം അവൻ എത്തിയില്ല. അമ്മ കാണാതെ കുമ്പിൾ പുസ്തക സഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചു. എന്നത്തെയും പോലെ ബാലുവിനെ കാത്തു നിൽക്കാനൊന്നും മെനക്കേട്ടില്ല. വേഗം പൂക്കളുമായി ക്ലാസ്സിലെത്തി. പക്ഷേ മനസ്സിലാകെയൊരു ഭയം. പൂക്കളമിടാൻ സഹായിക്കുന്നതിനിടയിലും കണ്ണുകൾ ചുറ്റും പരതി. അവൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗത്ത് പോയതേയില്ല. അവൻ 6A-യിലും ഞാൻ 6B-യിലുമാണ്. പൂക്കളമിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവനെ കാത്തു നിന്നില്ല. വേഗം വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, നീ എന്താ വൈകിയേ? ബാലു നേരത്തെ വരുന്നത് കണ്ടല്ലോ. ഞാൻ അവനോട് ചോദിക്കാൻ മുറ്റത്തിറങ്ങുകയായിരുന്നു. അവൻ ഇതിലെ വന്നതുമില്ല. അവൻ നേരത്തെ വന്നോ? അതെപ്പോ? ഏതു വഴിക്ക്? മുന്നിലും പിന്നിലും ഞാൻ നോക്കിയാണല്ലോ നടന്നത്. കണ്ടതേയില്ലല്ലോ. അമ്മ വേറൊന്നും ചോദിച്ചില്ല. പൂവിൻ്റെ കാര്യമൊക്കെ അമ്മ മറന്നു തോന്നുന്നു. അവൻ വരുന്നതെന്ന് നോക്കി ഞാൻ ഒളിച്ചിരുന്നത് വെറുതെ. കക്ഷി നേരത്തെ വന്നു. ഇനിയിപ്പോൾ എന്തായിരിക്കും പുകിൽ? ഞാൻ ആലോചിച്ചു. പക്ഷേ അന്ന് അവൻ വന്നില്ലെന്ന് മാത്രമല്ല, വൈകുന്നേരം അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അല്പം വിഷമം തോന്നി. വേണ്ടായിരുന്നു, പൂവെടുത്തത് കൊണ്ടല്ലേ ഒന്നും പറയാതെ പോയത്. സ്കൂൾ അവധിക്ക് അവൻ പോവാറുണ്ട്, പക്ഷേ പറഞ്ഞിട്ടേ പോവുള്ളൂ. രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിൽക്കുള്ളൂ. കട പൂട്ടാറുള്ള ദിവസം മാത്രമേ അവനും അമ്മയും പോവാറുള്ളൂ. വരുമ്പോൾ എനിക്കെന്തെങ്കിലും കൊണ്ടുതരുകയും ചെയ്യും. പക്ഷേ പിറ്റേന്ന് തന്നെ അവൻ തിരിച്ചു വന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് തിരുവോണമാണ്. അതിനിടയിലൊന്ന് പോയി വന്നതാണ്. സാധാരണ ഞങ്ങളെല്ലാവരും ചേർന്നാണ് പൂക്കളമിടുന്നത്. ഒപ്പം അവനും ഉണ്ടാവും. രണ്ട് വീട്ടിലും പൂക്കളമിടും. ഓണക്കോടികൾ എടുക്കുന്നു ഒരുമിച്ച്. അവനും അമ്മയും ഞങ്ങൾക്കൊപ്പം വരും കടയിൽ പോവാൻ. ഈ പ്രാവശ്യം പൂക്കളിടാൻ അവൻ വരില്ല.

തിരിച്ച അത്രയ്ക്കുണ്ടാവും ദേഷ്യം എന്നോട്. നിരാശ തോന്നി, ആരോടും പറയാനും പറ്റുന്നില്ല. മുത്തശ്ശനോട് പറഞ്ഞാലോ? വേണ്ട, എന്നെ മാത്രമേ വഴക്കു പറയൂ. അവനോട് ഒരധികം ഇഷ്ടം മുത്തച്ഛനുണ്ട്. പരാതി ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ ഇളയമ പറയും, അത് ബാലുവിൻ്റെയും മുത്തച്ഛൻ്റെയും നാളൊന്നാണ് എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ മുറ്റത്തിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കി. അത്ഭുതം, അവനുണ്ട്, കൈമാടി വിളിക്കുന്നു. അവൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നോ? അവൻ എന്നോട് ദേഷ്യമില്ലേ? ഇനി വിളിച്ചു കൊണ്ടുപോയി തല്ലാനായിരിക്കുമോ? ഒരു സംശയം മനസ്സിൽ തോന്നി. വേണ്ട, പോവേണ്ട, ഉറപ്പിച്ചു. എങ്കിലും ഞാൻ അവിടെ മുറ്റത്തെ തുമ്പിനു മേലെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് അവൻ പോയോ എന്ന് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവനിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി മെല്ലെ മെല്ലെ എൻ്റെ വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. കയ്യിൽ എന്തോ ഉണ്ട്, കല്ലെങ്ങാനും ആയിരിക്കുമോ? ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മ അടുക്കളയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, സമാധാനമായി. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒന്നും ചെയ്യില്ല. അല്പം ദൂരെ വന്നു നിന്ന അവൻ ഒടുത്ത പേരക്ക നീട്ടിക്കൊണ്ട് പിന്നെയും കൈമാടി വിളിച്ചു. രണ്ടും കൽപ്പിച്ച് അടുത്തേക്ക് ചെന്ന എന്നോട് അവൻ പറയുകയാണ്, സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. നിനക്ക് സങ്കടമായി അല്ലേ? എനിക്ക് പൂ പറിക്കാൻ പോവാൻ ഒട്ടും സമയം കിട്ടില്ല, അതാണ് ഞാനത് പറിച്ചെടുത്തത്. നീ ആരോടും പറയരുതേ. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല, പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഇത് വെച്ച് എനിക്ക് വേണേ ബ്ലാക്ക് മെയിൽ ചെയ്യാലോ. പേരക്ക രണ്ടുപേരും കൂടെ തിന്നു. പിന്നീട് ഓണപ്പൂക്കളവും എല്ലാവരും ഒന്നിച്ച് മുറ്റത്ത് തീർത്തു. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മകൾ ഉള്ള കാലത്തോളം ഓണവും പൂക്കളവും ബാല്യവും സ്കൂൾ ജീവിതവും മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. പ്രത്യേകിച്ച് ഈ സംഭവം ഒരു കാലത്തും മറന്നുപോവില്ല. കഥയിൽ ലയിച്ചങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ഉണ്ണിയെ അച്ചമ്മ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഉണ്ണി കഥ? അച്ചമ്മ നല്ല സൂത്രം തന്നെയാണ് കാണിച്ചത് അല്ലേ എന്നും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അല്പം കഴിഞ്ഞ് അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, അമ്മേ അല്ലെങ്കിൽ അച്ഛാ ഓണം അടിച്ചു പൊളിച്ചോ എന്ന്. മക്കൾ ഫോണിലൂടെ അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ കൂടെയുണ്ടാവുന്നതാണ് ഞങ്ങൾ മാതാപിതാക്കൾക്ക് എന്നും ഓണം എന്ന് തിരിച്ചു പറയാൻ പോലും പറ്റാതെ എത്ര വാർദ്ധക്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഉണ്ണി താടിക്ക് കയ്യും കൊടുത്ത് കുറച്ചു നേരം നിന്നുപോയി. ഉണ്ണി, നിങ്ങളെപ്പോലുള്ളവർ വളർന്നു വരുമ്പോൾ പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കണം. അവർ നമുക്ക് നൽകിയ ഓണമാണ് ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ നല്ല ഓർമ്മകൾ. നമുക്കത് നല്ലോണമായി അവർക്ക് തിരിച്ചു നൽകാം, അവർക്കൊപ്പം ആഘോഷിക്കാം, ഓണം നല്ലൊരു ഓർമ്മയാക്കാം. ഓർമ്മയാണ് ഓണം, ഒരുമിക്കലാണ് ഓണം.

അനിത കെ കാര എഴുതി അവതരിപ്പിച്ച കൃഷ്ണകിരീടം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാവും. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി കുറഞ്ഞ വിലയിൽ സവാള വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ EDA ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നോവേറ്റേഴ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ബെലാറസ്, ബൊളീവിയ, കസാഖിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ പങ്കാളിത്ത രാജ്യങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബെലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം റിസങ്കോവ് രാവിലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബെലാറസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബെലാറസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രേസിസും ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനത്തെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേമിൻ ഹുങ്ങിനെ കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതികവിദ്യ, ശേഷി വർദ്ധിപ്പിക്കൽ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 18,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ഭവന നഗരകാര്യ വികസന വകുപ്പ് സെക്രട്ടറി സത്യേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിൽ എല്ലാവർക്കും വീട് എന്ന ആശയം പ്രാവർത്തികമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് സത്യേന്ദ്രസിംഗ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം സപ്ലൈകോ വഴി ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിപണിയിൽ കിലോയ്ക്ക് 65 മുതൽ 75 രൂപ വരെ വില വരുന്ന സവാളയാണ് 35 രൂപയ്ക്ക് ലഭ്യമാവുകയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. UDF ഗവൺമെന്റ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും വി ഡി സതീശൻ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ കർശന നിരീക്ഷണവും നടപടിയുമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.

സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പ്രതിവർഷം 15,000 രൂപ വീതമാണ് ലഭിക്കുക. ശബരിമല സീസൺ പരിഗണിച്ച് KSRTC ഇത്തവണ 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി CP ജോൺ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ കൌൺസിൽ ജനറൽ മരിയാന എൽ നിഷുള്ളറുമായി കൂടിക്കാഴ്ച നടത്തിയതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ടൂറിസം മേഖലയിലെ നിക്ഷേപകർക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം അടിസ്ഥാന സൌകര്യ വികസനം, ഉത്തരവാദിത്ത ടൂറിസം, അനുഭവാധിഷ്ഠിത ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ED കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ED ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഉയർത്തിയ ഒരു ആരോപണവും നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. 3 ദിവസത്തെ യോഗം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ AKG ഓഡിറ്റോറിയത്തിലാണ് യോഗം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൌദി അറേബ്യ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നും മുൻകരുതൽ നടപടിയായാണ് അടച്ചുപൂട്ടലെന്നും സൌദി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ ഇറാഖ് ഗവൺമെന്റ് അപലപിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഫൈനലിലെത്തിയത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടുകയാണ്. പുരുഷ വിഭാഗം ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. US ഓപ്പൺ പുരുഷ ടെന്നീസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും അമേരിക്കയുടെ ബെൽ ഷെൽട്ടനും നാളെ ഏറ്റുമുട്ടും. ആദ്യ സെമിയിൽ ഫൈനലിൽ റഷ്യൻ താരം കരിയൻ ഖച്ചനോവിനെയാണ് സ്വരേവ് തോൽപ്പിച്ചത്. 2 സെമിയിൽ 8 സീഡായ ബെൻ ഷെൽട്ടൻ 11 സീഡായ ഫ്രാൻസിസ് റിയോഫോയെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സെബലേങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. ത്വൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. 4th അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത് നടത്തും. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് യങ് ഇന്ത്യൻ ശ്രീവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ തൂഫാൻ റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷാ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2 ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനംവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസ സിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിനെ കൃഷിവകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. കൊയിലാണ്ടിയിലെ നന്ദിയിൽ സ്ഥിതി ചെയ്യുന്ന കെൽട്രോണിന്റെ വികസനത്തിന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായും മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയുമായും കെ പ്രവീൺകുമാർ MLA ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും

ഷാഫി പറമ്പിൽ എംപിയും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങി. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16 തുറക്കാൻ തീരുമാനമായി. വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചു. പ്ലസ് വൺ ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസം നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. സപ്ലൈകോ സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ EDA ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയ രാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതികവിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ഗ്ലോബൽ ട്രേഡ് തഭീ ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യോർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെയർ സേഫ് ഹോ. ഇസ്ലിയെ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെയർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക ഹൈ.
0: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക

0: എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാൻമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺടൻസിനെ സഖ്യം നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ് ലൈന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ 1 വയസ്സ് പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉച്ചയുടെ സുഖനിമിഷങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് കുറെ പാട്ടുകൾ കേൾക്കണ്ടേ? ഇതാ ആദ്യ ഗാനം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. നജീം അർഷാദ്, സൗമ്യ, ടി ആർ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിബാലാണ് സംഗീതം നൽകിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിഹാസ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയിരിക്കുന്നത് നജീം അർഷാദ്, ദീപക് ദേവ്, ഗായത്രി സുരേഷ്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവ് ആണ് ഈണം നൽകിയത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
5: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111-933-600. CM വിസ്താര.
6: CM വിസ്താര നെല്ലൂന്നി. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
7: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM.
8: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് റിമി ടോമി, നജീം അർഷാദ്. BK ഹരിനാരായണന്റെ വരികൾക്ക് രതീഷ് വേഗാണ് ഈണം നൽകിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജെ ശ്രീകുമാർ, നയന എന്നിവർ പാടിയത് ചിത്രം ആമയും മുയലും. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് എം ജെ ശ്രീകുമാറാണ് ഈണം നൽകിയത്.

ഒരു മുറി വന്തു പാത്തായ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത്. അഭിലാഷ് ശ്രീധരന്റെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണം നൽകിയത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
5: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
6: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
7: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
8: ആഹാ, അങ്ങനെ പറഞ്ഞ
7: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
8: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
8: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
8: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
9: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
7: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിവാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം അവതാരം. ദീപക് ദേവിന്റെ വരികൾക്ക് BK ഹരിനാരായണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2002.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അന്നയും റസൂലും എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ഷഹബാസ് അമൻ.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
2: നീ കളിക്കലേ.
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷ

0: തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്ന് ഓളെ പ്രശ്നം?
0: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
0: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക

0: പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.
5: അടികപ്പ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വിധു പ്രതാപ്, ഷാൻ റഹ്മാൻ, രമ്യ നമ്പീശൻ. മനോമഞ്ചത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് ഈണം നൽകിയത്.

പ്രിയരാഗത്തിലെ അടുത്ത ഗാനം കെ എസ് ഹരിശങ്കർ, ഗൗരി ലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് ഈണം നൽകിയത്.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാവർക്കും നമസ്കാരം.
2: നമസ്കാരം.
1: ജെ ശശികുമാറിന്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും രചിച്ച് ശശികുമാർ തന്നെ സംവിധാനം ചെയ്ത 1967 ചിത്രമാണ് കാവാലം ചുണ്ടൻ. ഭഗവതി പിക്ചേഴ്സിന്റെ ബാനറിലാണ് നിർമ്മാണം. പല കാരണങ്ങളാലും ഒരു മികച്ച ചിത്രമെന്ന ഖ്യാതി കാവാലം ചുണ്ടൻ ഉണ്ടെങ്കിലും നിർഭാഗ്യം

ഭാഗ്യമെന്ന് പറയട്ടെ, അതിൻ്റെ പ്രിന്റുകളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല. സത്യൻ, എസ് പി പിള്ള, അടൂർഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ആറന്മുള പൊന്നമ്മ, പി ജെ ആന്റണി, ശാരദ, അടൂർ പങ്കജം, അടൂർ ഭവാനി, പങ്കജവല്ലി എന്നിങ്ങനെ പ്രശസ്തമായൊരു താരനിരയുള്ള സിനിമ. കുട്ടനാട്ടിലെ തേവാരത്ത് തറവാടിൻ്റെ അഭിമാനമാണ് കാവാലം ചുണ്ടൻ എന്ന വഞ്ചി. പുന്നമടക്കായലിൽ നടത്തപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് കാവാലം ചുണ്ടനാണ്. തറവാട് കാരണവത്തിയായ സരസ്വതി കുഞ്ഞമ്മ എന്ന ആറന്മുള പൊന്നമ്മയുടെ രണ്ട് മക്കളാണ് ചന്ദ്രൻ എന്ന സത്യനും കമല എന്ന നടി രാധയും. കാരണവത്തിയുടെ സഹോദരനായ ശ്രീധരൻ ഉണ്ണി എന്ന കൊട്ടാരക്കരയുടെയും ഭാര്യയായി വേഷമിടുന്ന പങ്കജവല്ലിയുടെയും മകളാണ് ശാരദ എന്ന ശാരദ. കാവാലം ചുണ്ടൻ നിർമ്മിച്ചത്, ഉദ്ദേശിക്കുന്നത് കാവാലം ചുണ്ടൻ ചിത്രത്തിലെ വഞ്ചിയാണ്. അത് നിർമ്മിച്ചത് കുഞ്ഞൻ പണിക്കർ എന്ന എസ് പി പിള്ള. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് കാവാലം ചുണ്ടൻ എത്തുമ്പോഴുള്ള കാണികളുടെ ഹർഷാരവും കുഞ്ഞൻ പണിക്കർ പുഴയോരത്തെ തെങ്ങിൽ നിന്ന് അഭിമാനവും സന്തോഷവും മൂത്ത് വെള്ളത്തിലേക്ക് വീഴുന്ന നർമ്മവുമൊക്കെയാണ് സിനിമയുടെ തുടക്കത്തിൽ നാം കാണുന്നത്. ഈ സന്ദർഭത്തിൽ വിജയാഹ്ലാദ സൂചകമായി നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് പാടുന്ന ഒരു സംഘഗാനം, കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇന്നും കൊട്ടിപ്പാടുന്ന വരികളും വഞ്ചിപ്പാട്ടിൻ്റെ ഈണവുമാണ്. യേശുദാസും സംഘവും ആലപിക്കുന്ന, ത്രിസപ്പിക്കുന്ന ഈ പാട്ട് വയലാർ ദേവരാജൻ ടീമിൻ്റെ ഒരു അനശ്വര സംഭാവനയാണ്.

ചുട്ടു വിളക്ക്, കരുമാടിക്കുട്ട നിന്നു പനി നിൽക്കാവടിയാട്ടം, കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ തൂക്കം.

ശ്രീധരനുണ്ണിയുടെ മകൾ ശാരദയെ കാരണവത്തിയുടെ മകൻ ചന്ദ്രൻ വിവാഹം കഴിക്കുന്നതിൽ കരക്കാർക്കും കുടുംബത്തിനും സന്തോഷമേ ഉള്ളൂ. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നുമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കായലിലൂടെ തോണി തുഴഞ്ഞു നീങ്ങുന്ന ചന്ദ്രനു വേണ്ടി യേശുദാസ് ആലപിക്കുന്ന ഒരു പ്രണയഗാനം അതിൻ്റെ ലാളിത്യം കൊണ്ടും വശ്യത കൊണ്ടും മലയാളി മനസ്സുകളെ കീഴടക്കിയതാണ്.

സരസ്വതി കുഞ്ഞമ്മയുടെ മകൾ കമല പരദേശത്ത് നിന്ന് മടങ്ങി വരുന്നു. തറവാട്ടിൽ വിശ്രമിക്കുന്ന കമലത്തിന് ഗർഭകാല ശുശ്രൂഷ നൽകാനുള്ള ബദ്ധപ്പാടിലാണ് എല്ലാവരും. എന്നാൽ തറവാട്ടിലേക്ക് പുതിയൊരു അവകാശി കൂടി വരുന്നു എന്നറിയുന്ന ശ്രീധരനുണ്ണിയും ഭാര്യയും ചേർന്ന് കമലത്തിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. ആ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ശ്രീധരനുണ്ണിയുടെയും കുടിലതന്ത്രങ്ങൾ ബോധ്യപ്പെട്ട ചന്ദ്രൻ ശാരദയെ വിവാഹം ചെയ്യാനുള്ള തീരുമാനം മാറ്റുന്നു. കാവാലം ചുണ്ടൻ്റെ ഉടമസ്ഥാവകാശ സംബന്ധമായ കേസ് കഴിയും വരെ കോടതി വഞ്ചിയെ ചങ്ങലയിൽ ബന്ധിച്ചു വെക്കുന്നു. സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു വഞ്ചി നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ശ്രീധരനുണ്ണി മുന്നോട്ടു പോകുന്നു. കുടുംബത്തെ വഞ്ചിക്കാൻ തയ്യാറല്ല എന്ന് കുഞ്ഞൻ പണിക്കർ പറഞ്ഞപ്പോൾ തോണി നിർമ്മിക്കാൻ താൻ തയ്യാറാണെന്ന് അയാളുടെ മരുമകനായ കുട്ടപ്പ പണിക്കർ എന്ന അടൂർഭാസി സമ്മതിക്കുന്നു. എന്നാൽ ദേശത്തിൻ്റെ ഐക്യം നിലനിർത്താനും സമൂഹം ചേരിതിരിയാതിരിക്കാനുമായി കുഞ്ഞൻ പണിക്കർ തൻ്റെ മരുമകനെ കൊല ചെയ്യുന്നു. പോലീസിന് കീഴടങ്ങുന്നു. എസ് പി പിള്ളയുടെ ഭാവോജ്വലമായ ഒരു റോൾ തന്നെയാണ് കുഞ്ഞൻ പണിക്കർ. അപ്പോഴേക്കും കോടതിയിൽ നിന്നും കാവാലം ചുണ്ടൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ച് തേവാരത്ത് കുടുംബത്തിലെ ചന്ദ്രന് അനുകൂലമായ വിധി വരുന്നു. അതോടെ എല്ലാം കലങ്ങിത്തെളിയുന്നു. നേരത്തെ ചന്ദ്രൻ ശാരദയുമായി അകന്നു കഴിഞ്ഞിരുന്ന അവസരത്തിൽ ദുഃഖിതനായ ആ നായകൻ്റെ മനോവ്യഥ വ്യക്തമാക്കുന്ന ഒരു യേശുദാസ് ഗാനമുണ്ട്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ആർദ്രഗീതങ്ങൾ, 9:00 ചാരുകസേര, ഇതിൽ പാലാട്ടുകോമനെ കുറിച്ച് കേൾക്കാം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ

മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ബാബുരാജ് ഏലംകുളം എഴുതിയ കവിത കണ്ണൻ, ആലപിക്കുന്നത് നവനീത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണ കഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചിരിയും ചിന്തയും, 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു ശ്രീനിധി. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 കൃഷ്ണ കഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂൾ, 9:00 നാടകനേരം. നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 2-ാം അധ്യായം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ബ്രിക്സ് ശിഖര സമ്മേളനസ്യ പ്രഥമ ദിവസേ സർവസമ്മത്യ നവദെഹലി ഘോഷണാപത്രം അംഗീകൃതം. ഘോഷണാപത്രസ്യ അംഗീകാര സദസ്യ രാഷ്ട്രാണാം സമന്വിതാനാം സങ്കൽപാനാം കൃതേ സ്പഷ്ട മാർഗദർശകഃ ഇതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന മലേഷ്യ വിയറ്റ്നാം ഇഥിയോപ്യ പ്രധാനമന്ത്രിഭിഃ തഥാ അബുദാബി യുവരാജേന സഹ ദ്വിപക്ഷീയ വാർത്താ സഞ്ചാലിതാഃ. അദ്യ സായം ചീന രാഷ്ട്രപതിന ഷീ ജിൻഫിംഗ് വര്യേണ സഹ സംഭാഷണം വിധീയത്തെ. ഷഡ്വർഷീയ സ്ഥഗനം സമാപയത ചീനദേശേന അസ്യ മാസസ്യ ഏകവിംശതി ദിനാങ്കാത് ഗ്വാങ്ഷോ നവദെഹലി മധ്യെ നിയമിത യാത്രിവിമാനസേവാഃ പുനഃ പ്രാരപ്സ്യന്തെ. അപി ച മഹിളാ ഹോക്കി ക്രീഡായാം ചീനസ്യ മുഖിനഗരെ ആയോജിതായാം കനിഷ്ഠ ഏഷ്യ ചഷക സ്പർദ്ധായാം ദക്ഷിണ കൊറിയ ദേശം 5-1 ഇതി അങ്കൈഹി പരാഭൂയ ഭാരതം അന്തിമ ചരണം പ്രാവിശത്. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ നവദെഹല്യാം അഷ്ടാദശ ബ്രിക്സ് ശിഖര സമ്മേളനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇഥിയോപ്യ മലേഷ്യ വിയറ്റ്നാം ഇത്യേതേഷാം ദേശാനാം പ്രധാനമന്ത്രിഭിഃ അഥ അബുധാബിനഃ യുവരാജേന സഹ ദ്വിപക്ഷീയ ഗോഷ്ഠീനാം ശൃംഖലാം പ്രാരബ്ധവാൻ. കൂട്ടനീതിക വാർത്താനാം അസ്യാം ആവൃത്തൌ പ്രധാനമന്ത്രിണാ സർവപ്രഥമം ഇഥിയോപ്യ ദേശസ്യ പ്രധാനമന്ത്രിണാ ഡോക്ടർ അബി അഹമ്മദ് അലി സന്നിധേന സഹ ഉച്ചസ്തരീയ സംഭാഷണം വിഹിതം. വിദേശമന്ത്രാലയേന വിജ്ഞപ്തൌ സംസൂചിതം യത് ഉഭൌ നേതാരൌ ദ്വയോഃ ദേശയോഃ വിശേഷ രണനൈതിക സന്ധിം നൂതനാം ഔന്നതിം നേതും സങ്കല്പം ഗൃഹീതവന്തൌ. ഗോഷ്ഠ്യാം മുഖ്യതയാ ആർത്ഥിക സഹയോഗസ്യ രക്ഷാ സുരക്ഷാ സംബന്ധാനാം തഥാ ക്ഷമതാ സംവർധനസ്യ ക്ഷേത്രേഷു പ്രഗതേഃ സമീക്ഷണം കൃതം. ഏഷാ മഹതി സമ്പൂർത്തിഃ ഗതവർഷസ്യ ഡിസംബര മാസേ അസിസ് അബാബാ നഗരേ പ്രധാനമന്ത്രിണഃ മോദിനഃ ഐതിഹാസിക പ്രവാസസ്യ പരിണാമസ്വരൂപേണ സഞ്ജാതാ. ഭാരതസ്യ അധ്യക്ഷതായാം നവദെഹല്യാം സമായോക്ഷ്യമാണസ്യ അഷ്ടാദശ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ അവസര അന്തരാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ ദേശസ്യ പ്രധാനമന്ത്രിണ അൻവർ ഇബ്രാഹിം ഇത്യമുന സഹ ഉച്ചസ്തരീയ ദ്വിപക്ഷീയ വാർത്താം

0: प्रस्तावम् उपस्थापितवान्। श्रीमोदिना संसूचितं यत् प्रतिवर्षम् अध्यक्षतायाः परिवर्तने सत्यपि संघस्य संस्थागत गतिशीलता तथा पूर्वं तिष्ठेत् तदर्थं ट्राइका प्रणाल्याः माध्यमेन सर्वेषां संकल्पानां निष्पत्तीनाञ्च निरन्तरं पुनरीक्षणं विधास्यते। प्रधानमन्त्रिणा श्रीमोदिना बलपूर्वकं प्रोक्तं यत् ब्रिक्स देशैः आगामि 20 वर्षाणां कृते एका नूतना सुदृढा महत्वाकांक्षी च कार्यसूची रचयितव्या, यस्याः आरम्भः संघस्य स्वकीयात् कार्यप्रणाली परिवर्तनात् एव भवितुमर्हति।
1: अब समय है कि हम ब्रिक्स में हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले। अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा। इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी। ब्रिक्स की अध्यक्षता हर वर्ष बदलती है, किंतु इसकी वजह से हमारा इंस्टीट्यूशनल मोमेंटम नहीं रुकना चाहिए।
0: प्रधानमन्त्री कठिन समये साहाय्यं सुकरं कर्तुं सम्बद्ध देशानां समुद्रीय प्राधिकारिणः कूटनीतिक लक्ष्यं च योजयितुं सिफेयर्स आपत्कालीन समर्थन जालस्य स्थापनायाः प्रस्तावम् अपि अकरोत्। श्रीमोदी अवदत् यत् वैश्विक व्यापारे नाविकानां महतीं योगदानं भवति, तथापि कष्टकाले ते प्रायः स्वसमर्थनस्य अभावम् अनुभवन्ति। चाइना सदर्न एयरलाइंस इत्यनेन अद्य उक्तं यत् ते अस्मिन् मासे 21 दिनांकात् ग्वांगझौ नवदेहली नगरयोः मध्ये नियमित यात्री विमानयानानि पुनः आरभ्य 6 वर्षाणां स्थगनं समाप्यते। 20-अधिक-2000 वर्षे कोविड 19 महामार्याः आरम्भात् अनन्तरं भारत चीन देशयोः मध्ये विमानसेवाः स्थगिताः आसन्। महिला हॉकी क्रीडायां चीनस्य मोकी नगरे आयोजितायां कनिष्ठ एशिया चषक स्पर्धायां दक्षिण कोरिया देशं 5-1 इति अंकैः पराभूय भारतम् अंतिम चरणं प्राविशत् इति वार्ताः।
2: आकाशवाणी अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന

0: ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ. റിജിലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി. ഇൻ പ്രാഥമികതകളുടെ സാഥ് ഹംനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ.
0: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാമ്യൂസിയമായ കലാങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്

0: സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൗകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
1: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽത്തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ, ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 27-ാം ദിവസം സുഭദ്രാഹരണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു എ ആർ ഭവദാസ്, നിർവേലി.

0: ഒരു ദിവസം ഹസ്തിനാപുരത്തു നിന്നും ഒരു ദൂതനെത്തി. ധർമ്മപുത്രർ കേശവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. കേശവൻ ഹസ്തിനപുരത്തെത്തി. യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുവാനുള്ള ആലോചനകൾ കേശവനുമായി പങ്കുവച്ചു. അശ്വമേധയാഗത്തിൻ്റെ ഒരുക്കങ്ങൾ ഹസ്തിനപുരിയിൽ ആരംഭിച്ചു. വ്യാസന്റെ നേതൃത്വത്തിൽ കേശവന്റെ മേൽനോട്ടത്തിൽ അശ്വമേധം ആരംഭിച്ചു. നാലു ദിക്കിലേക്കും കുതിരയെ നയിച്ചു പോയിരുന്ന ഭീമനും അർജുനനും നകുലസഹദേവന്മാരും മടങ്ങിയെത്തി. ആരും കുതിരയെ തടയുകയുണ്ടായില്ല. സമ്പാദിച്ച ഭൂമി മുഴുവൻ യാഗാവസാനത്തിൽ വ്യാസന് ദാനം ചെയ്തു. ഭൂമി ദാനമായി സ്വീകരിച്ച വ്യാസൻ കേശവനെയും യുധിഷ്ഠിരനെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഈ ഭൂമി ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു, സ്വന്തമാക്കാനല്ല, പ്രജകളെ ഭരിക്കുവാൻ. രാജ്യഭരണം സഞ്ജയനോടും വിദുരനോടും ആലോചിച്ച് ധൃതിരാഷ്ട്രരുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ധർമ്മജൻ നടത്തി. കനത്ത യുദ്ധത്തിൻ്റെ മുറിവുകൾ മെല്ലെ ഉണങ്ങുവാൻ തുടങ്ങി. എങ്കിലും മാധവനോട് നടത്തിയ ഗാന്ധാരി ശാപം പലരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. അശ്വമേധയാഗം കഴിഞ്ഞ് കേശവൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. രുക്മിണിയുടെ വിവാഹാനന്തരം പ്രതിജ്ഞ പാലിക്കുവാൻ ഭോജകടത്തിൽ തന്നെയാണ് രുക്മി താമസിച്ചിരുന്നത്. കേശവൻ വരുത്തിയ അസ്വസ്ഥത രുക്മിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. എന്നാൽ കേശവന്റെ പ്രശസ്തി നാൾക്കുനാൾ വളർന്നതോടെ രുക്മിക്ക് ഒരു കാര്യം ബോധ്യമായി, മാധവനെ എതിർത്തു നിൽക്കുവാൻ ആവുകയില്ല, അദ്ദേഹവുമായി ബന്ധുത്വം ഉറപ്പിക്കുന്നതാണ് ബുദ്ധി. ഇങ്ങനെ ചിന്തിച്ച് രുക്മി ഒരു ദിവസം ദ്വാരകയിലെത്തി. ജ്യേഷ്ഠൻ വന്ന വിവരം രുക്മിണിയാണ് ആദ്യം അറിഞ്ഞത്. അവൾ കേശവനോട് വിവരം പറഞ്ഞു. എല്ലാവിധ ആർഭാടങ്ങളോടെയും സ്യാലനെ മാധവൻ ആദരിച്ചു. രുക്മി പറഞ്ഞു, മാധവ, ഞാൻ ഏറെക്കാലം ആഭിജാത്യത്തിൻ്റെ അന്ധകാരത്തിലായിരുന്നു. ജരാസന്ധനുമായുള്ള ബന്ധമാണ് എന്നിൽ തടസ്സമുണ്ടാക്കിയത്. അതുമൂലം സഹോദരിയെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചില്ല. ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യമായി. വിരോധങ്ങൾ മറന്ന് ഒന്നിച്ചു പുലരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പൗത്രി രോജനയ്ക്ക് വിവാഹപ്രായമായി. അവളെ അനിരുദ്ധന് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇനി അറിയുവാനുള്ളത് അവൻ്റെ മനസ്സാണ്. അനിരുദ്ധൻ വിവാഹത്തിന് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കൂടെ രാമകൃഷ്ണന്മാരും ബന്ധുജനങ്ങളും ഭോജകടത്തിൽ തന്നെ താമസിച്ചു. രുക്മി അത്യന്തം സന്തുഷ്ടനായിത്തീരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൽ സ്നേഹിതനായ കലിംഗനുമൊത്ത് രുക്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കലിംഗന്റെ അഭിപ്രായ പ്രകാരം ബലരാമനെ രുക്മി ചൂതിന് വിളിച്ചു. ചൂതുകളിയുടെ ഒടുവിൽ ബലരാമൻ വിജയിച്ചു. പക്ഷേ ആ വിജയത്തെ രുക്മി അംഗീകരിച്ചില്ല. അദ്ദേഹം തർക്കിച്ചുകൊണ്ടേയിരുന്നു. കലിംഗനും തൻ്റെ സുഹൃത്തുക്കളും രുക്മിയാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ബലഭദ്രൻ കോപം കൊണ്ട് ചുവന്നു. കലഹം മൂത്തപ്പോൾ ബലരാമന്റെ കരത്തിൽ പരിഘമുയർന്നു. ഇടിവിട്ടുന്ന സ്വരത്തിൽ അലറിക്കൊണ്ട് ബലരാമൻ പരിഘം കൊണ്ട് രുക്മിയെ ആഞ്ഞടിച്ചു. ശിരസ്സു ചിതറി അവൻ ഭൂമിയിൽ വീണു, പിടഞ്ഞു മരിച്ചു. രുക്മി മരിച്ച വിവരം കേശവനും രുക്മിണിയും അറിഞ്ഞു. രുക്മിയുടെ ചരമക്രിയകൾ വേദവിധി പ്രകാരം അനുഷ്ഠിച്ചു. രുക്മിയുടെ പൗത്രിയെ അനിരുദ്ധൻ വേളികഴിച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതി വസിക്കുകയായിരുന്നു രുക്മിണി. കലിംഗന്റെ പ്രേരണയിൽ എല്ലാം തകർന്നു. കേശവൻ രുക്മിണി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മാധവന്റെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം സത്യഭാമക്കായിരുന്നു. അതുകൊണ്ട് കേശവന് തന്നോട് അധികം സ്നേഹമുണ്ടെന്ന് സത്യഭാമ ഉറച്ചു വിശ്വസിച്ചു. സൂര്യനെ തപസ് ചെയ്തു വരനേടിയ സത്രാജ്യത്തിന്റെ പുത്രിയാണ് താൻ. മറ്റാരേക്കാളും ശ്രേഷ്ഠയായ കുലവും മഹിമയും തനിക്കുണ്ട്. മാധവന് തന്നോടായിരിക്കണം പ്രേമത്തികവെന്നും ഭാമ ധരിച്ചു. നരകാസുരനുമായുണ്ടായ യുദ്ധത്തിൽ കേശവനെ രക്ഷിച്ചത് താനാണെന്ന് ഭാമ പലരോടും പറഞ്ഞു. ദേവപുഷ്പമായ പാരിജാതം തൻ്റെ സവിധത്തിലാണെന്ന അറിവും സത്യഭാമയിൽ അഹങ്കാരമുണ്ടാക്കി. സത്യഭാമയുടെ അഹങ്കാരത്തെക്കുറിച്ച് കേശവൻ അറിഞ്ഞു. പക്ഷേ ഒന്നും അറിയുന്നതായി കേശവൻ ഭാവിച്ചില്ല. മാധവന്റെ പ്രിയവാഹനമായ ഗരുഡനും ചില അഹങ്കാര ചിന്തകൾ പൊട്ടിമുളക്കാതിരുന്നില്ല. ഐശ്വര്യം വരുമ്പോൾ അഹങ്കാരമുണരുക സാധാരണമാണ്. ഗരുഡന്റെ ചിന്ത ഇതായിരുന്നു, ലോകരക്ഷകനായ വിഷ്ണുവിൻ്റെ വാഹനമാണ് താൻ, പറവകളുടെ രാജനും താൻ തന്നെയാണ്. ഇത്രയും മഹത്വം ലോകത്തിൽ മറ്റാർക്കുമില്ല. അഹങ്കാരം ആർക്കും നന്നല്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പൂർണ്ണമാകണമെങ്കിൽ അഹം നശിക്കണം. അക്കാലത്ത് ദേവലോകത്തൊരു നൃത്തോത്സവം നടന്നു. ബൃഹസ്പതിയും ഗരുഡനും ദേവസദസ്സിൽ വിശിഷ്ടാതിഥികളായെത്തി. അവിടത്തേക്ക് നാരദ മഹർഷിയും എഴുന്നള്ളി. നാരദരെ കണ്ട് ഗരുഡൻ മാത്രം എഴുന്നേറ്റില്ല. ഗരുഡൻ പറഞ്ഞു, ഏഷണിക്കാരനായ ആ മുനിയെ ആരാണ് ബഹുമാനിക്കുക? ഗരുഡന്റെ നിന്ദാഭാഷണം നാരദനെ അസ്വസ്ഥനാക്കി. നാരദൻ ഗരുഡനോട് ഒന്നും സംസാരിച്ചില്ല. ഒരു നാൾ ദ്വാരകയിലെത്തി. ഗരുഡന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കേശവനോട് പറഞ്ഞു. സത്യഭാമയുടെ അഹങ്കാരത്തെക്കുറിച്ചും നാരദമുനി അറിഞ്ഞു. പിന്നീട് നാരദർ കദളീവനത്തിൽ ചെന്ന് ഹനുമാനെ കണ്ടു. ഹനുമാൻ ദ്വാരകയിൽ വന്നു, ഗരുഡനുമായി ഏറ്റുമുട്ടി. ഹനുമാന്റെ പ്രഹരമേറ്റ് ഗരുഡൻ ചിറകുടിഞ്ഞു വീണു. അഹങ്കാരമെല്ലാം കളഞ്ഞ് ഗരുഡൻ കേശവനെ മനസ്സിൽ ധ്യാനിച്ചു. ഉദ്യാനം തള്ളിത്തകർത്ത് ഒടുവിൽ ഗരുഡനെയും വീഴ്ത്തിയ വാനരൻ സാക്ഷാൽ ഹനുമാനാണെന്ന് ദ്വാരകാവാസികൾ അറിഞ്ഞു. ഉദ്യാനത്തിൽ നാശനഷ്ടമുണ്ടാക്കിയ ഹനുമാനെതിരെ ബലരാമൻ തിരിഞ്ഞു. അവർ തമ്മിൽ രൂക്ഷമായ യുദ്ധമുണ്ടായി. ഹനുമാന് മുന്നിൽ ബലരാമനും തളർന്നു വീണു. രുക്മിണിയും ജാനകി വേഷം ധരിച്ചു. കേശവൻ രാമരൂപം ധരിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ വേഷത്തിൽ കേശവനും സീതയുടെ വേഷത്തിൽ രുക്മിണിയും വരുന്നത് ഹനുമാൻ കണ്ടു. ആനന്ദബാഷ്പധാരയിൽ രാമപാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സീതാസമേതനായി അങ്ങയെ കാണുവാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുക. വീണുകിടക്കുന്ന ബലഭദ്രനെയും ഗരുഡനെയും കേശവൻ ആശ്വസിപ്പിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: ജോലി ടെൻഷൻ ഉറക്കൂല. എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

0: സാങ്കേതിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന രണ്ട് പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ ബഹുരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്നും ന്യൂഡൽഹി പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കായിക സാങ്കേതിക വിദ്യ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദം വഹിക്കുന്നതെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ആർക്കും എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനം

0: തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
1: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
0: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
1: സീ ഫെയറേഴ്സ് കാ വൈശ്വിക് വ്യാപാർ മേ ബഹുത് ബഡ യോഗ്ദാൻ ഹൈ കിന്തു അക്സർ മുഷ്കിൽ സമയ മേ ഉനെ സഹാരേ കി കമി മഹ്സൂസ് ഹോതീ ഹൈ. മേരാ പ്രസ്താവ് ഹൈ कि क्या हम सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
2: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡിപി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും യുഎഇ വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരിമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. അടുത്തമാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയും നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. 6 വർഷത്തെ ഇടവേളയ്ക്കുശേഷം ഗ്വാങ്

ഗുവാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-നാണ് സർവീസ് പുനരാരംഭിക്കുക. 2020-ൽ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു. രാജ്യത്ത് 23 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. പുതുതായി യോഗ്യത നേടിയ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾക്ക് കേന്ദ്രമന്ത്രി അംഗത്വ സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ 10 ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെയും 12 പൊതുജനാരോഗ്യ ലബോറട്ടറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കയനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിനെ കുറിച്ചറിയാം. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യൂക്ലിഡിലാണ് സുനിത വില്യംസിന്റെ ജനനം. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡ്യയുടെ സഹോദരപുത്രി കൂടിയാണ് സുനിത വില്യംസ്. മൈക്കൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. സ്ലോവേനിയൻ വംശജ എന്ന നിലയിലും ഇവർക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് ഒന്നാം സ്ഥാനമാണുള്ളത്. മസാച്യൂസെറ്റ്സിലെ നീദം ഹൈസ്കൂളിൽ നിന്ന് 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചലർ ഓഫ് സയൻസ് ബിരുദം നേടിയെടുത്തു. 1965 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1987 സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി. 1989 നേവൽ അവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 3 റിപ്പോർട്ട് ചെയ്തു. പരിശീലനത്തിനു ശേഷം ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 8 ചേരുകയും ഓപ്പറേഷൻ ഡിസേർട്ട് ഷീൽഡ്, ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫേർട്ട് എന്നിവയിൽ പങ്കാളിയാവുകയും ചെയ്തു. 1992 H-46 ഓഫീസർ ഇൻചാർജ് പദവി സ്വീകരിക്കുകയും ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിത

ആശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. 1993 ജനുവരിയിൽ US ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. 1993 ഡിസംബറിൽ കോഴ്സ് പൂർത്തിയാക്കി. റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസർ ആവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ SH-16BF, UH-1, AH-1W, SH-2, VH-3, H-46, CH-53, H-57 എന്നിവയുടെ സ്ക്വാഡ്രൺ സേഫ്റ്റി ഓഫീസർ ചുമതലയും വഹിച്ചു. 1995 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥി ആയിട്ടായിരുന്നില്ല, റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ, സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിലെ UH-60, OH-6, OH-58 എന്നീ ഹെലികോപ്റ്ററുകൾ പറത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സെയ്പാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർബോസും ആയി. ഈ കാലത്താണ് അവരെ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 NEEMO-2 ദൗത്യത്തിൽ അംഗമായി. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു NEEMO-2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2006 December 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. STS-116 എന്ന് പേരു നൽകിയിരുന്ന ഈ സംഘം 14th പര്യവേഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ 15th പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 January 31 അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു. പിന്നീട് February 7-9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി നടത്തി. 9 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. 4th ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ ഇവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി. 2007 December 18 പെഗ്ഗി വിറ്റ്സൺ 32 മണിക്കൂറും 32 മിനിറ്റും പൂർത്തിയാക്കുന്നതുവരെ ഇതു നിലനിന്നു. 2007 April 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2008 ബോസ്റ്റണിൽ വെച്ചു നടന്ന മാരത്തണിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. STS-117 ദൗത്യത്തിലും പങ്കാളിയായ സുനിത വില്യം ഈ ദൗത്യ സംഘത്തോടൊപ്പം 2007 June 22 ഭൂമിയിൽ മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് ഇവർ പുതിയ ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. 215 ദിവസം ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയ മിഷേൽ ലോപ്പസ് അലേഗ്രിയ മാത്രമേ ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ മുന്നിലുള്ളൂ. വനിതകളിൽ ഇവർ തന്നെയാണ് ഒന്നാമത്. 32nd പര്യവേഷക സംഘത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് 2012 July 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05M എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചു. 33rd പര്യവേഷക സംഘത്തിന്റെ കമാൻഡർ പദവിയും അവർക്കായിരുന്നു. സുനിത വില്യംസ് 4 ബഹിരാകാശത്ത് നടക്കുകയുണ്ടായിട്ടുണ്ട്. 4 കൂടി അവർ നടന്ന സമയം 29 മണിക്കൂറും 17 മിനിറ്റുമാണ്. 2012 August 30 ജാപ്പാനീസ് ആസ്ട്രോനോട്ട് ആയ ഹോഷിഡയോടൊത്ത് അവർ 5th ബഹിരാകാശത്ത് ഇറങ്ങി നടന്നു. കേടുവന്ന മെയിൻ ബസ് സ്വിച്ചിംഗ് യൂണിറ്റ് 1 മാറ്റിവെക്കുക, പ്രഷറൈസ് മാറ്റിംഗ് അഡാപ്റ്റർ 2 സ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇപ്രാവശ്യം അവർ പേടകത്തിന് പുറത്തിറങ്ങുന്നത്. 2007
സുനിത വില്യംസ് ഇന്ത്യയിലെത്തി. സബർമതി ആശ്രമവും ഗുജറാത്തിൽ അവരുടെ പിതാവിൻ്റെ ജന്മഗ്രാമമായ ജുലാസൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി. 2007 ഒക്ടോബർ 4 അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിന്റെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
3: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
4: phone 9496420880 8111 933 600. cm vistara,
3: cm vistara nilluni.
5: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നീ കളിക്കലേ. പോന്നില്ല.
2: ആനാടൊരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469 74141.
5: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
5: ആഴ്ചവൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ചവൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ആരവല്ലി മലനിരകളുടെ നിർവചനം തയ്യാറാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ഉന്നതാധികാര സമിതിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 30 നവംബർ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടു. പകലും രാത്രിയും ജോലി ചെയ്തിട്ടാണെങ്കിലും അതിനകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിർമ്മാണത്തിലുള്ള 6 വരി ദേശീയപാതക്കരികിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിക്കേണ്ടത് സംസ്ഥാനമാണ്. സർക്കാർ നേരിട്ടോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങണം. ഇതിനായി ചട്ടം രൂപവൽക്കരിക്കണം. സംസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ഡൽഹിക്ക് പുറത്തേക്ക്. ഇക്കുറി അവാർഡ് വിതരണം ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കും. സെപ്റ്റംബർ 22 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിനടുത്ത് സത്യനികേതനിൽ സ്വകാര്യ PG ഹോസ്റ്റൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം 7. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 13 പേരെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചതായി NDRF IG അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നത്. പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിന് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതിനാൽ 7 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇതിൽ 2 അന്താരാഷ്ട്ര സർവീസുകളാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് റൺവേ ഏരിയയുടെ മുഗൾ ഭാഗത്ത് ഡ്രോണുകളുടെ സഞ്ചാരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആൽഗ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി MDയെയും ഡയറക്ടർമാരെയും കോടതി ശിക്ഷിച്ചു. 2 വകുപ്പുകളിൽ 5 വർഷം വീതം തടവിനും 1.35 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B.കരുണാകരൻ ശിക്ഷിച്ചത്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ കൂടുതൽ വിശദീകരണവുമായി ISRO. ബഹിരാകാശത്ത് കൂടുതൽ വികസനം കൈവരിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണെന്നും ലക്ഷ്യം വെക്കുന്നത് ഭാവിയിലെ വലിയ ദൗത്യങ്ങളാണെന്നും ISRO വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ, 2035 ഭാരതീയ അന്തരീക്ഷ നിലയം, 2040 മനുഷ്യനെ വഹിച്ചുള്ള ചന്ദ്രയാൻ ദൗത്യം, പുനരുപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ, ഗ്രഹാന്തര ദൗത്യങ്ങൾ എന്നിവ

0: ലക്ഷ്യം വെക്കുന്ന സ്പേസ് മിഷൻ 2047 ലക്ഷ്യം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സ്വർണമുഖി രംഗമന്ദിരത്തിൽ അരങ്ങേറ്റവും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ കേരളത്തിൽ നിന്നെത്തുന്ന ചിലർ വൻ തുക ഈടാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി. നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും ചില പുരസ്കാരങ്ങൾ നൽകാനുമാണ് കേരളത്തിൽ നിന്നുള്ള ഇടനിലക്കാർ വൻ തുക ഈടാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്വാലാലംപൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തിരമായി ചെന്നൈയിൽ ഇറക്കി. 186 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റ് അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ആറുമാസം പിന്നിട്ട ഇറാൻ അമേരിക്ക യുദ്ധം ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് വീണ്ടും ആളിക്കത്തുന്നു. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം ആക്രമിച്ച് തകർത്തതിനു പിന്നാലെ ജോർദാനിലെ US സേനാ താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ബുധനാഴ്ച ഹോർമൂസിൽ 10 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇതിൽ 2 US കപ്പലുകളും 8 എണ്ണ ടാങ്കറുകളുമാണ്. കടലിടുക്കിലെ നിരോധിതവും സുരക്ഷിതവുമല്ലാത്ത മേഖല കടക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്ന് IRGC പറഞ്ഞു. ജോർദാനിലെ അൽ അസറാഖിന് സമീപമുള്ള US താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇറാൻ അയച്ച 20 മിസൈലുകളിൽ 18 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ജോർദാൻ അറിയിച്ചു. ജന്തർമന്ദറിലെ CJP സമരത്തിൽ പങ്കെടുത്തതിന് കോളേജ് വിദ്യാർത്ഥിക്ക് നോട്ടീസ് അയച്ച ഗ്രേറ്റർ നോയിഡ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടുമെന്ന് സുപ്രീംകോടതി. ഗൗതം ബുദ്ധ സർവകലാശാല വിദ്യാർത്ഥിയായ അക്ഷത് ത്രിപാഠിയോട് 5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ടും 2 ആൾജാമ്യവും സമർപ്പിക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. ഇക്കാര്യം മുതിർന്ന അഭിഭാഷകൻ വിശ്വജിത് ഭട്ടാചാര്യ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. CMRLൽ നിന്ന് കൈക്കൂലിപ്പണം കൈപ്പറ്റിയെന്ന ED റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കാൻ നീക്കം. ED നൽകിയ തെളിവുകൾ സർക്കാരിന് അവഗണിക്കാനാവില്ലെന്നും കേസെടുത്തില്ലെങ്കിൽ സർക്കാരിനെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാപ്പുസാക്ഷികളെ സൃഷ്ടിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞിറങ്ങുന്നതിനിടെ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ED പ്രത്യേക കേസെടുത്തു. അന്വേഷണം തടസ്സപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിച്ച പ്രതികളെ സംരക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ED കേസിൽ ചേർത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസ് കേസിലെ 27 പ്രതികളെയും ED കേസിലും ഉൾപ്പെടുത്തി. പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച ശാസ്ത്രജ്ഞൻ പ്രൊഫസർ CNR റാവുവിന് SIR ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. കർണാടകത്തിലെ അന്തിമ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെങ്കിൽ രേഖകളുമായി തെളിവെടുപ്പിന് ഹാജരാകാനാണ് നിർദ്ദേശം. പേരിനൊപ്പമുള്ള പ്രൊഫസർ എന്നതിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്തിൽ 2 F വന്നുവെന്നും അതിനാൽ പേരിൽ പൊരുത്തക്കേടുണ്ടെന്നുമാണ് കമ്മീഷന്റെ വാദം. 92 വയസ്സുള്ള ലോകപ്രശസ്ത ശാസ്ത്രജ്ഞന്റെ വോട്ടവകാശമാണ് നിസ്സാര സാങ്കേതിക പിഴവിന്റെ പേരിൽ തടയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ മല്ലേശ്വരം കേന്ദ്രത്തിന് സമീപം നടക്കുന്ന തെളിവെടുപ്പിൽ നേരിട്ടെത്തണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇന്ത്യൻ ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് ISRO ശാസ്ത്രജ്ഞരും ജീവനക്കാരും. 2020 ജൂണിൽ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചതിനു ശേഷം ആദ്യമായാണ് ISRO 9 കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ ആശങ്കയും ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത്. അമിത സ്വകാര്യവൽക്കരണത്തിൽ പുകയുന്ന അമർഷമാണ് 7.5 ഇടവേളയ്ക്ക് ശേഷമുള്ള GSLV വിക്ഷേപണ വിജയത്തിന് പിന്നാലെ പുറത്തുവന്നത്. ISRO കുത്തകയായ വിക്ഷേപണ വാഹനങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിക്ഷേപണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കയുടെ പ്രസ്താവനയിൽ ആശങ്കയുണ്ടെന്ന് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണന് നൽകിയ കത്തിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം നീക്കങ്ങൾ ISRO വെറുമൊരു ഗവേഷണ കേന്ദ്രമാക്കി ചുരുക്കുമെന്നും ഈ നയം ചർച്ച കൂടാതെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.

0: പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ ചെയർമാൻ എം ആർ ബൈജു ഉൾപ്പെടെ പി എസ് സി അംഗങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നു. ചെയർമാൻ ഉൾപ്പെടെയുള്ള 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിലെ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ നോട്ടീസ് ചെയർമാനും അംഗങ്ങളും തള്ളി. മൂന്നാംഘട്ട എസ് ഐ ആറിന്റെ കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ വെട്ടിനീക്കിയത് 13.37 കോടി വോട്ടർമാരെ. പരമാവധി പേർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്ന സ്വന്തം ദൗത്യത്തെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നതെന്ന് വിമർശനം ശക്തമാണ്. വോട്ടർമാരുടെ എണ്ണം 99 കോടിയായിരുന്നത് 87 കോടിയായേക്കും. കേരളത്തിൽ 30 ലക്ഷമാണ് വെട്ടിനീക്കിയ വോട്ടർമാരുടെ എണ്ണം. കണ്ണൂർ റവന്യൂ ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഈ മാസം 15 കണ്ണൂർ സയൻസ് പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ യജ്ഞം സുപഥം നോട്ട് ഡ്രഗ്സ് ജില്ലാതല ലഹരിവിരുദ്ധ സഭ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിമാനങ്ങളിലെയും പൈലറ്റുമാർക്ക് ലഹരിമരുന്ന് പരിശോധന നിർബന്ധമാക്കണമെന്ന് DGCA ഉത്തരവ്. 2027 ജൂലൈയോടെ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. തൊഴിലുറപ്പിന്റെ പുതിയ പതിപ്പായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ മുൻവർഷത്തെ അപേക്ഷിച്ച് 1.55 കോടി തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകൾ മുൻവർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ ഇടിവ്. ഗഗൻയാൻ ദൌത്യത്തിന് ഉപയോഗിക്കുന്ന LVM-3 വിക്ഷേപണ വാഹനത്തിന്റെ CE-20 ക്രയോജനിക് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. കൂടുതൽ ഭാരം വഹിക്കാനാകും വിധം വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി കൂട്ടുന്നതിനാണ് എഞ്ചിൻ പരിഷ്കരിക്കുന്നത്. ജന്തർമന്ദിറിലെ CJP സമരത്തിൽ പങ്കെടുത്ത 14-കാരിയുടെ വസതിക്കു നേരെ ആക്രമണമുണ്ടായത് ഗൌരവ വിഷയമെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിയെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ പുറത്തു വിലസുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. താൻ വഴി PA മുഹമ്മദ് റിയാസ് MLA ഹവാല ഇടപാട് നടത്തിയെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മൊഴിവാങ്ങിയതാണെന്നും മൊഴി റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി വ്യവസായിയും റിയാസിന്റെ സുഹൃത്തുമായ ഹസൻ വാരിസ് ED സത്യവാങ്മൂലം നൽകി. റിയാസിനെതിരെയും ഭാര്യ വീണയ്ക്കെതിരെയും മൊഴി നൽകാൻ ED നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ കേസിൽ കൂട്ടുപ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വാരിസ് പറയുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നികുതി വെട്ടിച്ചതിനു പുറമെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മറച്ചുവെച്ചെന്നും GST പ്രത്യേക അന്വേഷണ സംഘം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ സംശയിക്കുന്നതിനാൽ ED, RBI ആദായ നികുതി വകുപ്പുകളുടെ പരിശോധനയ്ക്കായി റിപ്പോർട്ട് ചെയ്യണമെന്നും SIT ശുപാർശ ചെയ്തു.
1: പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയ സമയപരിധി 25 ദിവസമായി ഏകീകരിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക LPG ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ റീഫിൽ ബുക്ക് ചെയ്യാനാകും. മുട്ടിൽ മരം വിൽപ്പന കേസിൽ പ്രതികൾ ഹാജരാകാത്തതിൽ നിലപാട് കടുപ്പിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ അനുമതി നൽകിയിട്ടും റോഗി അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും തിങ്കളാഴ്ച ഹാജരായില്ല. ഹാജരാകാതിരുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ നൽകിയിട്ടുള്ള അനുമതി പുനഃപരിശോധിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വിഷമദ്യം കഴിച്ച് 12 പേർ മരിച്ച സംഭവത്തിൽ 14 പേർ അറസ്റ്റിലായി. ഒളിവിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. സംസ്ഥാനത്ത് അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള മന്ത്രിസഭാ ശുപാർശ PSA കൈമാറിയില്ല. ഭരണപരമായ നടപടികൾ കാരണം വൈകുന്നെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. PSA അംഗീകാരം കൂടി ലഭിച്ചാലേ തീരുമാനം നടപ്പാക്കാനാകൂ. ഇനി 14 യോഗം. അതിനു മുൻപ് ശുപാർശ തയ്യാറാക്കി PSA അറിയിക്കുമെന്നാണ് വിവരം. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഇടനിലക്കാരന് 25 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 28 കേസുകളിൽ 3 പ്രതികളുള്ള ഒരു കേസിലാണ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ വിധി പറഞ്ഞത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ

0: അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ അഭിമുഖത്തിന്റെ റാങ്ക് പട്ടിക 3 മാസമാകാറായിട്ടും പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീളുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന കേസിൽ പി എ മുഹമ്മദ് റിയാസ് എംഎൽഎയും ഭാര്യ വീണ തൈക്കണ്ടിയും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് കേസ്. പാതിരിയാട് കുഴിയിൽ പീടികയിൽ യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും എതിരെ പിണറായി പോലീസ് കേസെടുത്തു. കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അമൃത് പദ്ധതിയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഗുണഭോക്താക്കളില്ലെന്ന് റിപ്പോർട്ടുകൾ. 7,000 കണക്ഷൻ അനുവദിച്ചതിൽ ഇതുവരെ 4,900 അപേക്ഷകൾ മാത്രം. 2024 മുതൽ തുടങ്ങിയ പട്ടിക ചേർക്കലിൽ ഇനിയും 2,100 കണക്ഷൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം അധ്യക്ഷത വഹിച്ചു. SBI മട്ടന്നൂർ ശാഖയിലെ കറൻസി ചെസ്റ്റ് പൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് VK സനോജ് MLA ആവശ്യപ്പെട്ടു. 56 വർഷമായി പ്രവർത്തിച്ചു വരുന്ന RBI ചെസ്റ്റ് വഴിയാണ് നഗരത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കറൻസി ലഭ്യത ഉറപ്പാക്കി വരുന്നത്. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ SR ജാനകിരാമൻ ചെന്നൈയിൽ അന്തരിച്ചു. സംഗീതമേഖലയിൽ SRJ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: 4.5 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനുള്ള അമേരിക്കൻ നീക്കം നിർണായക ഘട്ടത്തിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി മോസ്കോയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കഷ്ണറും യുക്രൈനിലെത്തി. കീവിൽ വെച്ച് ഇരുവരും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നെന്നും എന്നാൽ അതിനൊപ്പം യുക്രൈന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ അംഗീകരിച്ച് ഹൈക്കോടതികളിൽ 8 പുതിയ ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സുപ്രീംകോടതി ജഡ്ജി സന്ദീപ് മേത്ത അഴിമതി ആരോപണം ഉന്നയിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്ക് പകരം സഞ്ജയ് കുമാർ അഗർവാളിന് ചീഫ് ജസ്റ്റിസായി നിയമനം നൽകി. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ എതിർപ്പുണ്ടായിട്ടും അശ്വിനി കുമാർ മിശ്രയെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ദേശീയ പാതയോരത്തെ നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. ദേശീയ പാതയോരത്തെ സുരക്ഷാ പരിധിയിൽ NHAI പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ മുൻകൂർ അനുമതിയില്ലാതെ ലൈസൻസോ വാണിജ്യ അനുമതിയോ നൽകരുതെന്നായിരുന്നു നിർദ്ദേശം. നിലവിലെ ലൈസൻസ് പുതുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല 30 ദിവസത്തിനകം പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ദൂരപരിധി സംബന്ധിച്ച സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് June 20 നിർദ്ദേശമുണ്ടായത്. ഇടക്കാല ഉത്തരവിലെ ചില വ്യവസ്ഥകളിൽ വ്യക്തത തേടിയും സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം വ്യക്തമാക്കിയും സർക്കാർ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ തുടർനിർദ്ദേശങ്ങൾ ലഭിക്കും വരെ June 20 നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ഉത്തരവ്.
3: US നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ ഇറാനിലെ യുദ്ധം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിച്ചിരുന്ന യമൻ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക്. അന്താരാഷ്ട്ര പിന്തുണയുള്ള യമൻ സർക്കാരിൽ നിന്ന് ചെങ്കടൽ തീരത്തെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോക ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ പിടിച്ചെടുത്തു. ഇതോടെ നിർണായക ചരക്കുപാതയായ ബാബ് എൽ മാണ്ടബ് കടലിടുക്കിനുമേൽ ഹൂതികൾക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ വൻ ഭീഷണി ഉയർത്തുന്ന നീക്കമാണ് ഇത്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് നടപടിയെടുക്കാൻ PSC

0: ലോകസഭരണ പരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് പി എസ് സി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങളായ കാർ, ജീപ്പ് എന്നിവയ്ക്ക് 2 മണിക്കൂർ പാർക്കിംഗിന് 50 രൂപയിൽ നിന്ന് 60 രൂപയാക്കി. മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ഈ മാസം 16 ഉച്ചയ്ക്ക് 2:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും മാടായി പാറയിൽ ഇക്കോ പാർക്ക് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണെന്ന് ഹൈക്കോടതി. പാർക്കിന്റെ പ്രവർത്തനം ഇനിയും തുടർന്നാൽ ഉടമകൾക്കും പഞ്ചായത്ത് അധികൃതർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. മാങ്ങാട്ടുപറമ്പിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് നൽകി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണ് കൈമാറിയത്. ഇതു സംബന്ധിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് യോഗത്തെ അറിയിച്ചു. ദേശീയപാതയിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കലക്ടർ അധ്യക്ഷനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി എന്ന പേരിൽ പുതിയ രൂപത്തിൽ നിലവിൽ വന്ന് 2 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് 4 കോടി രൂപ. വൈദഗ്ധ്യമുള്ളതും അർദ്ധവൈദഗ്ധ്യമുള്ളതുമായ ജോലി ചെയ്തവർക്കാണ് വേതന കുടിശ്ശികയുള്ളത്. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം GSAT-1A നിർദ്ദിഷ്ട ഭൗമ സമന്വയ ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. വെള്ളിയാഴ്ച താൽക്കാലിക ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തെ 3 ഘട്ടങ്ങളായി ഉയർത്തിയാണ് തിങ്കളാഴ്ച രാത്രി 8:57 സ്ഥിരം ഭ്രമണപഥത്തിൽ എത്തിച്ചത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നത് പരിഗണനയിൽ. 2024 ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആഭ്യന്തര കലാപം ശക്തമായതോടെയാണ് തീവണ്ടി ഗതാഗതം നിർത്തിവെച്ചത്. വെള്ളിയാഴ്ച രാത്രി തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് കാർ ഇടിച്ചുകയറി തമിഴ്നാട്ടുകാരായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന് സെന്ററിൽ സുരക്ഷാ ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഇല്ലാതിരുന്നതാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് ഡിണ്ടിഗൽ PSNA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തൽക്ഷണം മരിച്ചത്. കാർ നിശേഷം തകർന്നു. വ്യവസായിയും മുൻ MPയുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് CBIയുടെ കുരുക്ക്. ആസ്തിമൂല്യം പിരിപ്പിച്ചുകാട്ടി വായ്പയെടുത്തെന്നും LFC ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന് 1322 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ആരോപണം. ഇതിൽ SL ഗ്രൂപ്പ് ചെയർമാനും C ഗ്രൂപ്പ് സ്ഥാപകനും മുൻ രാജ്യസഭാംഗവുമായ സുഭാഷ് ചന്ദ്ര ഉൾപ്പെടെ 4 ആളുടെ പേരിൽ CBI ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായിക രംഗവുമായി ബന്ധമില്ലാത്ത കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് ഗുരുതര വീഴ്ചയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിന്റെ 2 റിപ്പോർട്ട്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് റിസുവ ജില്ലയിലെ അപ്പർ തൃശൂലി ജലവൈദ്യുതി പദ്ധതിയുടെ തുരങ്കത്തിൽ കുടുങ്ങിയ ചൈനീസ് പൗരനെ ജീവനോടെ പുറത്തെടുത്തു. പ്രളയമുണ്ടായി 11 ദിവസത്തിന് ശേഷമാണ് അത്ഭുത രക്ഷാപ്രവർത്തനം. ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊടുംഭീകരൻ യാസിറിനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ സ്വദേശിയായ ഇയാൾ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ്. സുരക്ഷാ ഭീഷണി നിലവിലില്ലാത്തവരുടെ പോലീസ് സുരക്ഷയും വസതിക്കു മുന്നിൽ ഏർപ്പെടുത്തിയ കാവലും പിൻവലിക്കാൻ നീക്കം. സംസ്ഥാനത്ത് പോലീസ് കാവലുള്ള എല്ലാ നേതാക്കളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും നിലവിൽ സുരക്ഷാ ഭീഷണിയുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആഭ്യന്തരവകുപ്പ് നിർദ്ദേശം നൽകി. 1 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അറസ്റ്റിൽ. ഏറ്റുമാനൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് 4ാം വർഷ BTech വിദ്യാർത്ഥി ചങ്ങനാശ്ശേരി സ്വദേശിയെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബീഹാറിൽ കനത്ത മഴയെ തുടർന്ന് ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. 11 ജില്ലയിൽ പ്രളയക്കെടുതിയുണ്ടായി. 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കണ്ണൂരിൽ നിന്ന് മാറ്റിയത് ജില്ലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയെന്ന് റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായുള്ള വേദി മാറ്റത്തിൽ പ്രതിഷേധവുമായി

0: ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിനപ്പുറം അവരുടെ പെരുമാറ്റത്തിലും ദൈനംദിന ജീവിതത്തിലും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയിൽ ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്ന് സജീവ് ജോസഫ് MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം തിരികെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന രീതി മറ്റ് വിമാനത്താവളങ്ങളിൽ ഉണ്ടെങ്കിലും പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് കണ്ണൂരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കുറ്റാരോപിതർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1 പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. ശ്രീലങ്കയിലെ നെഗോംബോ ജയിലിൽ ജൂലൈയിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ട മലയാളി S ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പ്രത്യേക പോലീസ് സുരക്ഷയിൽ സംസ്കരിച്ചു. സെപ്റ്റംബർ 2 സംസ്കാര ചടങ്ങ്. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ്സുടമകൾ സമർപ്പിച്ച ഹർജി ദേശീയ കോമ്പറ്റീഷൻ കമ്മീഷൻ തള്ളി. CCI ചെയർപേഴ്സൺ രവനീത് കൗർ, അംഗങ്ങളായ ശ്വേത കക്കഡ്, ദീപക് അനുരാഗ് എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് വിധി. സർക്കാരും KSRTC നിയമം ലംഘിച്ചുവെന്നും യാത്രക്കാർ കുറഞ്ഞതുമൂലം വലിയ നഷ്ടമുണ്ടായെന്നും കാട്ടി 2 സ്വകാര്യ ബസ്സുടമകളാണ് കമ്മീഷനെ സമീപിച്ചത്. ഡൽഹി മുൻ ചീഫ് സെക്രട്ടറി രാകേഷ് മെഹ്ത നോയിഡയിലെ വസതിയിൽ ജീവനൊടുക്കിയ നിലയിൽ. 1975 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ മെഹ്ത ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീഫ് സെക്രട്ടറിയായിരുന്നു. നോയിഡ സെക്ടർ 82 വസതിയിൽ ഞായറാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാതിരിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്ന് കാണിച്ച് ബന്ധുക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പരോൾ നീട്ടിവെക്കുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമായി കാണാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ജി ഗിരീഷ് ഹർജി തള്ളിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവെച്ച കുവൈത്ത് ദമാം സർവീസുകൾ പുനരാരംഭിച്ചില്ല. മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം വീണ്ടും തുടങ്ങിയെങ്കിലും കുവൈത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകളില്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്ന് കണക്ഷൻ സർവീസുകളെ ആശ്രയിക്കുകയാണ് യാത്രക്കാർ. മുന്നറിയിപ്പില്ലാത്ത വൈദ്യുതി നിയന്ത്രണം അർദ്ധരാത്രി വരെ നീണ്ടതോടെ ദുരിതത്തിലായി ജനം. വൈകിട്ട് 6 മുതൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് KCB. പീക്ക് സമയത്ത് വൈദ്യുതി ലഭ്യതയിൽ 900 MW കുറവുണ്ട്. ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റയുടെ ബാംഗ്ലൂരുവിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. ഞായറാഴ്ച രാവിലെ 8:20 ബാംഗ്ലൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 270 യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടത്. കാലാവസ്ഥാ വ്യതിയാന പഠനരംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൃഷ്ണ അച്യുതറാവു അന്തരിച്ചു. 62 അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ഡൽഹിയിലെ IIT സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് സയൻസസിലെ പ്രൊഫസറായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമക്കേട് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത വനിതാ VEO MR റാണിലക്ഷ്മിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യരാണ് സസ്പെൻഡ് ചെയ്തത്. റാണിലക്ഷ്മിക്കെതിരെയുള്ള അന്വേഷണം വിപുലപ്പെടുത്തി. സീതത്തോട്, അരുവാപ്പുലം, തണ്ണിത്തോട് പഞ്ചായത്തുകളിൽ നിന്നാണ് ലൈഫ് ഭവന പദ്ധതി വിഹിതത്തിന്റെ അടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്തത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: കോഴിക്കോട് സാമൂതിരി രാജാവായ PK കേരളവർമ്മ അന്തരിച്ചു. തിരുവണ്ണൂർ പുതിയ കോവിലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. 2025 ജൂലൈയിലാണ് അദ്ദേഹം സാമൂതിരിയായി സ്ഥാനമേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് റീജിയണൽ മാനേജർ, തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ ചെറിയ അനുജൻ രാജ പുതിയ സാമൂതിരിയായി. 2023 പിണറായി സർക്കാർ അവതരിപ്പിച്ച ശബരിമല വികസന അതോറിറ്റി എന്ന ആശയവുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്ക് മാത്രമുള്ള അധികാരം കൈയാളാൻ സംസ്ഥാന സർക്കാരിന് വഴിയൊരുക്കാനാണ് അതോറിറ്റി. ദേവസ്വം വകുപ്പ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ തയ്യാറാക്കി എന്നതല്ലാതെ അന്ന് നിയമമാക്കാനായിട്ടില്ല. കൊടും ചൂടിനിടെ വൈദ്യുതി നിയന്ത്രണം കൂടിയായപ്പോൾ ജനജീവിതം ദുസ്സഹം. രാത്രി ചിലയിടങ്ങളിൽ ഒരു മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. അത് മുന്നറിയിപ്പില്ലാതെ എത്ര ദിവസം നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KCB ഉത്തരമില്ല. ദേശീയപാതാ നിർമ്മാണ മേഖലകളിലെ റോഡ് സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാൻ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് രൂപം നൽകി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കലക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ മേഖലകൾ പരിശോധിക്കും. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഗ്രാമസഭകളുടെ സമ്മതപത്രം വേണമെന്ന നിബന്ധനയില്ലെന്ന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടി നടപടിയെടുത്തയാളെ പേഴ്സണൽ സ്റ്റാഫാക്കാനുള്ള രമ്യ ഹരിദാസ് MLA നീക്കത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തന്റെ ഓഫീസിനെ സംശയത്തിലാക്കാനുള്ള MLA ശ്രമത്തിനെതിരെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. US സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കാവുന്ന പുതിയ മുന്നറിയിപ്പുമായി വിദേശകാര്യ വകുപ്പ്. EB-1 എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് വിഭാഗത്തിൽ ഇന്ത്യക്കുള്ള വിസ വിഹിതം ഉയർന്ന ആവശ്യകത കാരണം അമേരിക്കൻ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന September 30 മുൻപ് തന്നെ തീർന്നേക്കാമെന്നാണ് അറിയിപ്പ്. സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിനിലൂടെയാണ് വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ S ഉണ്ടല്ലോ.
5: Yes,
4: yes. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
4: 8078-502-836.
6: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
7: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: ഏതാണെടോ ഈ ഗന്ധർവ രാജകുമാരെ, എന്തിനാ സൂര്യേച്ചി വെറുതെ ഇങ്ങനെ നീട്ടി പാടാൻ നിൽക്കുന്നത്? ഇനി എന്തായാലും ഒരു ഗന്ധർവ രാജകുമാരൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല.
1: എന്റെ അശ്വിനി, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര ശ്രോതാക്കളെ നിൽക്കുന്നു അറിയാ നീ?
0: ഞാനില്ല കൂട്ടത്തിൽ എന്തായാലും.
1: എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
0: എനിക്ക് പേടിയുണ്ട് നിങ്ങളോട് നോക്കുമ്പോ. ഇത് കേട്ടിട്ട് അഥവാ ഗന്ധർവനങ്ങാൻ കഴിഞ്ഞു വന്നാലോ?
1: നീ അത് അതുകൊണ്ട് ഇവിടെ നിക്കണ്ട.
0: വരുന്നുണ്ടെങ്കിൽ തന്നെ വല്ല ഓട്ടോറിക്ഷ സൈക്കിൾ അങ്ങ് പിടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഈ ചന്ദനപ്പല്ലക്കിൽ നിന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല.
1: ആന്തേ,
0: അതിനിപ്പോ ചന്ദനം ഉണ്ടോ പല്ലക്കുണ്ടാ?
1: എങ്ങനെയെങ്കിലും വന്നോട്ടെ. പാട്ട് എങ്ങനെയുണ്ട്?
0: പാട്ട്?
1: പാട്ടല്ലേ, പാട്ടാണ്. എങ്ങനെയുണ്ട് പാടിയത്? എങ്ങനെയുണ്ടെന്ന് എന്റെ ചോദ്യം.
0: പാട്ട് സൂപ്പർ പാട്ടല്ലേ, പക്ഷെ ഇങ്ങള് പാടുമ്പോ വേണ്ടേനു.
1: വേണ്ടേ? ആന്തേ,
0: വേണ്ടാത്തോണ്ടാ?
1: മോശായിനി?
0: ഏയ്, ചെറുതായിട്ട് നന്നായിട്ടില്ല.
1: ഇനി ന്യായം പറയുന്ന അശ്വിനി നീ കേൾക്കണം. ഇനി ചാരു കസേരയിൽ ഞാൻ പാട്ട് പാടുന്നില്ല. ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഇപ്പം പാട്ട് പാടാൻ തോന്നുന്നില്ല.
0: ചാരു കസേരയില്ലെങ്കിലും പാടണ്ട, മാഷ ആടിയിരുന്ന് കഥ പറഞ്ഞോളൂ.
1: അല്ലേ, എന്നാലും മാഷ എന്നോട് പറയല്ലോ സൂര്യ ഒന്ന് പാടുന്ന്.
0: നിവൃത്തിയോടുകൊണ്ടല്ലേ. മാഷേ പാടട്ടെ, മാഷേ പാടട്ടെ. ഇത് നാട്ടുകാർ കേൾക്കുന്നില്ല എന്നല്ലേ. അതുമല്ല, ഈ ചാരു കസേരന്റെ സമയത്ത് നിങ്ങൾ ഇതിന് പാട്ടും പാടി നിക്കുന്നു, അതല്ലേ എന്റെ അടുത്ത് ചോദ്യോ?
1: ഞാനിപ്പം പാടിയ പാട്ട് ഏത് സിനിമയിലേതാന്ന് എനിക്കറിയാ.
0: വാഴാറ്റുവല്ലേ.
1: വാഴാറ്റുവ?
0: എന്നാ ദൃശ്യം നാല്?
1: എന്റെ അശ്വിനി, വാഴാറ്റുവും ദൃശ്യം നാലും ഒന്നല്ല. അതുമാത്രല്ല, ദൃശ്യം നാല് ഇറങ്ങിയോ?
0: ഇറങ്ങുമല്ലോ.
1: ഓ, അതിനു മുന്നേ എനിക്ക് ഈ പാട്ട് അതിലാന്ന് മനസ്സിലായ.
0: എന്നോട് ചോദിക്കാണ്ട് ഒരു പാട്ടും മലയാള സിനിമയിൽ ഇറങ്ങൂല നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇത് സുശീലി എം രാജീവ് പാടിയ പാട്ടല്ലേ.
1: ആ, അതങ്ങനെ ഈ വാഴയിലെ പാട്ടും ദൃശ്യത്തിലെ പാട്ടും ആവുക?
0: അതായത് വാഴത്തോപ്പിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ പാട്ട് പാടുന്നേ.
1: ഓ, അതുകൊണ്ടാണ് വാഴാറ്റൂന്ന് പറഞ്ഞത്.
0: രണ്ട് വാഴേന്റെ നടുക്കൂട്ടെ.
1: ആഹാ, ഭയങ്കര കണ്ടുപിടുത്തം തന്നെ.
0: സിനിമേന്റെ പേര് നിങ്ങൾ പറ?
1: സിനിമേന്റെ പേര് എന്റെ അശ്വിനി ആർക്കറിയാത്ത, നിനക്ക് മാത്രമേ അറിയാണ്ടുണ്ടാവും.
0: നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയടോ.
1: പാലാട്ട് കോമൻ.
0: പാലക്കാട്ട് കോമനാ?
1: പാലക്കാട്ട് കോമൻ ഒന്നുമല്ല, പാലാട്ട് കോമൻ.
0: ഇത് നിങ്ങൾ ആരോടോ ദേഷ്യം തീർക്കാൻ പറയുന്നില്ലേ?
1: അല്ല, എനിക്ക് നീ അറിയില്ല എന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യത്തോടെ പറയേണ്ടി വന്നിയ. നീ എപ്പോഴെങ്കിലും പാലക്കാട്ട് കോമനെ കേട്ടിട്ടുണ്ടാ?
0: ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഓ
0: അല്ല, അതെല്ലാം വിട്. നമ്മളിപ്പോ സിനിമേന്റെ കഥ പറയാനല്ലല്ലോ വന്നിന്.
1: അല്ല, ഈ പാട്ട് റേഡിയോ ഒന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടായി, അങ്ങനെ ഞാൻ മൂളിപ്പോയതാ. അപ്പൊ ഈ പാലാട്ട് കോമൻ ഏതാന്ന് എന്താന്നല്ല അറിയണമെന്നൊരു തോന്നല്.
0: നിങ്ങൾക്ക് എന്നെ ഒരു സൂത്രം പറഞ്ഞുതരാ.
1: എന്ത് സൂത്രോ? മാഷെടുത്ത് പോകാനല്ലേ.
0: ഏയ്, സിനിമയില്ലേ, സിനിമ ഉണ്ട പോരെ.
1: അല്ല അശ്വിനി, ഇതിപ്പോ ടിവിയിലും വരുന്നില്ല, ടാക്കീസിലും വരുന്നില്ല, പിന്നെ എങ്ങനെയാ കാണുക?
0: യൂട്യൂബില്?
1: ഞാൻ കുറെ നോക്കി, അതിലൊന്നുമില്ല, ചെറിയ ചെറിയ പോഷൻ മാത്രമേ ഉള്ളൂ. പാലാട്ട് കോമനെ പറ്റിട്ട് കുറച്ചും കൂടി അറിയണമെന്നുണ്ട്.
0: വായിച്ചാ പോരെ.
1: അതിപ്പോ വായിച്ചാലേ ശരിയാവൂല അശ്വിനി. മാഷ കഥ കേൾക്കാനല്ലേ രസോ, നമ്മള് കേൾക്കുമ്പോ മറ്റുള്ളവർക്കും കൂടി കേൾക്കാലോ. മാഷേ,
2: ഏതാണ് ഇന്നത്തെ കഥ നമുക്ക്?
0: പാലക്കാട്ട് കോമൻ.
1: പാലക്കാട്ടല്ല ശുനി, പാലാട്ട് കോമൻ.
0: അത് സ്പെല്ലിങ് നോക്കണം സൂര്യേച്ചിയെ, കാ വിട്ടുപോയിട്ടുണ്ടാവും കേ.
1: അതൊന്നുമല്ല, പാലാട്ട് കോമൻ എന്നാണ്.
2: പാലാട്ട് കോമൻ എന്നൊരു കഥാപാത്രം നമ്മുടെ വടക്കൻ പാട്ടിലുണ്ടല്ലോ അല്ലേ? എന്താണ് അത്? പെട്ടെന്ന് പാലാട്ട് കോമനെ കുറിച്ച് ഓർമ്മിക്കാൻ കാരണം?
0: സൂര്യേച്ചിന്റെ വീട്ടിൽ ആരോ വരുന്നുണ്ട് പോലും മാഷേ, അതും പല്ലക്കില്. വെറും പല്ലക്കങ്ങാറ്റ ചന്ദന പല്ലക്കിലെ പോലും വരുന്നു. ഒരു കഷ്ണം തരുവോന്ന് ചോദിച്ചേ.
2: പാലാട്ട് കോമൻ എന്ന സിനിമയിലെ പാട്ടാണ് ഇവിടെ പറഞ്ഞല്ലേ.
1: അതെ,
2: ചന്ദന പല്ലക്കിൽ
1: വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാരി.
2: ഗന്ധർവ രാജകുമാരിയും ഗന്ധർവ രാജകുമാരനും.
1: അതെ,
2: നമ്മുടെ 1962 പുറത്തിറങ്ങിയ ഒരു സിനിമയാണത്. 1962 എന്ന് പറയുമ്പം
0: സൂര്യേച്ചി ജനിച്ച് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മാഷേ. 5, 6
1: അല്ല, 8.
0: 8 അയ്യോ, എന്റെ അടുക്കുന്ന് കുറഞ്ഞു പോയതാ.
1: ഞാൻ 8, നീ 10.
2: ഏതായാലും അത് അവിടെ നിന്ന് കിട്ടെ. 1962 എന്ന് പറഞ്ഞാല് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലമാണ് അല്ലേ. 60-65 വർഷങ്ങൾക്ക് പിറകിലാണ്. നമ്മുടെ കുഞ്ചാക്കോ, പഴയ വടക്കൻ സിനിമകൾ എടുക്കുന്ന കുഞ്ചാക്കോ എടുത്തൊരു സിനിമയാണ്. ആരായിരിക്കും പാലാട്ട് കോമനായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുക?
0: നസീർ.
2: അല്ല,
1: സത്യൻ.
2: സത്യനാണ്
1: ആ സമയത്ത്. സത്യനാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്.
2: പ്രേം നസീർ അത്ര സജീവമാകുന്നതിന് മുൻപാണ്. സത്യനും അതുപോലെ കോട്ടയം ചെല്ലപ്പൻ നടിയായിട്ട് രാഗിണിയുടെ കാലമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണല്ലോ. എസ് പി പിള്ള, ബഹദൂർ, ഇങ്ങനെ കുറെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയായിരുന്നു. നമുക്കേതായാലും ഇന്ന് പാലാട്ട് കോമനെ കുറിച്ച് പറയാം. നമുക്ക് 2 സിനിമകളുണ്ട് പാലാട്ട് തറവാട്ടിലെ. രണ്ടാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാലാട്ട് കോമനും
0: കുഞ്ഞിക്കണ്ണനും.
2: പാലാട്ട് കുഞ്ഞിക്കണ്ണനും. നമ്മള് കുറേയധികം വടക്കൻ പാട്ട് കഥകൾ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? ആരോമൽ ചേകവര്,
1: ഉണ്ണിയാർച്ച,
2: കണ്ണപ്പൻ ചേകവർ അല്ലേ. ആരോമലിന്റെയും ഉണ്ണിയാർച്ചയുടെയും അച്ഛൻ, അതുപോലെ ചന്തുവിനെ കുറിച്ചും ഔത്തേനൻ, ഇങ്ങനെ പല വീരഗാഥകൾ നമ്മളിവിടെ പറഞ്ഞു. പാലാട്ട് കോമനെയും കുഞ്ഞിക്കണ്ണനെയും നമ്മൾ പറഞ്ഞിട്ടില്ല. പാലാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തറവാടാണ്. കപ്പുള്ളി പാലാട്ട് എന്ന് പറയും, കെ പി കോമനാണ്. കപ്പുള്ളി പാലാട്ട് തറവാട് വളരെ പ്രശസ്തമായ തറവാടാണ്. അവിടുത്തെ തറവാട്ടമ്മയുടെ പേര് കൊങ്കിയമ്മ എന്നാണ്. എന്താണ് കൊങ്കിയമ്മ? 9 മക്കൾ അവർക്കുണ്ട്. 9 പേരവർ കൽപ്പണിക്കാർ, അവരോരമ്മ പെറ്റവരായിരുന്നു
0: അല്ലേ.
2: അത് ഏതമ്മയാണ്? കൊങ്കിയമ്മയല്ലോ. ഓൻവീട്, ഓൻവീടമ്മയല്ല, ഓൻവീട് അമ്മ എന്ന കവിത
0: അല്ലേ,
2: വളരെ പ്രശസ്തമായ കവിതയാണ്. 9 പേരവർ കൽപ്പണിക്കാർ,
1: ഒരമ്മ
2: പെറ്റവർ ആയിരുന്നു. ആ കഥയെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. കൊങ്കിയമ്മക്കും ആൺമക്കൾ 9 പേരുണ്ട്. അപ്പോ ആരില്ല?
0: പെൺമക്കളില്ല.
2: പക്ഷേ മക്കൾ 9 ഒരാളെ പോലും വളർത്താൻ പറ്റിയിട്ടില്ല. അവർക്ക് ഒരു വലിയ ശത്രു ഉണ്ടായിരുന്നു. ഈ പാലാട്ട് തറവാട്ടിന്, കപ്പുള്ളി പാലാട്ട് തറവാട്ടിന് കുടിപ്പക, കുലപ്പക വെച്ച് പുലർത്തുന്ന മറ്റൊരു തറവാട്ടുകാരുണ്ടായിരുന്നു. ആ തറവാട്ടുകാരുടെ പേര് 90 വീട്ടുകാരാണ്. എന്താണ്
0: 90
2: വീട്? പണ്ടത്തെ തറവാട്ടിന്റെ പേരാണ്. അവിടുത്തെ കുറുപ്പന്മാരാ, ദുഷ്ടന്മാരായ കുറുപ്പന്മാര്. പാലാട്ട് തറവാട്ടിൽ ആൺകുട്ടി പിറന്നാൽ അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി
0: പണ്ട് നമ്മളെ കംസമാമൻ കൊന്നിട്ടില്ലേ,
1: അതന്നെ
2: കംസൻ ദേവകിയുടെ മക്കളെല്ലാം കൊന്നതുപോലെ. ഇത് അമ്മാമനല്ല, മറ്റൊരു തറവാട്ടുകാരാണ്. എല്ലാവരെയും കൊലപ്പെടുത്തും. കാരണം ഈ കപ്പുള്ളി പാലാട്ട് തറവാട്ടിൽ ആൺകുട്ടി ജനിച്ചാൽ അത് 90 വീട്ടുകാർക്ക് ഭീഷണിയാകുമെന്ന് അവർ കരുതിയിരുന്നു. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊല്ലുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തറവാട് അനാഥമായി. എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക എന്നൊന്നും അറിയാതെ അനാഥമായിരിക്കുകയാണ്. കുറുപ്പന്മാർ 7 പേരാണ്. ഇവിടെ 9 മക്കളെ കൊന്നത് 7 കുറുപ്പന്മാരെ ചേർന്നിട്ടാണ്. 7 കുറുപ്പന്മാർക്ക് 2 അനുജത്തിമാരുണ്ട്.
1: എനിക്ക് കണക്കല്ല, ശരിക്കും അറിയല്ലേ അശ്വിനി.
0: പണ്ടത്തെ ഫസ്റ്റ് ക്ലാസ് അല്ല, എ പ്ലസ്.
2: 7 2 9 തന്നെയാണ് അല്ലേ? അശ്വിനി പറഞ്ഞോട്ട് നമുക്ക് തർക്കിക്കണ്ട. ഈ 2 പെങ്ങൾമാര്, അവരുടെ പേരെന്തറിയാ? 1 ഉണ്ണിയമ്മ, മറ്റൊന്ന് ഉണ്ണിച്ചിരുത. ഇപ്പൊ 2 മക്കളാണ്, ഉണ്ണിയമ്മയും ഉണ്ണിച്ചിരുതയും. ഉണ്ണിച്ചിരുത അല്ല ഉണ്ണിച്ചിരുതയും. അപ്പൊ അങ്ങനെ 2 പെൺമക്കളും 7 ആൺമക്കളുമായിട്ട് അവരങ്ങനെ ആർമാദിച്ച് കഴിയുകയാണ്. നമ്മളെ കൊങ്കിയമ്മക്ക് തറവാട് നിലനിർത്താൻ പറ്റാത്തതിൽ വലിയൊരു വിഷമമുണ്ട്. ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് നേർച്ച കൂട്ടുന്നു, ഒരുപാട് വ്രതം എടുക്കുന്നു. അതിനെ കൊണ്ടൊന്നും രക്ഷയില്ല. അങ്ങനെ ഒടുവിൽ 10th ഗർഭിണിയായി ആര്?
1: കൊങ്കിയമ്മ.
2: ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഭാവി

0: കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യരടുത്ത് പോകുന്നുണ്ട്. ഒരു വാര്യരാണ് ജ്യോത്സ്യർ. അപ്പോൾ വാര്യര് പറയും, ഇപ്പം തന്നെ ഞാൻ ജാതകം കുറിച്ച് തരാം, ജനിക്കും മുമ്പ് തന്നെ ജാതകം കുറിച്ച് തരാം, ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും, ഈ ആൺകുഞ്ഞ് ജീവിക്കും, കുറുപ്പന്മാർക്ക് കൊല്ലാൻ പറ്റില്ല, മാത്രമല്ല നിങ്ങളുടെ തറവാട്ടിൻ്റെ വലിയ സൽപ്പേരുണ്ടാക്കും, വലിയ സന്തോഷമായി. പക്ഷെ എങ്ങനെ സാധിക്കും? തറവാട്ടിൽ ഏത് സമയത്തും ആരും ആണുങ്ങളൊന്നുമില്ല, ഏത് സമയത്തും കയറി വരാൻ കുറുപ്പന്മാർക്ക്, പ്രസവിച്ചത് കണ്ടാൽ ഉടനെ തന്നെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയും. അപ്പോൾ വലിയ ഈ ശത്രുക്കളായ കുറുപ്പന്മാരോട് പൊരുതുവാനുള്ള ആളുകളൊന്നും പാലാട്ട് തറവാട്ടിലില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കയറി വരാം. കുറുപ്പന്മാർക്ക് അങ്ങനെയാണ്, അവരെ തീരുമാനിക്കുന്നതാണ് നിയമം, കോടതിയും പോലീസൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് വാര്യര് പറഞ്ഞതുപോലുള്ള ഒരു കുഞ്ഞിനേക്ക് വളർത്താൻ പറ്റുക എന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് കുങ്കിയമ്മ ചെയ്ത് എന്താണെന്നറിയോ? അന്നത്തെ ഗൈനക്കോളജിസ്റ്റുമാരെ വയറ്റാട്ടിമാരെന്നല്ലേ പറയുക, വയറ്റാട്ടി ആർച്ച എന്നു പേരുള്ള ഒരു വയറ്റാട്ടിയായിരുന്നു. ആർച്ചയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആൺകുഞ്ഞ് ജനിക്കുമെന്നാണ് വാര്യര് പറഞ്ഞത്, ജാതകം നോക്കിയിട്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിലൊരു കാര്യം ചെയ്യണം, ആർച്ചയോടാണ് വയറ്റാട്ടി തള്ളയോടാണ് ചോദിക്കുക കുറുപ്പന്മാർ പിറന്നത് പെൺകുഞ്ഞാണെന്ന് പറയാവോ? ആൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ പെൺകുട്ടി തന്നെയാണ് എന്ന് 90-ാം വീട്ടിലെ കുറുപ്പന്മാരോട് നീ പറയണം. അതിന് അവൾക്ക് കുറെ പൈസ ഒക്കെ കൊടുക്കും, പണമൊക്കെ വാങ്ങി. എത്രയാണ് പണം കൊടുക്കുന്നത്? 64 പണം. 64 പണമാണ് ഈ നുണ പറയാൻ വേണ്ടി ആർച്ചക്ക് പാലാട്ട് കുങ്കിയമ്മ കൊടുക്കുന്നത്. അങ്ങനെ കുങ്കിയമ്മ പ്രസവിക്കുന്നു. നമ്മുടെ വാറ്റാട്ടി ആർച്ച പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഈ ആണ് തന്നെയാണ് കുളിപ്പിച്ച്, ചെമ്പുരളിയിൽ വെള്ളത്തിൽ കുളിപ്പിച്ച്, തലതോർത്തി വീരാളിപ്പെട്ടുകൊണ്ട് തലതൊക്കെ തോർത്തി കുഞ്ഞിനെ അമ്മയുടെ അരികിൽ കൊടുത്തു. പിന്നെ നടന്നുപോയി, ആർച്ചയുടെ ജോലി കഴിഞ്ഞ് നടന്നുപോയി. 90-ാം വീട്ടിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പൊ ഉമ്മർത്താരുണ്ടാകും, കുറുപ്പന്മാരുണ്ടാകും. എവിടുന്നാണ് നീ വരുന്നത് ഇപ്പം ചോദിക്കും. ഈ വയറ്റാട്ടിമാർ എവിടെയെങ്കിലും പോയിട്ട് വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രസവം നടന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പം പേടിച്ചുകൊണ്ട് പറഞ്ഞു, തമ്പുരാക്കന്മാരെ, അടിയൻ പാലാട്ട് എന്നാണ് വരുന്നത്. അവിടുത്തെ തമ്പുരാട്ടി കുങ്കിയമ്മ പ്രസവിച്ചു. അവർക്ക് ആശ്ചര്യമായി. കുങ്കിയമ്മ വീണ്ടും പ്രസവിച്ചോ? ആൺകുഞ്ഞാണോ
1: പെൺകുഞ്ഞാണോ?
0: എന്ത് പറയും?
1: പെൺകുഞ്ഞ്.
0: പെൺകുഞ്ഞ്. കാരണം എന്താണ്? 64 പണം
1: കിട്ടിയില്ലേ,
0: കൈക്കൂലി വാങ്ങിണ്ടല്ലോ. ഇനി ആൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഉടനെ കുറുപ്പന്മാര് കൊന്നുകളി. അങ്ങനെ ആർച്ച അഥവാ പേറ്റിച്ച് തള്ള പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ അപ്പീലില്ല. അവരത് വിശ്വസിച്ചു. കുറേ കാലം കഴിഞ്ഞു. ഈ രഹസ്യം അധികകാലം ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയോ അത് പുറത്തായി. അത് ആളുകൾ അറിഞ്ഞറിഞ്ഞ അവസാനം എവിടെ എത്തി? കുറുപ്പന്മാർ, 90-ാം വീട്ടിലെ കുറുപ്പന്മാരുടെ കാതിലും അത് അത് കേൾക്കേണ്ട പാതി അവർ കലിതുള്ളി വാളുമായിട്ട് പാലാട്ട് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ കുഞ്ഞിനെ കൊല്ലാൻ കുറുപ്പന്മാർ വരുന്ന കാര്യം കുങ്കിയമ്മയും അറിഞ്ഞു. എങ്ങനെയോ ആരോ പരിചാരകരോ മറ്റാണ് ഈ വിവരം ചോർത്തി കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് കുങ്കിയമ്മക്കൊരു ആശയം തെളിഞ്ഞു വന്നത്. തൻ്റെ അയൽക്കാരി ഉണ്ണിച്ചിരുതിയുണ്ട്, അവിടെയും അവരും പ്രസവിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് അവൾക്ക് പിറന്നതാണെങ്കിലോ പെൺകുഞ്ഞായിരിക്കും. അപ്പം വേഗം അവർ തമ്മിൽ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി.
2: ഇത് ശ്രീകൃഷ്ണന്റെ കഥ തന്നെ.
1: അതെ,
0: അവിടെയും ദേവകിയുടെയും അല്ലെ യശോദയുടെയും കുഞ്ഞുങ്ങളെ മാറ്റിപോലെ. ഇവിടെയും അത് സംഭവിച്ചു. വളരെ കുങ്കിയമ്മ തൻ്റെ ദാരുണമായ അവസ്ഥകളൊക്കെ പറഞ്ഞു. 9 മക്കളെ അവർ കൊന്നുകളഞ്ഞു. ഇതിനെയെങ്കിലും എനിക്ക് പോറ്റണമെന്നുണ്ട്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഈ കുഞ്ഞിനെ അവർ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അയൽക്കാരിയായ ഉണ്ണിച്ചിരുതയുടെ പെൺകുഞ്ഞിനെ പാലാട്ട് തറവാട്ടിലെ കുങ്കിയമ്മയുടെ കിടപ്പുമുറിയിലേക്ക് അവർ മാറ്റിക്കിടത്തി. ഇപ്പോഴേക്കും ആരെത്തും അവിടെ? കുറുപ്പന്മാർ. 90-ാം വീട്ടിലെ കുറുപ്പന്മാർ വന്നു. ചന്ദനക്കട്ടിലെ പട്ടുമെത്തയൊക്കെ കൊടിഞ്ഞു നോക്കി, കുഞ്ഞിനെ കണ്ടു, അത് പെൺകുഞ്ഞാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ തിരിച്ചുപോയി. ഒരു തവണ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷെ എന്നാലും ഇനിയും ഇതുപോലെ വന്നേക്കാം. കുറച്ച് ദിവസങ്ങൾക്കകം അയൽവീട്ടിലെ തെക്കേ ഉണ്ണിച്ചിരുതയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പാലാട്ടിലേക്ക് തിരിച്ചു വന്നു. പാലാട്ട് തറവാട്ടിൽ ഇനിയും എങ്ങനെയെങ്കിലും അറിയാലോ, അവർ വന്നാൽ ഒളിപ്പിക്കാൻ പറ്റില്ല. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കുങ്കിയമ്മ ഒരു കാര്യം ചെയ്തു, തൻ്റെ തറവാട്ടിൻ്റെ അകത്ത് ഒരു വലിയ ഗുഹ ഉണ്ടാക്കി, ഒരു നിലവറ, ഭൂമിക്കുള്ളിൽ ഭൂഗർഭ നിലവറ ഉണ്ടാക്കി. ഒരുപാട് പണിക്കാർ രഹസ്യമായിട്ട്.
2: അത് ഏതോ ഒരു ഇല്ലേ, അരക്കില്ലോ,
0: പുരാണത്തിലെ കഥകൾ തന്നെയാണ് ഇവിടെ വരുന്നല്ലേ. പക്ഷെ പാലാട്ട് ഗവൺമെന്റ് കഥയിലും ഇങ്ങനെ പറയുന്നുണ്ട്, കുങ്കിയമ്മ ഒരു കല്ലറയാണ് പണിതത്, ആർക്കും കാണാതെ വീട്ടിനകത്തൊരു ഭൂഗർഭ കല്ലറ. പുറമേ നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല ഈ കുഞ്ഞിനെ അവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. 28-ാം നാൾ എന്താ ചെയ്യണം?
1: പേര് വിളിക്കണം.
0: പേര് വിളിക്കണം. പേരെന്താണ്?
1: കോമൻ.
0: കോമൻ, അന്നത്തെ വളരെ പ്രശസ്തമായ പേരാണ് കോമൻ. 28-ാം നാൾ പേര് വിളിച്ചു.

0: അതുപോലെ 3-ാം വയസ്സിൽ മുടിമുറിച്ചു, 5-ാം വയസ്സിൽ കാതുകുത്തി, 7-ാം വയസ്സിലോ
1: എഴുത്തിനിരുത്തി.
0: ഈ സമയത്ത് 18-ാം നാള് പേര് വിളിക്കുന്ന സമയത്ത് അവിടത്തേക്കൊരു അതിഥി വന്നു, കോമന്റെ അമ്മാവൻ കുങ്കിയമ്മയുടെ ആങ്ങള. നിങ്ങൾക്കറിയായിരിക്കും അയാളെ, തച്ചോളി മാണിക്കോത്ത്. പക്ഷെ ഉദയനൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കുട്ടീനെ കാണാനേയില്ല. ഇവിടെയാണ് ഏതോ ഒരു ചെറിയ മുറിയിൽ നിന്ന് ഭൂമിക്കുള്ളിലേക്ക് പോകുന്നൊരു അറയിലാണ് സൂക്ഷിച്ചത്. കുങ്കിയമ്മ പറഞ്ഞു കുട്ടിയിടയില്ല, കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ കാരണം അത് വളരെ ചൂടായിട്ട് പെങ്ങളോട് ദേഷ്യം പിടിച്ചാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ പെങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഉദയനൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെല്ലാം അറിയും, ഉദയനൻ്റെ കൂടെയുള്ളവർ കാണും, കുട്ടി ആണാണെന്ന് കാണും. അതെങ്ങനെയെങ്കിലും 90-ാം വീട്ടുകാരുടെയൊക്കെ അതിലെത്തും. അപകടമാണെന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ആങ്ങളയോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല കുങ്കിയമ്മ പറഞ്ഞത്. പക്ഷേ ഉദയനൻ അന്നു മുതൽ പാലാട്ട് തറവാട്ടുകാരോട് ദേഷ്യമാണ്. അങ്ങനെ 16 വയസ്സ് വരെ കുട്ടി ഇവിടെ തന്നെയാണ്, കല്ലറയിൽ തന്നെയാണ്. പുറം ലോകം കാണാതെ അപൂർവമായിട്ട് മാത്രം പുറത്തു വന്നു. അങ്ങനെ 16-ാം വയസ്സാകുമ്പോഴേക്കും കല്ലറയിൽ വെച്ച് തന്നെ എല്ലാ പഠനവും പൂർത്തിയാക്കി. അഭ്യാസം പ്രത്യേകിച്ചും തറവാട്ടുകാരെന്താണ്, കളരിയാണ്. കളരി അഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഒത്ത ഒരു ചെറുപ്പക്കാരനായി മാറി. 16 വയസ്സ് മതി. പണ്ടൊക്കെ 16 വയസ്സെന്ന് പറഞ്ഞാൽ വിവാഹപ്രായമാകുന്ന കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. ചാവേർ ചന്ദുണ്ണിയുടെ പ്രായമൊക്കെ 12 ആയിരുന്നു, മാമാങ്കത്തിൽ പൊരുതിയ ചന്ദുണ്ണിയുടെ പ്രായം. അങ്ങനെ 16-ാം വയസ്സിൽ കല്ലറയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വന്നു. അമ്മ പേടിച്ചു, മോനെ നീ പുറത്ത് ഇറങ്ങരുത്, 90-ാം വീട്ടുകാർ കണ്ടാൽ നിന്നെ വെച്ചേക്കില്ല. അവരെ 16 കൊല്ലക്കാലമായിട്ട് നമ്മൾ ചതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ 7 കുറുപ്പന്മാരും അവരുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് ഭയമൊന്നുമില്ല. അല്ലേ, 16 വയസ്സാകുമ്പോഴേക്കും എല്ലാ അടവുകളും പഠിച്ചൊരു ഒത്ത യോദ്ധാവായിട്ട് മാറുകയാണ്. ആരും വന്നാലും എനിക്ക് ഭയമില്ല, അമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പഠിപ്പുരയിൽ, പാലാട്ട് തറവാട്ടിൻ്റെ പഠിപ്പുരയിൽ യുവാവായ കോമനിരിക്കുകയാണ്. ആ വഴിയിൽ 2 സുന്ദരിമാർ നടന്നു വരുന്നത് കണ്ടു. ഇപ്പം കഥയിൽ അങ്ങനൊരു പ്രണയം കൂടി വേണമല്ലോ, പ്രണയം പ്രതികാരം ഇതൊക്കെയാണല്ലോ വടക്കൻ പാട്ടിലെ പ്രധാനപ്പെട്ട പ്രമേയം. ഒരു ചെറിയ കുട്ടി വലുതായി സത്യൻ വേഷം അഭിനയിക്കേണ്ട കോലത്തിലായി. ഇനി വേണ്ടത് നമ്മള് സൂര്യ നേരത്തെ പാടി പോലെ ചന്ദനപ്പല്ലക്കിൽ വരുന്ന ഗന്ധർവ രാജകുമാരനായിട്ട് വേണം. അങ്ങനെ 2 സുന്ദരിമാരെയാണ് കാണുന്നത്, അപ്സരസ്സുകളെ പോലെ സുന്ദരികളായ 2 പേര്. ഇവരെ കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ് നമ്മുടെ പഠിപ്പുരയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സുന്ദരിമാരാരൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം മോനോട് പറഞ്ഞു, മോനെ അവരെ അത്ര നീ അധികം ശ്രദ്ധിക്കണ്ട, അവരെവിടുത്തുകാരാണ്,
1: കുറുപ്പന്മാര്
0: പെങ്ങൾമാരാണ്, 90-ാം വീട്ടുകാരാണ്. മൂത്തയാള് ഉണ്ണിച്ചിരതയും ഇളയവള് ഉണ്ണി അമ്മയാണ്. ഉണ്ണിച്ചിരത എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്.
2: അശ്വിനി
0: അല്ല, ഈ വീട് കാണാൻ പറ്റുന്ന ഗന്ധർവരാജകുമാരി ഉണ്ണിച്ചിരുതയല്ല, ഉണ്ണി അമ്മയാണ്. അതാണ് സൂര്യ നേരത്തെ പാടിയത്. ഉണ്ണിയമ്മ അനുജത്തിയാണ്, ഉണ്ണിച്ചിരുത വിവാഹിതയാണ്, മൂത്തയാളാണ്. അവിടെ വാഴുന്നവർ, വാഴുന്നവരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഉണ്ണിച്ചിരുതയുടെ നായർ വാഴുന്നവരാണ്. ഉണ്ണിയമ്മ ഏറ്റവും ഇളയ കുട്ടിയാണ് രണ്ടുപേരും, പക്ഷേ അതിസുന്ദരിമാരാണ്. ഇവര് 90-ാം വീട്ടുകാരാണ്, അതുകൊണ്ട് നീ അവരെ പിന്നാലെ നോക്കണ്ട മോനെ, അപകടമാണെന്ന് അമ്മ തന്നെ ഉപദേശിച്ചു. പക്ഷേ കോമൻ വിടുവാ, കോമന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് അമ്മയ്ക്കൊന്ന് കുളിക്കാൻ പോകണം, കുറച്ച് കുളിക്കെണ്ണ തരൂ. മോന്റെ മനസ്സിലിരിപ്പ് പിടികിട്ടി. ഈ 2 സുന്ദരിമാരും പോകുന്നത്
1: കുളിക്കാനാണ്,
0: പിന്നാലെ എനിക്കും കുളി. പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ, അറിയാതെ പോകുന്നതല്ല. കാച്ചി എണ്ണ തീർന്നു എന്ന് പറഞ്ഞു അമ്മ. മോനെ കാച്ചി എണ്ണയിലും തീർന്നു പോയി, ഇപ്പം എന്നാ ചെയ്യാ, എണ്ണ കാച്ചിട്ട് എന്നിട്ട് നീ പിന്നീട് പോയാൽ മതി. അപ്പോഴേക്കും അവർ ഒഴിവാണ് അമ്മ ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നെ ചിറ്റ എള്ള്, എള്ളിൻ്റെ എണ്ണ ഉണ്ടായാലും മതി, അത് തേച്ചോളാം. ഓ, എള്ളും തീർന്നു പോയി മോനെ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും മകനെ നിരുത്സാഹപ്പെടുത്തലാണ്. അമ്മ തന്നോട് കളവ് പറയുകയാണെന്ന് കോമന് മനസ്സിലായി. അവൻ എന്ത് ചെയ്തു, അകത്ത് പോയി താക്കോൽ കൂട്ടൊക്കെ എടുത്ത് പടിഞ്ഞാറ്റ തുറന്നു. അകത്ത് നോക്കുമ്പോൾ എണ്ണഭരണികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, എല്ലാത്തരം എണ്ണയും അവിടെ സുലഭമായിട്ടുണ്ട്. അങ്ങനെ എണ്ണഭരണിയുടെ മുടി അഴിച്ചു നോക്കുമ്പോൾ കാച്ചി എണ്ണയും എള്ളിൻ്റെ എണ്ണയൊക്കെ നിറയെ ഉണ്ട്. ഒരു കുളിക്ക് ആവശ്യമായ എണ്ണ, എണ്ണ തേച്ച് കുളിയാണ് പണ്ടത്തെ അഭ്യങ്കം അല്ലേ, ആവശ്യമായ എണ്ണ കോരിയെടുത്ത് അമ്മയോട് പറഞ്ഞു. അമ്മ നിങ്ങളെല്ലാം പറഞ്ഞു ഇല്ലാന്ന്, നോക്കിയിട്ട് എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനേതായാലും എണ്ണ കിട്ടി, ഇനി കുളിക്കാൻ പോകണം. എണ്ണ തേച്ചാൽ കുളിക്കണമല്ലോ. പുത്തൻ ചിറയിലേക്കാണ് പോകുന്നത്, അതാണ് കുളിക്കേണ്ടത്, പുത്തൻ ചിറ. അപ്പം അമ്മ എന്ത് പറഞ്ഞു, നീ പുത്തൻ ചിറയിൽ പോയി കുളിക്കണ്ട, മറ്റെവിടെയെങ്കിലും പോയി കുളിച്ചോളൂ, അപകടം.

0: മാണത് എന്ന് പറഞ്ഞു. വാഴുന്നവരുടെ കുളമാണ്, നമ്മുടെ ഉണ്ണിച്ചെറുതയുടെ ഭർത്താവിൻ്റെ കുളമാണത്. അവിടെ കുളിച്ചാൽ അപകടമായിരിക്കും, നീ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അമ്മ പിടിക്കണ്ട, കുളം ആർക്കും കുളിക്കാമല്ലോ, അത് അപകടം ഉണ്ടാവില്ല, അമ്മ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയും. നീ കുളിക്കണമെന്നുണ്ടെ ഞാൻ കിണറിലെ വെള്ളം കോരി തരാം, അവിടെ തന്നെ കുളിക്കണം എന്നില്ലല്ലോ. അതിനും ആര് വഴങ്ങുന്നില്ല, കോമൻ വഴങ്ങുന്നില്ല. കാരണം കോമന്റെ ഉള്ളിൽ ആരുണ്ട്?
1: ഉണ്ണിയമ്മ.
0: ഉണ്ണിയമ്മയുണ്ട്. അപ്സര സ്ത്രീകളായ രണ്ടുപേരെ കാണണം. അമ്മ പല വിലക്കുകളും വിലക്കിയിട്ടും നടന്നില്ല, അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. പുത്തൻചിറയുടെ വളരെ അകലെ വെച്ച് തന്നെ ഉണ്ണിച്ചിരുത ആരെ കാണുന്നുണ്ട്? കുളിക്കാൻ വേണ്ടി വരുന്ന യുവാവായ കോമനെ കാണുന്നുണ്ട്. ഉണ്ണിയമ്മയെ വിളിച്ച് പറഞ്ഞത്, നോക്ക്, അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. ഉണ്ണിയമ്മ മെല്ലെ തലയുയർത്തി നോക്കി. അവളും അമ്പരന്ന് പോയി. ഇതാരാണ്? ഇതുവരെ കാണാത്ത ഒരാളാണ്, ആരും കണ്ടിട്ടില്ലല്ലോ, ഒളിവിലായിരുന്നല്ലോ അല്ലേ. തലകാല ബോധം മറന്ന് അങ്ങനെ നോക്കി നിന്നു ആര്?
1: ഉണ്ണിയമ്മ.
0: ഏട്ടത്തിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, ഏട്ടത്തി ഒരു ഭാര്യയാണ് അല്ലേ, അല്പം കൂടി പ്രായമുണ്ട്. പക്ഷെ അനജത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത്ര എന്തോ ഇഷ്ടായില്ല. കുശുംബ്. അങ്ങനെ എന്തായാലും ശരി, ഈ ഉണ്ണിച്ചിരുത അല്പം വിപരീത കഥാപാത്രമാണല്ലോ. പൊടിപ്പും തൊങ്ങലും നുണയും പറയുന്ന ഒരാളാണ്. കോമൻ പുത്തൻചിറയുടെ വാക്കിലെത്തി. ഉണ്ണിയമ്മയുടെ മനസ്സ് അവൻ അടുത്ത് വരുന്നതോറും കുളക്കടവിലേക്കെല്ലാം മനസ്സിലേക്കാണ് നടന്നു കിടന്നത്. ഉണ്ണിച്ചിരുത പറയും, നീ ഇങ്ങനെ അധികം നോക്കി നിൽക്കണ്ട, നിന്നെ അപകടത്തിലേ ചാടിക്കൊള്ളൂ. ആരാണ് എന്താണെന്ന് പറയാതെ നോക്കണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ഓപ്പമാര്, പിന്നെ മനസ്സിലായി ഈ ഇയാളെ ചോദിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കോമൻ തുറന്നു പറയണം, ഞാൻ പാലാട്ട് കോമനാണ്, പാലാട്ട് കുങ്കിയമ്മയുടെ മകനാണ്, കോമനാണെന്നൊക്കെ പറയും. ഇത് കേട്ടതോടുകൂടി ഉണ്ണിച്ചിരുത ആകെ പ്രശ്നമായി. ഓപ്പമാര്, ഓപ്പമാർ പറഞ്ഞാൽ ആങ്ങളമാരും ആങ്ങളുടെ ഭാര്യമാരും. ആങ്ങളമാർ അറിഞ്ഞാൽ പ്രശ്നമാണ്, ആങ്ങളമാരുടെ ശത്രുവാണ് കപ്പുള്ളി പാലാട്ട് തറവാട്ടുകാർ. അതുകൊണ്ട് അവിടുത്തെ ഒരാളെ നീ ആഗ്രഹിച്ചാൽ അതിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കുന്നില്ല, മാത്രമല്ല അവർക്ക് വളരെ എതിർപ്പായിരിക്കും. പക്ഷേ ഉണ്ണിയമ്മ ഇതൊന്നും
1: ശ്രദ്ധിച്ചില്ല,
0: ഇതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ കണ്ണോട് കണ്ണിടഞ്ഞു.
1: കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ.
0: ഇത് ജയനാണല്ലേ, ഇത് പക്ഷേ സത്യനാണ്. അങ്ങനെ ഉണ്ണിച്ചിരുത പറഞ്ഞു, നമുക്ക് മതിയാക്കം കുളിക്കാം, കുളിച്ചതൊക്കെ മതിയാക്കി എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അഞ്ഞാഴി അരി അളന്നെടുത്ത് അടുപ്പത്ത് വേവാനിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ വന്നത്, ഇനിയും വൈകിയാൽ അരി വെന്ത് മോശമായി പോകും, ഞാൻ പോന്നാന്ന് പറഞ്ഞു. ഉണ്ണിച്ചിരുത ഉണ്ണിയമ്മ അവിടെ വെച്ചിട്ട് നേരെ പോയി. യഥാർത്ഥത്തിൽ അരി വേവിക്കാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കള്ളം പറഞ്ഞ ആളാണല്ലോ. ഈ സമയത്ത് കോമൻ ഉണ്ണിച്ചിരുത പറഞ്ഞത് വിശ്വസിച്ചു. അപ്പൊ പറഞ്ഞു, നീ പോയിക്കോളൂ, അരി വെറുതെ മോശമായി പോണ്ട, അഞ്ഞാഴി അരിയല്ലേ. ആ സമയത്താണ് ഉണ്ണിയമ്മ ആദ്യം പറഞ്ഞത്, എന്താണ്? ഏട്ടത്തി അങ്ങനെ പറയും, ഏട്ടത്തി നുണ പറഞ്ഞാണ് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോഴത്തേക്കും അവരെ അനുരാഗം അതി ഗാഢമായിരുന്നു. ഉണ്ണിച്ചിരുത പണി തുടങ്ങിയിരുന്നു. എന്താണ് പണി?
1: എല്ലാവരോടും പറഞ്ഞു.
0: ഏട്ടന്മാരോട് ഓപ്പന്മാരോടൊക്കെ പറഞ്ഞു, നമ്മളെ ഉണ്ണിയമ്മ
1: കൈവിട്ടുപോയി,
0: അവള് ഒരു യുവാവിനെ ഇങ്ങനെ പ്രണയിക്കുന്നുണ്ട്, ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ യുവാവ് ആരാണെന്ന് അറിയോ ഏട്ടന്മാരെ?
1: പാലാട്ട്
0: കോമനാണ്, പാലാട്ട് തറവാട്ടിലെ കോമനാണ്.
2: ഒരു വൈകുന്നേരം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്?
1: അത് മാത്രല്ല, ഒരിക്കലേ കണ്ടിട്ടുള്ളൂ,
2: ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്.
0: നമ്മുടെ കഥയിൽ അങ്ങനെയാണ്, ഒരു പക്ഷേ അതിനു മുമ്പ് ഉണ്ടാവണമെന്ന് അറിയില്ല നമുക്ക്. സിനിമയിലും ഏതാണ്ട് അങ്ങനെ ആയിരിക്കും അല്ലേ. അത്ര മതി, ഇത്ര ഒരു ഗാഢ പ്രണയത്തിനൊക്കെ സമയം അത്ര മതി എന്നാണ് മനസ്സിലാക്കുന്നത്. കുറുപ്പന്മാരാകെ കലിതുള്ളി നിൽക്കുകയാണ്, കാരണം തങ്ങളെ പറഞ്ഞു പറ്റിച്ചു, പറഞ്ഞത് പെൺകുഞ്ഞാണെന്നൊക്കെ നുണ പറഞ്ഞു. ഇപ്പോഴിതാ അങ്ങനെ ഏഴ് ആങ്ങളമാരും ഉണ്ണിച്ചിരുതയുടെ ഭർത്താവായ വാഴുന്നവരും കൂടി കുളക്കടവിലേക്ക് പോയി. ഈ സമയത്ത് കോമൻ കുളത്തിലിറങ്ങി
1: കുളിക്കുന്നു.
0: ഉണ്ണിയമ്മയും കുളിച്ചു കൊണ്ടിരിക്കലാണ്. കോമൻ പുത്തൻചിറയുടെ കരയിലിരുന്നിട്ട് ഉണ്ണിയമ്മയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കലാണ്.
2: അത് വേണ്ടാത്ത പണിയിൽ പോയില്ല, പക്ഷേ
1: മോശല്ലേ.
0: ഈ സമയത്താണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയമ്മ അകലിൽ നിന്ന് വരുന്ന ആങ്ങളമാര് ദേഷ്യം പിടിച്ച് വാള് ഊരി പിടിച്ച് വരുന്നത് കാണുന്നുണ്ട്. അവിടെ ഉണ്ണിയമ്മ പറഞ്ഞു, ഇതാ വരുന്നുണ്ട്, എന്തു ചെയ്യും, എന്താ ചെയ്യുക, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കുളത്തിലേക്ക് ചാടിക്കും. കുളത്തിലേക്ക് ചാടുകയും ഉണ്ണിയമ്മയുടെ വലിയ കാർക്കൂന്തലിനുള്ളിൽ കോമനെ ഒളിപ്പിച്ചു. അങ്ങനെയാണ് ഒളിപ്പിച്ചത്. പണ്ടുള്ള ആൾക്കാർ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ
1: മുടി നീട്ടി വളർത്തുന്നത്,
0: തുമ്പ് കെട്ടിയിട്ട വാർമുടിയിൽ അല്ലെ, പനങ്കുല പോലെ എന്നൊക്കെ പറയും. ഏതായാലും പാലാട്ട് കോമൻ വളരെ സുരക്ഷിതനായി ഉണ്ണിയമ്മയുടെ പിറകില് മുടിക്കകത്ത് ഒളിച്ചിരിക്കും.

0: പാങ്ങളന്മാർ വന്നു, ഉണ്ണിയമ്മ ആരാ നിന്നെ ഉപദ്രവിക്കുന്ന ഇട കോമനുണ്ട് വന്നിട്ടല്ലോ, ഏ ഏട്ടാ ആരും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഇതുവരെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറുപ്പന്മാരെല്ലാ സ്ഥലത്തും പരതി നോക്കി, ഇവിടെയും കാണാനില്ല. ഉണ്ണിയമ്മ പറഞ്ഞു, ഞാനൊരു സ്ത്രീയല്ലേ, ഏ നിങ്ങളെ പെങ്ങളാണെങ്കിൽ ഒരു സ്ത്രീയല്ലേ, സ്ത്രീ കുളിക്കുന്നിടത്ത് ഇങ്ങനെ അധികം നേരം നിൽക്കാവോ ആങ്ങളമാരെന്നൊക്കെ പറഞ്ഞിട്ടാണ്
1: പറഞ്ഞുവിടുന്നു.
0: പക്ഷേ മറ്റൊരാണവിടെ ഉണ്ട് അല്ലേ, കരയിലല്ല വെള്ളത്തിൽ തന്നെ തൻ്റെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാമുകിയുടെ ത്യാഗം അല്ലേ,
2: മുടി നീട്ടി വളർത്തണം സൂര്യേച്ചി.
3: അനക്കങ്ങനെ ആരും ഒളിപ്പിക്കാനൊന്നുമില്ല അശ്വിനി, നീ വേണിക്കലും മുടി നീട്ടി
2: അനക്ക് ഒളിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ പണ്ടേ മുറിച്ച കളഞ്ഞു.
0: മുടി ഒരു മറയായിട്ട് അവിടെ വെച്ചു. അങ്ങനെ കുറുപ്പന്മാരൊക്കെ തിരിച്ചുപോയി. കോമൻ തൻ്റെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് പറഞ്ഞു, ഉണ്ണിയമ്മയോട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എനിക്ക് 90-ാമാരെ പേടിയൊന്നുമില്ല, കുറുപ്പന്മാരെ പേടിയൊന്നുമില്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. അയ്യോ അവിടെ ആനകളുണ്ട്, 2 ആന വീട്ടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപരിചിതരെ കണ്ടാലത് ചിന്നം വിളിക്കും, അറിയിക്കും. അതിനുശേഷം വലിയ മൂരിയുണ്ട്, ശത്രുവിനെ കണ്ടാലത് മുക്രയിടും. പിന്നെയാണെങ്കിലോ കരിനാഗങ്ങളുണ്ട്, പാമ്പുകൾ, അത് സിൽക്കാരം പുറപ്പെടുവിക്കും, പരിചയമില്ലാത്തവരെ കൊത്തും. അതും കഴിഞ്ഞാൽ 2 വേട്ടനായ്ക്കളുണ്ട്, കുറുപ്പന്മാർ പൊറ്റുന്നവർ, അത് വല്ലാതെ കൊറിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം പഞ്ചവർണ തത്തയുണ്ട്, ആ പഞ്ചവർണ തത്ത കാവൽക്കാരെ വിളിച്ചു അറിയിക്കും, ഒരു പരിചയമില്ലാത്തവർ വന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും 90-ാം വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ കോമൻ സർവ്വസന്നദ്ധനായിട്ടാണ് പോകുന്നത്. ആനകൾക്ക് ഇഷ്ടപ്പെട്ട കരിമ്പ്, ഒരു കെട്ട് കരിമ്പ് സംഘടിപ്പിച്ചു. കാളകൾക്കാണെങ്കിൽ മൂരിക്ക് പുല്ല്, നല്ല പച്ചപ്പുല്ല് സംഘടിപ്പിച്ചു. നാഗത്തിന് വലിയ പാമ്പിന് ഇഷ്ടപ്പെട്ട തവള. നായ്ക്കൾക്കാണെങ്കിൽ ഉണക്ക തേങ്ങയാണ് കൊണ്ടുപോയത്. നായ്ക്കൾക്ക് ഉണക്ക തേങ്ങ ഇഷ്ടമാണ് അത്ര, ആ പണ്ടത്തെ കഥയാണ്. തത്തക്കാണെങ്കിൽ പച്ചക്കായകൾ, കുറേ പച്ചക്കായകൾ കൊണ്ടുപോയി. ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. 90-ാം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി 64 പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോമൻ തൻ്റെ സഹായിയെ വിളിച്ച് ഇതെല്ലാം 64 പണം കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ 90-ാം വീട്ടിലേക്ക് പോയി. ആനക്ക് കരിമ്പ് കൊടുത്തു, അതുപോലെ മൂരിക്ക് പുല്ല് കൊടുത്തു, നാഗത്തിന് തവളയെ കൊടുത്തു, പിന്നെ
3: കൊട്ടത്തേങ്ങ കൊടുത്തു,
0: നായ്ക്കൾക്ക് കൊട്ടത്തേങ്ങ കൊടുത്തു, തത്തക്കാണെങ്കിൽ പച്ചക്കായ കൊടുത്തു. അതെല്ലാം ശാന്തമായി. മെല്ലെ ചങ്ങലവട്ട, പഴയ വിളക്കുണ്ടല്ലോ, അതുമായിട്ട് ആരിറങ്ങി വന്നു, ഉണ്ണിയമ്മ ഇറങ്ങി വന്നു. അപ്പം ധീരനാണ്, ഏത് വിലക്കുകളും അത് ലംഘിച്ചിട്ട് അവിടെ കാമുകിയുടെ വീട്ടിലെത്തും. നമ്മുടെ വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയെ തേടി ചന്തു പോയിരുന്നല്ലോ, കുമരമ്പുഴ നീന്തി കിടന്നിട്ട് നേരം കെട്ട നേരത്ത് അല്ലേ. അതുപോലെയാണ് ഒരു ധീരമായ വെല്ലുവിളി നിറഞ്ഞൊരു യാത്രയായിരുന്നു കാമുകിയുടെ അടുത്തേക്കുള്ള കാമുകൻ്റെ പോക്ക്. മാത്രമല്ല അതൊരു ബദ്ധശത്രുക്കളാണ്, കുടുംബം കുലവൈരികളായ ആളുകളാണ്. അങ്ങനെ ചങ്ങലവട്ട കാണിച്ച് കോമനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് കുറുപ്പന്മാർ ഉണർന്നു. കുറുപ്പന്മാരന്ന് ഇവിടെ ഒരു യാത്രയുണ്ട്, അതിന് മുമ്പാണ്. ഉണ്ണിയമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, 4 കാൽപെരുമാറ്റം കേട്ടല്ലോ, ഉണ്ണിയമ്മക്ക് 2 കാലല്ലേ ഉള്ളൂ, 4 കാൽപെരുമാറ്റം കേട്ടല്ലോ എന്ന് പറയും. അപ്പം അതിനെന്താണ് ഉണ്ണിയമ്മയുടെ മറുപടി? വിളക്ക് കെട്ടപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നി, അതുകൊണ്ട് ഞാൻ കാലുകൾ നിലത്തുരച്ചാണ് നടന്നു പോയത്. ഈ വിളക്കെങ്ങനെ കെട്ടും ചോദിച്ചാൽ, എൻ്റെ ചേലത്തുമ്പിൽ പട്ടിൻ്റെ അറ്റം കൊണ്ട് വിളക്ക് കെട്ടുപോയതാണെന്ന് പറഞ്ഞു. ഓരോ നുണ പറയലാണ്. അതിനുശേഷം ആന അല്പ ശബ്ദം ഉയർത്തിയിരുന്നു. ആന ചിന്നെ വിളിച്ചല്ലോ, ആദ്യം കരിമ്പ് കൊടുക്കും വരെ ചിന്നെ വിളിക്കുമല്ലോ. അത് മരത്തിൻ്റെ മുകളിൽ അണ്ണാന്മാർ വന്നിരുന്നപ്പോൾ ആന ചിന്നെ വിളിച്ചാന്ന് പറയും. കാളക്കൂറ്റിനെന്തോ ആ കേട്ടല്ലോ, അത് വാലൂരി പശുവിനെ കണ്ടതാവാം. വാലൂരി പശു, വാലൂരി പോയൊരു പശു
3: ആയിരിക്കും.
0: അതെ, നായകളെന്തിനാണ് അത് തെമ്മാടിക്കീരി നായുടെ അടുത്ത് വന്നപ്പോൾ അത് കുറച്ചതാണ്. തത്ത എന്തിനാണ് കരഞ്ഞത്? കിഴക്ക് നിന്ന് ഒരുപാട് തത്തകൾ അതിന് ചുറ്റും വന്നു നിന്നു, അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചവർണ തത്തകൾ ചിലച്ചത്. അതൊക്കെ സമ്മതിച്ചു, അതൊക്കെ അവർ ബോധ്യമായി. കാരണം പൊന്നുപങ്ങളല്ലേ എന്നുള്ള പറയില്ലല്ലോ. അങ്ങനെ ആങ്ങളമാരൊക്കെ ഊണ് കഴിഞ്ഞ്, ഊണ് കഴിഞ്ഞാൽ വിസ്തരിച്ച് വെത്തില മുറുക്കുണ്ട്. വെത്തില മുറുക്ക് നോക്കുമ്പോൾ കിളിച്ച് കിളിവാലൻ വെത്തിലയില്ല, തീർന്നുപോയി. ഉണ്ണിയമ്മ നീ ഇവിടെ നിങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഉണ്ണിയമ്മ നേരെ തൻ്റെ മുറിയിൽ ആരുണ്ട്?
1: കോമൻ.
0: കോമൻ്റെ കയ്യിലൊരു ചെല്ലപ്പെട്ടിയുണ്ട്, അത് തുറന്ന് അതിൽ നിന്ന് വെത്തിലെടുക്കുന്നുണ്ട്. കിളിവാലൻ വെത്തില തന്നെ വേണം, അതിന് കുറച്ച് വിലയൊക്കെ കൂടുതലാണ്. അങ്ങനെ ആങ്ങളമാർക്ക് കൊടുത്തു. അപ്പോൾ വെത്തില എടുക്കുമ്പോൾ ഉണ്ണിയമ്മയുടെ കയ്യിൽ തഴമ്പ് കാണും. എന്താ ചുരുക്കത്തഴമ്പ് നിൻ്റെ കയ്യിലെന്ന് പറയും.

0: ചുരുക്കത്തഴമ്പല്ല ഒലക്കത്തഴമ്പാണ് ആംഗളമാരെ എന്ന് പറയും. പിന്നെ വെറ്റില, ഇത് കപ്പുള്ളിപ്പാലാട്ടെ വെത്തില മരത്തിലെ കിളിവാലൻ വെത്തിലയാണല്ലോ എന്നാണ് അടുത്ത ചോദ്യം.
1: അങ്ങനെയല്ലുണ്ട്,
0: അത് കപ്പുള്ളിപ്പാലാട്ടെന്ന് വെത്തില കൊണ്ടുപോകുന്ന പറിച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾ ഇത് പടിപ്പുര വഴി പോകുമ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ് എന്ന് അവിടെയും നുണ പറയും. അപ്പൊ യഥാർത്ഥത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആരാണ്?
1: പാവം.
0: അതെ, അപ്പൊ അങ്ങനെ ഓപ്പന്മാരൊക്കെ പോയി, ആംഗളമാരൊക്കെ മറ്റെവിടെ പോയപ്പോ ആര് മാത്രം?
2: കോമനും
0: ഉണ്ണിയമ്മയും മാത്രം. ഉണ്ണിച്ചിരുത അവിടെ ഉണ്ട്, ഉണ്ണിച്ചിരുതയും വാഴുന്നവരുണ്ട്, അവർ മറ്റൊരു മുറിയിലാണുള്ളത്. അപ്പൊ അങ്ങനെ അകത്തു വന്നു, കോമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോമന് വയറ് നിറയെ ചോറ് കൊടുത്തു, ചോറ് കഴിച്ചു. പിന്നെ എന്താണ് നുറുക്കാൻ, അതിഥി സൽക്കാരമുണ്ടല്ലോ പണ്ടത്തെ, അത് അനുസരിച്ച് ഇങ്ങനെ ഊണ് കഴിക്കുക. അതിനുശേഷം വെത്തില മുറുക്കുക, വെത്തില ചുണ്ണാമ്പൊക്കെ ചുരുട്ടിട്ട് അങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട്, സിനിമകളൊക്കെ ആണല്ലോ പഴയകാല സിനിമകളിൽ. ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. സംസാരം അവരറിയാതെ മെല്ലെ മെല്ലെ ശബ്ദം കനത്തുപോയി. അപ്പൊ തൊട്ടടുത്ത മുറിയിൽ ആരൊക്കെ ഉണ്ട്? വാഴുന്നവരുണ്ട്. ഉണ്ണിച്ചിരുത്തക്ക് സംശയം, എവിടെ നിന്നാണ് ശബ്ദം? മെല്ലെ വിളിച്ചു, മുട്ടി വിളിച്ചു, ഉണ്ണിയമ്മയെ വിളിച്ചു. എന്താണ് ഇവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്? നീ ആരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിന് പറയുന്നൊരു നുണ? ഞാൻ ആരെയും കണ്ടിട്ട് ചിരിച്ചൊന്നുമല്ല, മച്ചിലൂടെ എലികൾ അങ്ങും ഇങ്ങും പായുന്നത് കണ്ട് ചിരിച്ചു പോയതാണെന്ന്. എലികൾ പായുമ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് നമുക്കറിയില്ല അല്ലേ. എന്തായാലും തൽക്കാലം ഉണ്ണിച്ചിരുത അത് വിശ്വസിച്ച് തിരിച്ചു പോയി. കണ്ടുപിടിച്ചില്ല. അപ്പൊ അങ്ങനെ രാത്രി വളരെ പാതുരാവായി, കുറെ നേരം അവർ സംസാരിച്ചിരുന്നു. പിന്നെ ഉറങ്ങാൻ കിടക്കാണ്. ഈ സമയത്ത് കോമൻ പറയുന്നുണ്ട്, അതിരാവിലെ പോണം, അതിരാവിലെ വിളിച്ചുണർത്തണം. നേരം പുലരും മുൻപ് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അപകടമാണ്, അതുകൊണ്ട് അതിരാവിലെ വിളിച്ചുണർത്തണം എന്ന് പറയും. അങ്ങനെ എങ്ങനെയാണ് ഏഴര വെളുപ്പിന് വിളിച്ചുണർത്തുക? ഏഴര വെളുപ്പിന് ഉണ്ണിയമ്മ ഉണർന്നു, പക്ഷേ എങ്കിൽ കോമൻ നല്ല ഉറക്കാം. അവസാനം വിളിച്ചുണർത്തി, അപ്പോഴത്തേക്കും നന്നായിട്ട് ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നു. നേരം നന്നായിട്ട് പുലർന്നിരുന്നു, പൂവും കോഴികളൊക്കെ നീട്ടി കൂവിയിരുന്നു. ഈ സമയത്ത് എങ്ങനെയെങ്കിലും 90-ാം വീട്ടിൽ നിന്ന് കടത്തണമല്ലോ. അതിന് ഉണ്ണിയമ്മയുടെ അടുത്ത സൂത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാണൻ്റെ വേഷത്തിലേക്ക് കോമനെ മാറ്റുകയാണ്. അണിഞ്ഞൊരുങ്ങിയിട്ടാണ് കോമൻ്റെ വരവ്, അതൊക്കെ അഴിച്ചു മാറ്റി ഒരു പാണൻ, പാട്ടുപെടുന്ന പാണനുണ്ടല്ലോ, മാറാപ്പൊക്കെ കെട്ടി മുഷിഞ്ഞ കുപ്പായം ധരിച്ച്, ഇപ്പോഴത്തേക്കും കുറച്ചൊക്കെ 101 പണം കൊടുക്കുന്നുണ്ട്. അതായത് കുറുപ്പന്മാർ കാണും, കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പണം കൊടുക്കാനുണ്ട് നാടുവാഴികൾക്ക്, തമ്പുരാക്കന്മാർക്ക്. അത് കൊടുത്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പടിപ്പുര കടന്ന് പോകുന്നത്. അപ്പോഴത്തേക്കും 90-ാം വീട്ടിലെ കുറുപ്പന്മാർ അവരെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ചോദിച്ചു, ആരാണ് നീ, എവിടുന്നാണ് ഈ വരുന്നൊക്കെ ചോദിച്ചു. കറുത്തനാർ നാട്ടിൽ നിന്ന് വരുന്ന പാണനാണ്, എൻ്റെ പേര് ചാത്തൻ എന്നാണെന്ന് പറയും. കറുത്തനാർ നാട്ടിൽ എന്താണ് അവിടെ വിശേഷം, എന്തിനാണ് ഈ വഴി വന്നതെന്ന് ചോദിക്കും. അപ്പോൾ തച്ചോളി ഉദയനൻ കൽപ്പിച്ചിട്ട് വന്നതാണ്. തച്ചോളി ഉദയനൻ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരാളാണല്ലോ. അദ്ദേഹം തൻ്റെ 4 ചുരികകളും പരിചയം തൻ്റെ കൈവശം തന്നിട്ടുണ്ട്. എന്തിനാണത്? കൊല്ലക്കുടിയിൽ പറ്റത് ശരിയാക്കി എടുക്കാൻ വേണ്ടി, മുറിഞ്ഞുപോയ വാള് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഉദയനക്കുറിപ്പ് പറഞ്ഞിട്ട് ഇതുവഴി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദയനൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറുപ്പന്മാർക്കൊരു താല്പര്യം. 90-ാം വീട്ടിലെ കുറുപ്പന്മാരാണ് ഞങ്ങൾ, ഇപ്പം നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. പാണന് പേടിയായി. പാണനല്ലല്ലോ ശരിക്കും, കോമനല്ലേ, പക്ഷേ തമ്പുരാക്കന്മാർ പറഞ്ഞാൽ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കോമൻ അഥവാ പാണൻ എതിർപ്പൊന്നും പറയാതെ ഇവരുടെ പിറകിലൂടെ പോവുകയാണ്. അവിടെ പടിപ്പുരയിലെത്തിയപ്പോൾ അകത്താരുണ്ട്, ഉണ്ണിയമ്മയുണ്ട്, ഉണ്ണിച്ചിരുതയുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. നിങ്ങളിവിടെ എത്തിയാലും ഇനിയെങ്കിലും അടിയനെ പോവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. വൈകിയാൽ ഉദയനക്കുറിപ്പന്നെ ഇവിടെ തല കൊയ്തളിയും. അപ്പോൾ അങ്ങനെ അവർക്ക് പണം, തമ്പുരാക്കന്മാരുടെ ഒരു കാഴ്ചപ്പണമായിട്ട് ഈ നേരത്തെ ഉണ്ണിയമ്മ കൊടുത്ത 101 പണമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറുപ്പന്മാരൊക്കെ, എന്താ നിൻ്റെ മുതുകിലെ മാറാപ്പിൽ, എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് കാണാന്ന് പറയും. വീണ്ടും പേടിയായി. എന്താണ് അതിലുള്ളത്? അതിൽ ചമയങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, കൂടാതെ ആയുധങ്ങളുണ്ട്. ഒരു ചുരുകയും പരിചയമാണ് തമ്പുരാനെന്ന് പറയും. എന്നാൽ ഉദയനൻ്റെ ചുരുകയല്ലേ, അതൊന്ന് കാണണമല്ലോ നമുക്ക്. അങ്ങനെ ഉദയനോ, ഞങ്ങളും വലിയ യോദ്ധാക്കളാണ്, ഉദയനൻ്റെ ആയുധം കാണാൻ താല്പര്യത്തോടുകൂടി കുറുപ്പന്മാർ ചോദിച്ചു. മെല്ലെ പാണൻ അത് പുറത്തേക്ക് എടുത്തു. പാണനോട് ചോദിക്കുന്നുണ്ട്, നീ ചുരിക പ്രയോഗിക്കോ? ഓ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഉദയനൻ്റെ ചുരിക എന്ന് പറഞ്ഞിട്ട് ആ ചുരിക കൊണ്ട് പാണൻ്റെ ഒരു അത്ഭുത പ്രയോഗമുണ്ടായി. അത്ഭുതപ്പെട്ടു പോയി ആര്? കുറുപ്പന്മാർ. ഈ സമയത്തൊക്കെ ഉമ്മറത്ത് നിൽക്കുന്ന ഉണ്ണിയമ്മയുടെ കണ്ണിലേക്കാണ് പാണൻ്റെ നോട്ടം മുഴുവനും. അങ്ങനെ

0: ആ പ്രകടനമൊക്കെ അഭ്യാസ പ്രകടനമൊക്കെ കുറുപ്പന്മാർക്ക് രക്ഷപ്പെട്ടു. അയാളെ തിരിച്ചുപോയി, വലിയ അപകടമൊന്നും ഇല്ലാതെ കോമൻ പാണനായിട്ട് തന്നെ രക്ഷപ്പെട്ടു. കുറേ അകലെ എത്തിയതിനു ശേഷം എന്ത് ചെയ്തു, വസ്ത്രങ്ങളൊക്കെ മാറി കോമനായിട്ട് തന്നെ തിരിച്ചങ്ങോട്ട് പോയി. ഈ സമയത്ത് അമ്മ കാത്തിരിക്കുകയാണ്, തലേന്നേ പോയതാണ്, അപ്പോൾ 90-ാം വീട്ടിലാണ് പോയത്. ഇനി തിരിച്ചു വരുമോന്ന് അറിയില്ല. പക്ഷേ അമ്മ മകനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും 90-ാം വീട്ടിലെ ഉണ്ണിയമ്മയെ തന്നെ വേളി വിവാഹം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മീവർണപ്പെട്ടിയിൽ ഭദ്രമായി തൻ്റെ ആടയാഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു. ചന്ദനക്കട്ടിലെ 7 മെത്തകളെ കുടഞ്ഞ് വിരിച്ച് അതിൽ സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങി നമ്മുടെ നായകൻ കോമൻ. ഉണ്ണിച്ചിരുതൊക്കെ ആകെ സംശയമായി, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം അവിടെ കേട്ട സംസാരം, അതിനെക്കുറിച്ചൊക്കെ ഉണ്ണി ചിരുത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ നുണ പറഞ്ഞാണ് എലീനെ കണ്ട് ചിരിച്ചാണെന്നൊക്കെ പറഞ്ഞൊന്നും തൽക്കാലം വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, ഉണ്ണിയമ്മയുടെ മുറിയിലേക്ക് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ മൊത്തം പരിശോധിച്ചു, തുപ്പിൽ കോളാമ്പി കണ്ടു. തുപ്പിൽ കോളാമ്പിയിൽ
1: തുപ്പിൽ
0: ഒരുപാട് കണ്ടു. ഒരാള് വെത്തിൽ മുറിക്കൽ ഇത്രയധികം തുപ്പിലുണ്ടാവൂലല്ലോ. ഉണ്ണിയമ്മ വിളിച്ചു, ആരാണ് ഇവിടെ വന്നത്? പണ്ടത്തെ കേസ് അന്വേഷണത്തിന്റെ ഒരു തുമ്പാണ്. ഇത്രയും അടക്കയും വെത്തിലൊന്നും ആവശ്യമില്ലല്ലോ, കോളാമ്പി നിറയെ മുറുക്കി തുപ്പിയിട്ടിരിക്കുന്നുണ്ട്, ആരാണ് ഇവിടെ? അമ്പടിക്കള്ളി എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു. അങ്ങനെ കിടക്ക പൊന്തി നോക്കുമ്പോൾ അതിനകത്തൊരു കത്തി കിട്ടി, ആയുധം. നമ്മുടെ യോദ്ധാക്കളൊക്കെ മറന്നുപോകും സാധാരണ കഥയുടെ ഒരു ട്വിസ്റ്റിന് വേണ്ടി. കത്തിയിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ പോലെ തറവാട്ടിൻ്റെ പേരുണ്ടാവും, പാലാട്ട് വക അല്ലെ, കപ്പുള്ളി പാലാട്ട് വക എന്ന് ആ കഠാരയിലുണ്ട്. ഇത് വലിയ തുമ്പായില്ലേ. ഉണ്ണിച്ചിരുത് ഈ കത്തി കഠാര പാലാട്ട് തറവാട്ടിൽ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ആങ്ങളമാരോട് പറഞ്ഞില്ല. ആങ്ങളമാരോട് പറഞ്ഞാൽ അവൾക്ക് സ്നേഹം കൂടുതൽ കൊച്ചുപെങ്ങളോടായതുകൊണ്ട് അവളെ കാര്യം വരെ ശിക്ഷിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണിച്ചിരുത് ആലോചിച്ചത്. അവൾ എന്ത് ചെയ്തെന്നറിയോ, ഈ കത്തി പാലാട്ട് തന്നെയാണെന്ന് ഉണ്ണിച്ചിരുതക്ക് ബോധ്യമാണ്, വിശ്വാസമാണ്. വള്ളോപ്പുലയൻ്റെ മീൻ വെട്ടുന്ന കത്തിയാണ് നമ്പിക്കത്തി എന്ന് പറയും, മുറിച്ചുള്ള കത്തിയാണെന്നാണ് ഉണ്ണിയമ്മ പറഞ്ഞത്. പണപ്പെട്ടി തുറന്ന് 16 പണം എടുത്തിട്ട് വേഗം കൊല്ലക്കുടിയിലേക്ക് പോയി ആര്, ഉണ്ണിച്ചിരുത. അവിടെ ഉമ്മറത്ത് പെരുങ്കൊല്ലനുണ്ട്. പെരുങ്കൊല്ലനോട് പറഞ്ഞു, ഈ കത്തി ആരതാണ്? പറഞ്ഞു, ഇത് സംശയമില്ല, പാലാട്ട് തറവാട്ടിലെ കോമൻ തമ്പുരാൻ്റെ കത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിച്ചിരുത് പറഞ്ഞു, ഈ കത്തി കോമൻ്റെതല്ല, വള്ളപ്പുലയോൻ്റെ കത്തിയാണ്. ആര് ചോദിച്ചാലും നീ അങ്ങനെയേ പറയാവോ? അയ്യോ, അങ്ങനെയല്ല, ഇത് കോമൻ്റെ തന്നെയാണ്. കോമൻ്റെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ മടിയിൽ 16 പണം കൊടുക്കും, കയ്യിൽ വെച്ചോളൂ. ആര് ചോദിച്ചാലും എന്ത് പറയണം?
1: വള്ളപ്പുലയൻ്റെ
0: കത്തിയാണ് പറയാവെന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ച് അതിന് തയ്യാറായി, ഇല്ലെങ്കിൽ നിന്നെ കുന്നുകളെ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തും, കാരണം 90-ാം വീട്ടിലെ പെങ്ങളാണല്ലോ. അങ്ങനെ പെരുങ്കൊല്ലൻ സമ്മതിച്ചു. നേരെ ഉണ്ണിച്ചിരുത എവിടത്തേക്ക് പോയി? ആങ്ങളമാരുടെത്തേക്ക് പോന്നു. അപ്പോൾ ആങ്ങളമാരോട് എന്താ പറയുന്നത്?
1: വള്ളപ്പുലേൻ്റെ കത്തി,
0: ആ നിങ്ങളറിയോ, നമ്മുടെ ഉണ്ണിയമ്മയുടെ അകത്തുനിന്ന് വള്ളോപ്പുലേൻ്റെ കഠാര കിട്ടി. വള്ളോപ്പുലൻ അന്നത്തെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ താഴ്ന്ന ജാതിക്കാരെയെ തറവാട്ടിന് ചേരാത്ത ഒരു ചെറുപ്പക്കാരനെ അകത്ത് താമസിപ്പിച്ചു ഉണ്ണിയമ്മ. അപവാദം. കോമനാണെന്ന് പറഞ്ഞത് ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും അവർ, അല്ലേ? തറവാട്ടുകാരല്ലേ,
1: അതുകൊണ്ടാണ്
0: ഈ സൂത്രം പ്രയോഗിച്ചത്. ഉടനെ ഒപ്പമാര് കത്തി നോക്കി, അത് കൊല്ലനോട് ചോദിച്ച് കൺഫേം ആക്കണല്ലോ. കൊല്ലനോട് ചോദിച്ചപ്പോൾ കൊല്ലൻ എന്ത് പറയും?
1: വള്ളോപ്പുലേൻ്റെ.
0: കാരണം കൊല്ലനറിയാം ഇത് കോമൻ്റെ ആണെന്ന്. പക്ഷെങ്കിൽ ഉണ്ണിച്ചിരുത പറഞ്ഞ് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് നാടുവഴിയുടെ കത്തിയൊന്നുമല്ല, ഇത് മത്സ്യം മുറിക്കുന്ന വള്ളോപ്പുലേൻ്റെ കത്തിയാണ്, ഇതിന് മീൻ നാറുന്നുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ തറവാട്ടിൻ്റെ മാനം കെടുത്തി ധിക്കാരി എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയമ്മയുടെ പിന്നാലെ എല്ലാവരും കൂടി പോവുകയാണ്. അവൾ വീണ്ടും മൗനം പാലിച്ചു. ഇളയ കുറുപ്പിന് അല്പസ്നേഹമുണ്ട്, നമ്മുടെ കടവാങ്കോട്ടും ആക്കും കഥയിലും അങ്ങനെയുണ്ട്. ഉണ്ണിയമ്മയോട് അല്പസ്നേഹമുണ്ട്, മറ്റുള്ളവരൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്തൊക്കെയാ ചെയ്യുന്നറിയോ, കോല് കൊണ്ടടിച്ച് പുറം പൊളിക്കും, വാള് കൊണ്ട് നിന്നെ വെട്ടി നുറുക്കും, ഇരട്ടക്കുഴൽ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലും, കഴുമരത്തിൽ ജീവനോടെ കെട്ടിത്തൂക്കും, കൊടും വിഷം തൊണ്ടയിലൊഴിച്ച് നീട്ടിക്കൊല്ലും. ഇങ്ങനെ പല പല ശിക്ഷകളാണ് ഇവൾക്ക് വിധിക്കാൻ പോകുന്നത്, ഒരുപാട് ഭീഷണികളാണ്. അതെല്ലാം ഉണ്ണിയമ്മ കേട്ടു, ഒരു ഭാവവ്യത്യാസമില്ലാതെ കുറുപ്പന്മാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കലാണ്. ഉണ്ണിച്ചിരുത്

0: വിളിച്ചിട്ട് പറഞ്ഞു, തന്നിഷ്ടക്കാരിയാണ് ഇവള്, ഒരു പാഠം പഠിക്കണം, ഒരു വസ്തു പോലും ഒക്കെ കൊടുത്തു പോകാൻ പാടില്ല, പൊരി വെയിലത്ത് നിർത്തണം, വെയിൽ മുഴുവനെ കൊള്ളുക, വയറ് പുകഞ്ഞാൽ പോലും ഒരു പറ്റി ചോറോ തൊണ്ട വരണ്ടാലോ ഒരൊറ്റ വെള്ളമോ കൊടുത്തു പോകരുത്. ദേഷ്യത്തോടെ കുറുപ്പുമാരങ്ങോട്ട് പോയി, വെയിൽ കൊള്ളുകയാണ് ഉണ്ണിയമ്മ, അത് കണ്ട് ചിരിക്കുകയാണ്. ഇത് ആരറിയണേനി? കോമൻ അറിയണല്ലോ, നല്ല ഇവയ്ക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഈ സമയത്ത് ഇളയ കുറുപ്പിന്, ഏഴാമത്തെ കുറുപ്പിന് ഉണ്ണിയമ്മയോട് അല്പം സ്നേഹം തോന്നുന്നുണ്ട്. ഉണ്ണിയമ്മയുടെ അടുത്ത് വരും, അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്കും, കുറച്ച് ആഹാരമൊക്കെ കൊടുക്കും, എന്നിട്ട് പറയും, നീ സത്യം പറയണം, ഈ കനത്ത വെയിൽ സഹിച്ചിരിക്കുകയല്ലേ നീ, അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം നീ പറയണം, വെള്ളവും പുലിയും തന്നെയാണോ നിൻ്റെ അടുത്ത് വന്നതെന്നൊക്കെ പറയും. ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എനിക്ക് വിഷമമൊന്നുമില്ല, പെരിങ്കല്ലം പറഞ്ഞത് നിങ്ങളും കേട്ടല്ലേ, വെള്ളവും പുലിയും തന്നെയാണ് എൻ്റെ അകത്ത് വന്നതെന്നൊക്കെ പറയും. കാരണം കോമനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കോമൻ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഉണ്ണിയമ്മക്ക് ഉണ്ടായത്. ഇളയകുറിപ്പ് മറ്റൊന്നും പറയാനില്ല, അദ്ദേഹം അവിടുന്ന് പോകുന്നു. പിന്നെ അയൽക്കാരി പെണ്ണുങ്ങളൊക്കെ കൂട്ടം ചേർന്ന് അവിടെ വരും, കാരണം അപവാദമാണ്, സദാചാര കുറ്റല്ലേ. വെയിൽ കൊണ്ട് വാടി നിൽക്കുന്ന ഉണ്ണിയമ്മയെ കണ്ടവരൊക്കെ സഹതാപത്തോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ സ്വയം നരകിക്കുന്നത്, വള്ളോപ്പുലേനല്ലാന്ന് അവർക്കൊക്കെ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം ഉണ്ണിയമ്മയും കോമനും തമ്മിലുള്ള പ്രണയം, അതുകൊണ്ട് അത് പറഞ്ഞൂടെ നിനക്ക് എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, എനിക്കേതായാലും ചീത്തപ്പേര് വീണ് കഴിഞ്ഞു, പെരിങ്കൊല്ലൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് വള്ളോപ്പുലേനാണെന്നും തീരുമാനമായി, എൻ്റെ തലവിധി ഇങ്ങനെയാണ് എന്ന് സങ്കടത്തോടുകൂടി പറയും. ഈ സമയത്ത് മഹാരാജാവ് നാടുവാഴുന്നയാൾ അതുവഴി വരും. രാജാവ് ഇങ്ങനൊരു ശിക്ഷ വിധിച്ചത് കണ്ടപ്പോൾ 90-ാം വീട്ടിലെ കുറുപ്പുമാരെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവം? 90-ാം വീട്ടുകാർ പറയും, ഇങ്ങനെ തറവാട്ടിനെ ചേരാത്ത ഒരാൾ രാത്രി അകത്ത് താമസിപ്പിച്ചതിൻ്റെ ശിക്ഷയാണെന്നൊക്കെ പറയും. അപ്പം ഏതായാലും നിങ്ങൾ കഴിവേറ്റാനൊന്നും പോകണ്ട, വധശിക്ഷ വിധിക്കൊന്നും വേണ്ട, ആ അധികാരം ഞാൻ ആർക്കും തന്നിട്ടില്ലെന്ന് നാടുവഴി പറയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ വലിയ ശിക്ഷ നൽകേണ്ട കാര്യമുള്ളൂ. ഇന്നത്തേക്ക് 7 നാൾക്കകം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് നാടുവഴി ഉത്തരവിട്ടിട്ടാണ് പോകുന്നത്. ഈ സമയത്തും അവിടെ വിലക്കുണ്ടായിരുന്നു, ചോറോ വെള്ളമോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് വിലക്കുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം ഉണ്ണിയമ്മ കുളിക്കാനായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീയച്ചെറുക്കൻ അതുവഴി വന്നു, അവനെ കൈകൊട്ടി വിളിച്ചു, എന്നിട്ട് ഒരു ഓലയും എഴുത്താണിയും ആവശ്യം. എന്തിനായിരിക്കും? കോമന് വിശദമായ കത്തെഴുതി, അന്നത്തെ പ്രണയലേഖനം. ഇത് എഴുതി കഴിഞ്ഞിട്ടാകുമ്പം അന്നത്തെ പോസ്റ്റ്മാൻ ആരാണ്? തത്തകളാണ്, പഞ്ചവർണ്ണ തത്തയുടെ കാലിൽ വെച്ച് കെട്ടിക്കൊടുക്കലാണ്. അങ്ങനെ പഞ്ചവർണ്ണ തത്ത ഓലയും കൊത്തി നേരെ പാലാട്ട് തറവാട്ടിൻ്റെ മുറ്റത്തെത്തി. അവിടെ കൊങ്കിയമ്മയുണ്ട്, കൊങ്കിയമ്മയുടെ കൈകളിലാണ് ഈ കത്ത് കിട്ടുന്നത്. കൊങ്കിയമ്മ അത് മകനെ കാണിച്ചു, കാണിക്കാതിരുന്നിട്ടില്ല, കാണിച്ചു മകന്. അത് പുതിയ ഒരു ട്വിസ്റ്റ് ആണല്ലേ, കാണിക്കാതിരിക്കുക, മകൻ അറിയാതിരിക്കുക. എന്നിട്ട് തന്നെ സ്വീകരിക്കില്ലെന്ന് കരുതി ഉണ്ണിയമ്മ വിഷമിക്കുക, അതൊന്നും അല്ല സംഭവിച്ചു. നേരെ കൊങ്കിയമ്മ മോനോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊരു വിഷയമുണ്ട്, നീ ഉടനെ തന്നെ പോയിട്ട് അവളെ രക്ഷിക്കണം, കൂട്ടിക്കൊണ്ടുവരണം, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയാലും നടക്കില്ല, അമ്മാവനെ പോയി കാണണം. അങ്ങനെ ഉദയനൻ്റെ വീട്ടിലേക്ക് പോവാണ് ആ ഒരു കോമൻ. ആർച്ചേക്കുട്ടി കൊങ്കയമ്മയോട് 90-ാം വീട്ടിൻ്റെ പരിസരത്തേക്ക് പറഞ്ഞേക്കുന്നൊക്കെ ഉണ്ട് കോമൻ, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ അവിടെ പാലാട്ടെത്തുകയും വിവരങ്ങളൊക്കെ അറിഞ്ഞ് കോമൻ സന്തോഷിക്കുന്നു. ആർച്ച നമ്മുടെ നേരത്തെ പറഞ്ഞ പേറ്റിച്ചുതള്ള അവരെ അങ്ങോട്ട് അയക്കുന്നു, അവർക്ക് പണവും കൂലിയൊക്കെ പ്രതിഫലങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. കോമൻ അത് ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാവുകയാണ്. അതിനാണ് അമ്മാവനെ കാണാൻ വേണ്ടി പോയത്. തച്ചുളി വീട്ടിലെത്തി അമ്മായിനെ വിളിച്ചു. ചീരു അമ്മായിയാണ്, ഉദയനന് കുറേ ഭാര്യമാരുണ്ടല്ലോ അല്ലേ. ചീരു അമ്മായിനെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉദയനൻ അവിടെ വരുന്നത്. ഉദയനൻ കാണുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം കണ്ട ഉടനെ എന്ന് പറഞ്ഞു, അമ്മാവനെ വിളിച്ചു. അപ്പോൾ കുങ്കിയമ്മയുടെ മകനാണെന്ന് പറഞ്ഞ ആദ്യം ദേഷ്യപ്പെട്ടു, എന്താ ഞാൻ സമ്മാനങ്ങളായിട്ട് വന്നപ്പോൾ നിന്റെ അമ്മ എന്നെ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായി പറഞ്ഞപ്പോഴ് ഉദയനക്കുറുപ്പിന് ദേഷ്യമൊക്കെ മാറി, അങ്ങനെ സഹായിക്കാൻ പറ്റും. പിന്നീട് ഉദയനനും നമ്മുടെ മരുമകൻ കോമനും കൂടിയാണ് 90-ാം വീട്ടിലേക്കുള്ള വരവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ദിവസം നമുക്ക് അയ്യപ്പൻ കാവിൽ പൂരം നടക്കുന്ന ഒരു ദിവസമാണ് ഇവർ പോകുന്നത്. അവിടെ ഈ സമയത്ത് ഉണ്ണിച്ചിരുത ഒരു കാഴ്ച കണ്ടു. ആനപ്പുറത്ത് നെഞ്ചു വിരിച്ചിരിക്കുന്ന പാലാട്ട് കോമൻ ഉണ്ണിയമ്മയും എല്ലാവരും ആങ്ങളമാരൊക്കെ എവിടെയുള്ളത്? അയ്യപ്പൻകാവിലെ പൂരം ആഘോഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണുന്നു. അപ്പൊ എന്ത്
1: സംഭവിച്ചിട്ടുണ്ടാകും?
0: തറവാട്ടിൽ പോയി ഉണ്ണിയമ്മയെ രക്ഷിച്ചു. അതിന്റെ കഥകളൊക്കെ ഈ പാട്ടിൽ ദീർഘമായിട്ട് വിവരിക്കുന്നത്, നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആനപ്പുറത്ത് കയറിയിട്ട് അയ്യപ്പൻകാവിൽ ഒരു വലിയ അതിഥി വരുന്നതാണ്. ആൾക്കൂട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കലാണ്. ആനപ്പുറത്ത് ഒരാൾ വരുന്നു. ആനപ്പുറത്ത് പാലാട്ട് കോമൻ ഇരിക്കുന്നു, അരികിൽ ഉണ്ണിയമ്മ ഇരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറുപ്പന്മാരൊക്കെ ഓടി വന്നു, ആനക്ക് ചുറ്റും നിന്നു. കോമൻ മെല്ലെ താഴെ ഇറങ്ങി, നമ്മുടെ ഉണ്ണിയമ്മയും താഴെ ഇറക്കി, കൂടെ ഒതേനുണ്ട്. കുറുപ്പന്മാർക്ക് ആകദേശം പിടിച്ചു, അവർ വാളെടുത്തു. പിന്നെ വലിയൊരു ആക്രമണത്തിന്റെ ഒരു ഒരുക്കമാണ്. ഈ ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ ആരൊക്കെയുണ്ട്? ഒതേനനുണ്ട്, കോമനുണ്ട്. രണ്ട് മൊത്ത പോരാളികളാണ്. ഒരു ചെറിയ ഏറ്റുമുട്ടലിൽ തന്നെ കുറുപ്പന്മാരൊക്കെ അവിടെ പരാജിതരായി. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണിയമ്മയുടെ മുറിയിൽ വന്നത്? കോമനായിരുന്നു. കോമന് ഉണ്ണിയമ്മയോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. രണ്ട് വലിയ തറവാട്ടുകാരാണ്. ആ തറവാട്ടുകാർ തമ്മിൽ ബന്ധം ഉണ്ടാവണം. അങ്ങനെ കുറുപ്പന്മാരൊടുവിൽ സമ്മതിച്ചു. അപ്പോൾ ഉണ്ണിച്ചിരുത നുണ പറഞ്ഞിട്ടാണ് ഏതോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളെയാണ് കേട്ടി തറവാട്ടിന് മാനക്കേടുണ്ടാക്കിയതെന്നൊക്കെയുള്ളത് ഉണ്ണിച്ചിരുതയുടെ ആരോപണങ്ങൾ അപവാദങ്ങൾ മാത്രമാണെന്ന് അവർക്ക് അവരെ ബോധിപ്പിച്ചു. കുറുപ്പന്മാർ ഉദയനോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഉണ്ണിയമ്മയും
1: കോമനും
0: ഒന്നിച്ചു, സുഖമായിട്ട് ജീവിച്ചു.
1: ശുഭപര്യവസായി.
0: ചെറിയൊരു കഥയാണ്, കാരണം വടക്കൻ പാട്ടിൽ ദീർഘമായ ഒരു കഥയാണ് പാലാട്ട് കോമനെ കുറിച്ച് പറയുന്നത്. പാലാട്ട് കുഞ്ഞിക്കണ്ണനെ കുറിച്ചുണ്ട്. പാലാട്ട് കുഞ്ഞിക്കണ്ണനെ കുറച്ചും കൂടി കോമന്റെ മരുമകനോ അല്ലെങ്കിൽ അനുജനോ അങ്ങനെ ഏതൊരു തറവാട്ടിൽ വരുന്നതാണ്. ഇത് വളരെ ഒരു പഴയ കഥയാണ്. വടക്കൻ പാട്ട് സിനിമ പാലാട്ട് കോമൻ എന്ന പേരിലും അതുപോലെ ഒരു നാടകമുണ്ട്. പാലാട്ട് കോമൻ എന്ന പേരിൽ നാടകമൊക്കെ ഉണ്ട്. നാടുവാഴിത്തത്തിന്റെ കാലത്തെ ചില ബന്ധങ്ങളും ചില ശീലങ്ങളും നിയമങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ പറ്റും. പാലാട്ട് കോമനെ കുറിച്ചുള്ള കഥ നമുക്ക് തൽക്കാലം
1: നിർത്താം. നന്ദി, നമസ്കാരം.
2: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അത്തച്ചം
1: റേഡിയോ മലബാർ
2: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങൾ എന്ന സംഗീത വിരുന്നിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
4: മധുരഗീതങ്ങൾ

ഇന്നൊരു പ്രത്യേക സംഗീതയാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മലയാള സിനിമാ ഗാനങ്ങളിൽ കേട്ടു എന്നൊരു വാക്ക് എത്ര സുന്ദരമായി, എത്ര വ്യത്യസ്തമായ ഭാവങ്ങളോടെ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രണയം, സ്മരണ, നൊമ്പരം, ആനന്ദം, ഈ എല്ലാ വികാരങ്ങളെയും സംഗീതത്തിൽ ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന അമൂല്യ ഗാനങ്ങൾ ആദ്യമായി കേൾക്കാം.

പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ അതുല്യ ഗാനം. 1973 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം. പ്രേം നസീർ, വിൻസെന്റ്, വിജയശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം.

പ്രണയത്തിന്റെ നിശബ്ദ സ്പർശം സംഗീതത്തിലാക്കി യേശുദാസ് വീണ്ടും. പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, എ ടി ഉമർ സംഗീതം പകർന്ന ഈ ഒരു ഗാനം 1990 പുറത്തിറങ്ങിയ ആലസ്യം എന്ന ചിത്രത്തിലേതാണ്. സംവിധാനം പി. ചന്ദ്രകുമാർ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1978 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പഞ്ചാമൃതം. പ്രേം നസീർ, എം ജി സോമൻ, ജയഭാരതി, വിധുബാല എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: കേട്ടു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മന്മഥന്റെ കൊടിയടയാളം മത്സ്യമെന്നു കേട്ടു ഞാൻ.
0: വനദേവത എന്ന ചിത്രത്തിലെ ഗാനഗന്ധർവൻ പാടിയ ഈ ഗാനവും പ്രണയത്തിന്റെ വ്യത്യസ്ത നിറം നൽകുന്ന ഒരു ഗാനമാണ്. 1976 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, അടൂർ ഭാസി, KPSC ലളിത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ശ്രീകുമാരൻ തമ്പി മോഹൻ സിതാര കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. കേട്ടു താരാട്ടിന്റെ താളം, ആത്മരാഗം നെയ്ത മേളം, ഇഷ്ടദാനം എന്ന ചിത്രത്തിലെ മധുരമായ ലാളിത്യഗാനം. നെടുമുടി വേണു, ജഗദീഷ്, കെ പി എസ് സി ലളിത, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, തിലകൻ, ബിന്ദു പണിക്കർ, സുമാമേനോൻ, കൽപ്പന, സലീം കുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 1997 രമേഷ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

1968 ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ചേർന്ന മനോഹര സംഗീതം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് KS സേതുമാധവനാണ്. കേൾക്കാം

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: കേട്ടു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1987 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇടനാഴിയിൽ ഒരു കാലൊച്ച. MG സോമൻ, വിനീത്, ജയഭാരതി, കാർത്തിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഈ സിനിമയ്ക്കു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ

ചിത്രം യക്ഷി. 1968 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സത്യൻ, അടൂർ ഭാസി, ശാരദ, ഉഷാകുമാരി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. വയലാർ രാമവർമ്മ എഴുതിയ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

യേശുദാസും ജാനകിയും ചേർന്ന സുന്ദരമായ ഗാനം. പ്രേം നസീർ, മധു, ശുഭ, കെ പി കുമാർ, റാണി പത്മിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം പുറത്തിറങ്ങിയത് 1984.

ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM. മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, കെ ജെ യേശുദാസ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഭക്തിസാന്ദ്രമായ ഗാനം.

1978 എ ബി രാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആനക്കളരി എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. വിൻസെന്റ്, ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, ടി പി മാധവൻ, ജി കെ പിള്ള, സത്താർ, ഉണ്ണിമേരി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ.

കൃഷ്ണചന്ദ്രൻ, ബി വസന്ത എന്നിവർ പാടിയ ഘോഷയാത്ര എന്ന ചിത്രത്തിലെ മൃദുലഗാനം. 1988 പുറത്തിറങ്ങാത്ത ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം SP വെങ്കിടേഷ്.

സത്യൻ അന്തിക്കാടിന്റേതാണ് വരികൾ. സംഗീതം എ ടി ഉമ്മർ. 1982 പുറത്തിറങ്ങിയ മുഖങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുകുമാരൻ, ജോസ്, കെ ആർ വിജയ, എസ് അംബിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി ചന്ദ്രകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, കേട്ടു എന്ന പദം വഴിയായി ജീവിതത്തിന്റെ പല നിമിഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഗീതയാത്രയിൽ നിങ്ങളും ഒപ്പമുണ്ടായതിൽ ഏറെ സന്തോഷം. ഇതോടെ ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ സംഗീത വിഷയവുമായി അടുത്ത പരിപാടിയിൽ കേട്ടുമുട്ടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈജു സുന്ദരൻ മട്ടന്നൂർ. നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 28, ഹിജറാവർഷം 1448, റബിയുൽ ആഖിർ 1, ശകവർഷം 1948, ഭാദ്രം 22, 2026 സെപ്റ്റംബർ 13 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.